0: सुनो 91.7 FM,
1: Qatar's favorite radio station.

सुनो 91.7 FM। कदर्स फेवरेट रेडियो स्टेशन।

0: सुनो 91.7 FM Qatar's favorite radio station.
1: മോഹജാലകം തുറന്ന കാറ്റിനോടു നിൻ കരളിൽ ഇത്ര കോപമെന്താ? മൗനമോതിരം അണിഞ്ഞൊരുങ്ങി വന്നിടും പെണ്ണിനിത്ര ദേഷ്യമെന്താ? നാക്കിനേറെ നീളമുള്ള പെണ്ണിനെപ്പോഴും ചേട്ടനോട് രോക്ഷമെന്താ? മൂക്കിൽ വന്ന ശുണ്ഠി ഇന്ന് ദൂരെ മാറ്റുവാൻ മൂർത്ത

0: सुनो 91.7 FM,
1: Qatar's favorite radio station.

ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു റേഡിയോ സുനോ. റേഡിയോ സുനോ ആണ് കേട്ടോണ്ടിരിക്കുന്നത്. കുഴയത്തി ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. നല്ല സന്തോഷം നിറഞ്ഞ ഐശ്വര്യം നിറഞ്ഞൊരു ദിവസം തന്നെ ഇന്നുണ്ടാവട്ടെ എന്ന് എല്ലാവർക്കും ഞാൻ ആശംസിക്കുന്നു. പിന്നെ എന്തൊക്കെ എന്റെ വിശേഷങ്ങൾ? നമ്മളൊരാളെ വിളിച്ചാൽ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തൊക്കെ എന്റെ വിശേഷങ്ങൾ, സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ. ഇതൊരു പതിവ് ചോദ്യമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് അതിനൊരു പതിവ് ഉത്തരവും ഉണ്ടാകും. എന്തൊക്കെ എന്റെ വിശേഷങ്ങൾ എന്ന് ചോദിച്ചാ അങ്ങനെയും പോണു. സുഖാണോ ചോദിക്കുമ്പോ യെസ് സുഖാണ്. ഒരു ചോദ്യം ചോദിക്കില്ല, സന്തോഷാണോ എന്ന്. നമ്മൾ എപ്പോഴെങ്കിലും ഒരാളെ വിളിച്ച് സംസാരിക്കുമ്പോ സന്തോഷാണോ എന്ന് എന്തുകൊണ്ടാണ് ചോദിക്കാത്തത്? നമ്മൾ എപ്പോഴും സുഖാണോ, എന്താണ് വിശേഷം, ഇത് മാത്രമേ ചോദിക്കുള്ളൂ. ഇനി നമുക്ക് അങ്ങനെ കൂടെ ചോദിച്ചു തുടങ്ങാം. നീ സന്തോഷാണോ? നീ ഹാപ്പി ആയിട്ടിരിക്കുന്നോ? നമ്മൾ നമ്മളോട് മാത്രമല്ല, നമുക്ക് ചുറ്റിലുമുള്ളവരോടും കൂടി നമ്മൾ അങ്ങനെ ചോദിക്കണം. അപ്പൊ ചിലപ്പോഴെങ്കിലും ആരോടെങ്കിലും പറയണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ അവർ നമ്മളോട് പറയും സന്തോഷമായിട്ടാണോ ഇരിക്കുന്നത് അല്ലെങ്കിൽ സന്തോഷമായിട്ടല്ല എന്ന്. നമ്മൾ ആ ഒരു ചോദ്യം കൂടി ഇന്ന് മുതലെങ്കിലും ഒരാളോടുള്ള സംസാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും. എനിവേ, കേൾക്കൂ, ഇത് റേഡിയോ സുനോ.

സുഖമാണോ സന്തോഷമാണോ എന്നൊക്കെ ഒരാൾ ചോദിച്ചാൽ നമ്മൾ എന്താ സാധാരണഗതിയിൽ ഉത്തരം പറയുന്നത്? കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ സുനുവാണ്, കൂടെയുള്ളത് ഞാൻ ചച്ചു. നമ്മളിപ്പോ വളരെ ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരു അവസ്ഥയിൽ ഇരിക്കുകയാണെങ്കിൽ കൂടി നമുക്ക് അത്ര ക്ലോസ് അല്ലാത്ത ഒരാളെ നമ്മളെ വിളിച്ചിട്ട് നീ സുഖമായിട്ടിരിക്കണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് യെസ് സുഖമായിട്ടിരിക്കുന്നു എന്ന് മാത്രമേ പറയുള്ളൂ. അത് നമ്മൾക്ക് ആരോടെങ്കിലും പറയണം. നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് വിളിച്ച് പറയും, മേഡം എനിക്ക് ഇന്ന് ഇന്ന് ഇഷ്യൂസ് ഉണ്ടെന്ന്. അല്ലാതെ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ കരഞ്ഞ് തളർന്ന് സ്ട്രെസ്സും നെഗറ്റീവും അടിച്ച് തലകുത്തി മറിഞ്ഞിരിക്കുന്ന സമയമാണെങ്കിൽ കൂടി ഒരാളെ വിളിച്ചിട്ട് എന്തൊക്കെയുണ്ടോ വിശേഷം, സുഖമായിട്ടിരിക്കണോ എന്ന് ചോദിച്ചാൽ ഞാൻ സുഖമായിട്ടിരിക്കണോ, ഞാൻ കൂളായിട്ട് ഇരിക്കുന്നു എന്ന് മാത്രമേ പറയുള്ളൂ. കാരണം എല്ലാവരോടും നമ്മൾ പറയില്ല നമ്മുടെ വിഷമങ്ങളാണെങ്കിലും. ഇപ്പൊ സന്തോഷമാണെങ്കിൽ പോലും നമ്മൾ എല്ലാവരോടും ഷെയർ ചെയ്യണം എന്നൊന്നും ഇല്ലല്ലോ. പക്ഷെ നമുക്ക് അത് പറയാൻ പറ്റുന്ന കുറച്ച് പേരെങ്കിലും നമ്മുടെ ലൈഫിൽ ഉണ്ടാകും. നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരുണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ടാകും. ഇപ്പൊ നമ്മളോട് വളരെ ചേർന്ന് നിന്നിട്ട് നമ്മൾ പറയുന്നതൊന്നും ആ രീതിയിൽ എടുക്കാത്ത ഒരാളാണെങ്കിൽ അവരോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ നമ്മളെ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്താണത് ബുദ്ധിമുട്ട്, അപ്പൊ നമ്മളത് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ തയ്യാറുള്ള ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരോട് പറയണം. നമ്മൾക്ക് ജീവിതത്തിൽ സന്തോഷമുണ്ടെങ്കിൽ അതാണെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ അതാണെങ്കിലും നമ്മളത് ഷെയർ ചെയ്തേ പറ്റൂ. റേഡിയോ സുനുവാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെ ഞാൻ ചച്ചു.

നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ വിഷമങ്ങളും നമ്മൾ എത്ര പേരോട് ഷെയർ ചെയ്യുന്നുണ്ട്. കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ സുനുവാണ്, കൂടെയുള്ളത് ചച്ചുവാണ്. എല്ലാരോടും നമ്മൾ നമ്മുടെ എല്ലാ കാര്യങ്ങളൊന്നും പറയാറൊന്നുമില്ല. നമ്മൾ അവരോടൊക്കെ ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ട് മാത്രമേ നിൽക്കുള്ളൂ. പക്ഷെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട കുറച്ച് പേര് നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടാകും. അവരോട് നമ്മൾ കാര്യങ്ങളെല്ലാം സംസാരിക്കാം. നമ്മുടെ ലൈഫ് എന്താണ്, ചിലർ പറയാറില്ലേ നമ്മൾ എന്തിന് നമ്മുടെ ഒരു പ്രൈവറ്റ് ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൈവറ്റ് സ്പേസ് എന്തിന് മറ്റുള്ളവർക്ക് മുന്നിൽ റിവീൽ ചെയ്യുന്നു. എല്ലാം എല്ലാവരോടും ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിൽ അത് കാണാം. അതുപോലെയല്ല, നമുക്ക് പറയേണ്ട ചില വ്യക്തികളുണ്ടാകും. അപ്പൊ നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ മാത്രമല്ല, നമ്മളെ കൂടാതെ കുറച്ച് പേരെങ്കിലും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതെന്ത് കാര്യമാണെങ്കിലും, സന്തോഷമാണെങ്കിലും വിഷമങ്ങളാണെങ്കിലും, ഇതാരോടും ഒന്നും പറയാതെ നമ്മൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിഷമം ഇങ്ങനെ മൂടി വെച്ച് മൂടി വെച്ച് മൂടി വെച്ച് ഇതിങ്ങനെ ആരോടും പറയാതെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ സ്പ്രെഡായി മാറും. ശരിക്ക് അത് അവിടെ തന്നെ ഇരിക്കില്ല, അതിങ്ങനെ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂടി കൂടി കൂടി അതിങ്ങനെ ഒരു ബലൂൺ പോലെ വീർത്ത് പൊട്ടുന്നൊരവസ്ഥയിലായിട്ട് മാറും. അപ്പൊ ഒരു ചെറിയൊരു ഇത് ഉണ്ടായാൽ തന്നെ അത് ചിലപ്പോ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ഉള്ളിലെ വിഷമങ്ങൾ സന്തോഷങ്ങൾ എന്താണെങ്കിലും അത് ഷെയർ ചെയ്യുക. റേഡിയോ സുനോ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റേ ട്യൂൺഡ്.

നമ്മുടെ വിഷമങ്ങൾ ഒരാളോട് പറയുക എന്നാൽ അതൊരു കുറച്ചിലായിട്ട് തോന്നാറുണ്ടോ? തോന്നിയിട്ടുണ്ടോ? കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ സുനുവാണ്. കൂടെയുള്ളത് ഞാൻ ചച്ചു.

പലപ്പോഴും നമ്മൾ അങ്ങനെയും വിചാരിക്കാറുണ്ടല്ലേ. സന്തോഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഒരു ദൃഷ്ടിദോഷം വെച്ചിട്ട് നമുക്ക് ബുദ്ധിമുട്ടാവാം എന്നൊക്കെ പറയാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പൊ എല്ലാ സെലിബ്രിറ്റീസും ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ഒരു ബ്ലൂ ഐ ആഡ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. അത് നല്ലത് പറഞ്ഞു കഴിഞ്ഞാലും മോശം പറഞ്ഞു കഴിഞ്ഞാലും നെഗറ്റീവായിട്ട് ആർക്കും ഒന്നും ദോഷം സംഭവിക്കരുത് എന്ന് കരുതി ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ സന്തോഷം പറയുമ്പോൾ പേടിക്കുന്ന ആൾക്കാരുണ്ടാകും, എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ ഈ ആരോടും പറയണ്ട കേട്ടോ, ഇനിയിപ്പോ അതും മതി, കണ്ണീർ തട്ട എന്ന് പറയും. ഇനി വിഷമം വന്നു കഴിഞ്ഞാൽ എന്താ പറയാ, ഓ ഇനിയിപ്പോ ഞാൻ എന്റെ വിഷമം പറഞ്ഞിട്ട് വേണം അത് അവൻ കൊട്ടിഘോഷിച്ച് നാലാളോട് പറയാൻ. അപ്പൊ ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും ഒന്നും പറയാതിരിക്കുന്നത്. ഇതൊന്നും ചെയ്യാത്ത ഒരാളെങ്കിലും നമ്മുടെ കൂടെ ഇല്ലേ, നമ്മുടെ ഒരു യഥാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കുന്ന നമ്മുടെ വീട്ടുകാരോ ആരോ ആയിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് അറിയുന്ന മനസ്സിലാക്കുന്ന ഒരാളെങ്കിലും നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കണം. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൻഡ്.

0: This is Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodoppam Malabar promise nalguna complete transparency
2: in association with
3: Commercial Bank. We are saving more turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടു കൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. ഒരു പുതിയ ദിവസമാണ്, പുതിയ പ്രതീക്ഷകളോടുകൂടി തന്നെ നല്ലൊരു ഡേയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ജൂലൈ 22-ാം തീയതി ബുധനാഴ്ച ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ലൈഫിലെ ഏറ്റവും നല്ലൊരു ദിവസമായി മാറട്ടെ, മനോഹരമായൊരു ഡേ ആയിട്ട് മാറട്ടെ എന്നുള്ള ഒരു നല്ല വിഷസൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഞാൻ വായിച്ചൊരു സംഭവമാണ്, ഒരു ബുക്കിലിങ്ങനെ യു ക്യാൻ എന്ന് പറയുന്നൊരു ബുക്കുണ്ട്, നിങ്ങൾക്ക് കഴിയും എന്ന് പറയുന്ന അർത്ഥമുള്ള ഒരു ബുക്കുണ്ട്. ഡോക്ടർ എം ഗ്രീൻ അദ്ദേഹം എഴുതിയിട്ടുള്ളൊരു, അദ്ദേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്നിച്ചിട്ടുള്ളൊരു ബുക്കാണ് യു ക്യാൻ എന്ന് പറയുന്ന ബുക്ക്. അപ്പോൾ അതിൽ ഒരു ഒരു പോയിന്റ് പറയുന്നുണ്ട് കേട്ടോ. അതായത് വിഷമങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു പോർഷനിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, വിഷമം ഒരിക്കലും ഒന്നിനെയും വിജയിപ്പിച്ചിട്ടില്ല. വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് അല്ലേ. വിജയിപ്പിക്കുകയുമില്ല, വിഷമം ഒരിക്കലും ഒന്നിനെയും വിജയിപ്പിച്ചിട്ടില്ല, വിജയിപ്പിക്കുകയുമില്ല. അത് ഒരു പൈസ പോലും സമ്പാദിച്ചിട്ടില്ല, ഒരു മനുഷ്യനെയും ഒരിക്കലും സഹായിച്ചിട്ടുമില്ല. പക്ഷേ നിങ്ങൾ തിരക്കിലാണെങ്കിൽ, നിങ്ങൾ തുടർച്ചയായിട്ടൊരു കാര്യം ചെയ്തുകൊണ്ടേ അല്ലെങ്കിൽ നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിഷമത്തോട് ചായ്വ് കാണിക്കാൻ നേരമുണ്ടാകില്ല. അതുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യൂ എന്ന് പറയുന്ന ആ ഒരു മീനിങ്ങോടുകൂടിയാണ് വിഷമം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തന്നെ അതിലുണ്ട് കേട്ടോ. അതിൽ പറയുന്നൊരു കാര്യമാണ്, വിഷമം ഒരിക്കലും ഒന്നിനെയും വിജയിപ്പിച്ചിട്ടുമില്ല, വിജയിപ്പിക്കുകയുമില്ല, ഒരു പൈസ പോലും സമ്പാദിച്ചിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ള ആ ഒരു ചെറിയ ചിന്ത, ആ ഒരു ചിന്ന ചിന്ത നിങ്ങൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ ഒരുമിച്ച് ഇതാ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. എല്ലാവരുടെയും നല്ല നല്ല മോർണിംഗ് മെസ്സേജുകൾ, ഈ ദിവസത്തിൻ്റെ സന്തോഷങ്ങൾ ഒക്കെ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. 5000097 എന്ന നമ്പറിലേക്ക്. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് മൂവിയിലെ പാട്ട് വരുന്നു, ദാസേട്ടൻ ചിത്ര ചേച്ചി പാടിയ പാട്ടാണ്. ഈ പാട്ടിൻ്റെ AI വേർഷൻ ഈ അടുത്ത് ഭയങ്കര ട്രെൻഡിങ്ങിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. തുടർക്കിനാക്കളിൽ എന്നുള്ള പാട്ടുണ്ടല്ലോ, ആ പാട്ടാണ് നമ്മൾ, അതിൻ്റെ ഒറിജിനൽ വേർഷനാണ് നമ്മൾ ഇതാ കേൾക്കുന്നത്. സമയം 6 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആണ് ഇനിയുള്ള ടൈം. നമ്മൾ ഒരുമിച്ചായിരിക്കും, നമ്മുടെ സവാരിയായിരിക്കും മോർണിംഗ് സവാരിയിൽ. കേട്ടിക്കേട്ടെ കൂട്ടുകൂടാം.

ഇന്ദ്രപ്രസ്ഥ മൂവിയിലെ നല്ലൊരു പാട്ട് അങ്ങനെ കേട്ട് കഴിഞ്ഞ സമയമാണ്. സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമിൽ ഇനിയും എല്ലാവരുടെയും നല്ല മെസ്സേജുകളൊക്കെ എത്തിയിട്ടുണ്ട്. മുരളി അദ്ദേഹത്തിന്റെ മെസ്സേജ്, നാളെ എന്ത് സംഭവിക്കും എന്നതിനെപ്പറ്റി എത്ര ചിന്തിച്ചാലും അവയൊന്നും മാറില്ല, പക്ഷെ നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യത്തിൽ ശ്രദ്ധ കൊടുത്താൽ ജീവിതം പതിയെ മാറാൻ തുടങ്ങും എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജാണ്. രവിശങ്കർ ജി ഒരു നല്ല മോർണിംഗ് വിഷ് ചെയ്യുന്നു, വെരി ഗുഡ് മോർണിംഗ്. കൂടെ തന്നെ വിജീഷിന്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്, അബിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ് അബി. റിയാസ്, ഓക്കെ, മൈ ഫേവറിറ്റ് ഡിയർ സിസ് എന്ന് പറഞ്ഞിട്ട് താങ്ക് യു. റിയാസിൻ്റെ ഒരു ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട് നാട്ടിൽ നിന്നും, വെരി ഗുഡ് മോർണിംഗ് റിയാസ്. രാജേഷ് മട്ടക്കൽ ഗുഡ് മോർണിംഗ് പറയുന്നു, പ്രഭുജിയുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഉമേഷ്, എല്ലാവർക്കും ഒരു നല്ല മോർണിംഗ് വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കൂടിയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. കൂടെ ഈ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതകളൊക്കെ നോക്കി പോകുന്ന സമയത്ത് ജൂലൈ 22 എന്ന് പറയുന്ന ഡേയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ചില സ്ഥലങ്ങളിൽ മാംഗോ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നൊരു ദിവസമാണ് കേട്ടോ. മാങ്ങകളോടുള്ളൊരു ഭയങ്കര ഇഷ്ടം ചില ആളുകൾക്കുണ്ടാവും അല്ലെ, ഭയങ്കര ഇഷ്ടപ്പെട്ട ആളുകളുണ്ടാവും മാങ്ങ കിട്ടിക്കഴിഞ്ഞാൽ കഴിക്കാനായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക പലതരത്തിൽ കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങളുടെ ഡേ കൂടിയാണ് കേട്ടോ, ഇന്ന് മാംഗോ ഡേ ആണ് ചില സ്ഥലങ്ങളിൽ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണ് കേട്ടോ. ഒപ്പം ഈ ദിവസത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കും കൂടുതൽ അപ്ഡേറ്റ്സിലേക്കും ഒക്കെ നമുക്ക് വരാനായിട്ടുണ്ട്. നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും ഇന്നൊരു നല്ല വിഷ് കൊടുക്കണം, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ജൂലൈ 22 എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വിഷസ് കൂടി ഒന്ന് അയച്ചു തരാവുന്നതാണ്, 5000009 എന്ന നമ്പറിലേക്ക്. അടുത്തൊരു നല്ല പാട്ടിലേക്ക് കൂടി നമ്മൾ പോവാണ്. സുദീപ് കുമാറും സിതാരയും ഒക്കെ ചേർന്ന് പാടിയ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് ദാ നിങ്ങൾക്ക് അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, മോർണിംഗ് സവാരിയിലൂടെ.

0: 91.7 FM.
1: Qatar's favorite radio station.
2: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: ജോയ് അലുക്കാസ് ബ്രിങ്സ് യു ദ ജോയ് ഓഫ് സമ്മർ.
6: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
7: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
8: ഹായ്, ഞാൻ ആസഫ് അലി.
9: യു ആർ ലിസണിംഗ് ടു
8: റേഡിയോ സുനോ 91.7, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
9: യു ആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി
7: ഓൺലി ഓൺ റേഡിയോ സുനോ.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop.

0: water bill. Stay hydrated and stay tuned.
1: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
2: Brought to you by
3: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
4: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
5: പറയേണ്ട ആവശ്യമില്ല, വെള്ളം കുടിക്കാനായിട്ട് രാവിലെ തന്നെ വെള്ളം കുടിക്കണം എന്ന് എപ്പോഴെപ്പോഴും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. ആ ഒരു കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തുന്ന സമയം കൂടിയാണ്. ചൂടിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ നമ്മളിങ്ങനെ എത്തുന്ന സമയമായതുകൊണ്ട് നേരത്തെ തന്നെ വെള്ളമൊക്കെ കുടിച്ച് സെറ്റായിട്ട് നമുക്ക് പോകാം. സമയം 6 മണി കഴിഞ്ഞ് 37 മിനിറ്റാണ്. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് അൻസൽ ഹബീബ്. ഗുഡ് മോർണിംഗ് രാകേഷ് ഗൾഫാർ. ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് രാകേഷ്. ഷാജു ശ്രീധരുടെ മോർണിംഗ് മെസ്സേജും എത്തി നിൽക്കുന്ന സമയമാണ് കേട്ടോ. ഓരോ ലോകകപ്പ് കഴിയുന്ന സമയത്ത് അത് റിലേറ്റഡ് ആയിട്ട് പിന്നെയും ചില വിശേഷങ്ങളും വാർത്തകളും ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ലോകകപ്പ് ഫുട്ബോൾ കഴിഞ്ഞു, സമാപിച്ചു, അതിൻ്റെ ചർച്ചകളും കാര്യങ്ങളും ഒന്നും തീരുന്നില്ല. സോഷ്യൽ മീഡിയ ഇങ്ങനെ ഭയങ്കര എന്താ പറയുക, ചർച്ചകൾ തീരാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരാഴ്ചയെങ്കിലും ഇത് നീളാനുള്ള സാധ്യതകളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ചാമ്പ്യന്മാരും അവരുടെ നാട്ടിലെത്തിക്കഴിഞ്ഞു. പക്ഷേ ഈ ടൂർണമെൻറ്റിൽ പ്രതീക്ഷയ്ക്കൊത്ത് ചിലപ്പം ഉയരാൻ കഴിയാതെ പോയിട്ടുള്ള ചില ടീമുകളുടെ പരിശീലകർ പുതിയ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നു എന്നുള്ളതാണ്. അതായത് 16 ടീമുകൾ പുതിയ പരിശീലകനുമായിട്ടാണ് ഇനി വരാനായിട്ട് പോകുന്നത്. ലോകകപ്പ് പൂർത്തിയാക്കുന്ന സമയത്ത് 16 പരിശീലകർ അവരുടെ സ്ഥാനത്ത് നിന്നും മാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. അതിൽ പ്രധാനമായിട്ട് ഫ്രാൻസിൻ്റെ കോച്ച്, അദ്ദേഹം മുൻകൂട്ടി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം സ്ഥാനമൊഴിയും എന്നുള്ള കാര്യം. പിന്നുള്ള വമ്പൻ ടീമുകളെ നോക്കുവാണെങ്കിൽ സ്പെയിൻ ആണെങ്കിലും അർജൻറ്റീന ആണെങ്കിലും ബ്രസീൽ ആണെങ്കിലും ഇംഗ്ലണ്ട് ടീമുകളുടെ പരിശീലകർ തുടരുന്നുണ്ട്. ബാക്കി ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ കുറച്ചധികം ഒരു 5 പരിശീലകർ അവരുടെ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ടായിരുന്നു. നോക്കൌട്ട് റൗണ്ടിലും കുറച്ച് പരിശീലകർ അവരുടെ സ്ഥാനത്ത് നിന്നും മാറിയിട്ടുണ്ടായിരുന്നു. പ്രീ ക്വാർട്ടറിലും ഒക്കെ പല ടീമുകളുടെ ഭാഗത്തു നിന്നും അത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ക്വാർട്ടർ ഫൈനലിലും ഒക്കെ നമ്മൾ അത്തരത്തിലുള്ള കാഴ്ചകൾ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. സെമി ഫൈനലിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫ്രാൻസിൻ്റെ, അപ്പം അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം പടിയിറങ്ങും എന്നുള്ള കാര്യം, അത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഫൈനലിന് ശേഷമാണ് ബെൽജിയം ടീമിൻ്റെ പരിശീലകൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു അദ്ദേഹം ആ സ്ഥാനത്തു നിന്ന് മാറുന്നു എന്നുള്ള കാര്യം അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും 16 പരിശീലകർ അവരുടെ സ്ഥാനത്തു നിന്ന് മാറി ആ ടീമുകളൊക്കെ തന്നെ പുതിയ പരിശീലകരുമായിട്ടായിരിക്കും ഇനി കളത്തിലേക്ക് ഇറങ്ങാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയും വിശേഷങ്ങൾ, പരിശീലകരുടെ സ്ഥാനങ്ങൾ പോയ കാര്യം പറഞ്ഞ് കഴിഞ്ഞ സമയത്ത് ഒരു ചെറിയ ചോദ്യം, നമ്മുടെ സ്പെയിനെ ആ ഒരു കിരീടത്തിലേക്ക് എത്തിച്ച ആ ഒരു കോച്ചിൻ്റെ പേരെന്താണ്? സ്പെയിന് ആ ഒരു കിരീടം നേടിക്കൊടുത്ത ആ കോച്ചിൻ്റെ പേരെന്താണ് അറിയാവുന്നവർക്കൊന്ന് മെസ്സേജിൽ പറയാം കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജുകളിലൂടെ പറയാനായിട്ട് സാധിക്കുന്നതാണ്. അസ്പാക്ക്, അദ്ദേഹത്തിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. എബിൻ തോമസ് ആൻഡ് ഫാമിലി, വെരി ഗുഡ് മോർണിംഗ്. ഫൈജാസിൻ്റെ മെസ്സേജ്, വേൾഡ് കപ്പ് കഴിഞ്ഞു, പക്ഷേ ചില പ്രവാസികൾക്ക് അവസാനിച്ചത് വെറും ഒരു ഫുട്ബോൾ ടൂർണമെൻ്റ് മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവരുടെ ഒറ്റപ്പെടലുകൾക്കിടയിൽ കൂട്ടിനുണ്ടായിരുന്ന സന്തോഷം കൂടിയാണ്. അത് സത്യമാണ് കേട്ടോ. ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഒരു മിസ്സിംഗ് ആയിരുന്നു.

0: You are listening to Radio Sunu 91.7 FM, Qatar's favorite radio station.
1: Joy Alukas brings you the joy of summer.
2: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീരുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് ആലുക്കാസ് ഇൻ ദ ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
3: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: Hi, ഞാൻ ഇന്ദ്രൻസ്.
5: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ 91.7, ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ.
5: യു ആർ ലിസ്ണിംഗ് ടു മോർണിംഗ് സവാരി
1: ഓൺലി ഓൺ റേഡിയോ സുനോ 91.7 FM.
5: ചെന്നൈ ബീറ്റ്സ്.
6: Of the hour.
7: In the art of podumakkolanda

0: this. Morning Safari. Only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari.
1: Brought to you by Malabar Golden Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar promise nalguna complete transparency
2: in association with
3: Commercial Bank. We are saving more, turns dreams into reality. Commercial Bank's 5 million rials dream. Dream bigger.
4: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
5: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
6: home. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ജനിസ നിങ്ങളുടെ കൂടെയുണ്ട്. ജൂലൈ 22-ാം തീയതി ബുധനാഴ്ച ദിവസമാണ്. കുറച്ച് പേരുടെ മെസ്സേജ് കൂടി ഉണ്ട്. കഴിഞ്ഞ മണിക്കൂറിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സ്പെയിനിന് ലോക കിരീടം നേടിക്കൊടുത്ത ആ കോച്ചിന്റെ പേരെന്താണ് എന്നുള്ളത് ചോദിച്ചു. സുശാന്തിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, ചന്ദ്രുസി ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പേര് അയച്ചു തന്നിട്ടുണ്ട്. ജസ്സിന്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്, റൈറ്റ് ആയിട്ട് തന്നെ അയച്ചു തന്നിട്ടുണ്ട്. എന്തുണ്ട് വിശേഷം നോക്കുന്നു, സുഖമായിരിക്കുന്നു ജിസ്. എന്താണ് ജിസ്സിന്റെ വിശേഷങ്ങൾ, അടിപൊളിയായിട്ട് പോകുന്നില്ലേ? ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ പൂച്ചിക്കൊല്ലം മെസ്സേജ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ സനിൽജിയുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ്. ലെജിൻ ആൻഡ് ലക്ഷ്മിവിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. രണ്ടുപേർക്കും നല്ലൊരു മോർണിംഗ് വളരെ സ്പെഷ്യലായിട്ട് വിഷ് ചെയ്യുന്നു. ഇനിയിപ്പോൾ നേരെ ഞാൻ വിചാരിച്ചു നാട്ടിലേക്കൊന്ന് പോയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ചില സ്ഥലപ്പേരുകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അത് ഷെയർ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നേരെ നമ്മൾ നമ്മുടെ പി ഒ ബോക്സിലേക്ക്. ഇങ്ങനെ നോക്കി പോകുന്ന സമയത്ത് ഒരു സ്ഥലപ്പേര് ഞാൻ കണ്ടു കേട്ടോ, ഇലഞ്ഞിമേൽ എന്ന് പറയുന്ന ഒരു സ്ഥലം. ഓക്കെ, ഇത് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ താലൂക്കിൽ വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇലഞ്ഞിമേൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന്റെ പേര്. ഇലഞ്ഞി മരം കേട്ടിട്ടുണ്ടല്ലോ, ഇലഞ്ഞിയുടെ പൂക്കളുടെ മണമൊക്കെ നമുക്കറിയാലോ, ഭയങ്കര എന്താ പറയുക, കുറേ സമയം നീണ്ടു നിൽക്കുന്ന ഒന്നാണെന്ന് കേട്ടിട്ടുണ്ട്. അല്ലെ, നമുക്കറിയാം അതങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇലഞ്ഞിമേൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ ചരിത്രമൊക്കെ ഞാനൊന്ന് അന്വേഷിച്ചു പോയപ്പം വലിയ കഥകളൊന്നും കാണുന്നില്ല. അപ്പോഴാണ് ആലോചിച്ചത്, പിറവത്ത് അങ്ങനെ ഒരു സ്ഥലമുണ്ടല്ലോ, ഇലഞ്ഞിമേലല്ല, ഇലഞ്ഞി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. നല്ല പേരല്ലേ, ഇലഞ്ഞി എന്ന് പറയുന്നൊരു സ്ഥലം. പിറവം ഭാഗത്ത് ഉള്ളൊരു സ്ഥലമാണ് ഇലഞ്ഞി എന്ന് പറയുന്ന. ആ സ്ഥലത്തെ അറിയുന്ന ആളുകളുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ നാട് ആ ഭാഗത്തിനൊക്കെ അടുത്താണോ, അല്ലെങ്കിൽ ആ സ്ഥലത്തെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. അപ്പോൾ ഇലഞ്ഞി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേര് എങ്ങനെയാണ് വന്നിട്ടുണ്ടാവുക എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഈ സ്ഥലത്തിൻ്റെ ആദ്യത്തെ പേരെന്ന് പറയുന്നത് ഇലവഞ്ഞിയൂർ ദേശം എന്ന് പറയുന്ന ഒരു പേരായിരുന്നു അത്രേ ഈ ഒരു ഭാഗത്തിന് ആദ്യ സമയത്ത് ഉണ്ടായിരുന്നത്. ഇലവഞ്ഞിയൂർ ദേശം എന്ന് പറയുന്നൊരു പേരുണ്ടായിരുന്നു. അപ്പോൾ ആ വാക്കിൽ നിന്നാണ് അത്രേ ഇലഞ്ഞിയിലേക്ക് ഈ പേര് മാറ്റപ്പെടുന്നത്. അതായത് ആ പേരിൽ ഇലവഞ്ഞിയൂർ ദേശത്തിലെ ദേശം എന്ന് പറയുന്ന ഭാഗം പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ആളുകൾ യൂസ് ചെയ്യാതായി. പതുക്കെ പതുക്കെ ഇലവഞ്ഞിയൂർ എന്നുള്ളത് മാത്രമായിട്ട് മാറ്റപ്പെട്ടു. പിന്നീട് അത് ഇലഞ്ഞിയായിട്ട് മാറി. അതിനുശേഷം ഇലഞ്ഞി എന്ന് പറയുന്ന പേരിലേക്ക് അത് മാറ്റപ്പെട്ട് വരികയാണ്. അവിടെ ആ ഒരു ഭാഗങ്ങളിൽ ആ ഇലഞ്ഞി മരങ്ങൾ ആ ഗ്രാമപ്രദേശങ്ങളിൽ കൂടുതലായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതും പറയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നാലും അങ്ങനെയൊക്കെയാണ് ആ സ്ഥലത്തിന് പിറവത്തെ ആ ഒരു ഇലഞ്ഞി എന്ന് പറയുന്ന ഭാഗത്തിന് ആ ഒരു പേര് വന്നത്. ആദ്യത്തെ പേര് ഇലവഞ്ഞിയൂർ ദേശം എന്നുള്ളതായിരുന്നു. പിന്നീട് ആളുകൾ സംസാരിച്ച് സംസാരിച്ച് ആ ഒരു പേര് ഷോർട്ടായിട്ട് മാറ്റപ്പെടുന്നു. ഇലഞ്ഞി എന്ന് പറയുന്ന നല്ല സുന്ദരമായിട്ടുള്ള ഒരു ഒരു പേരിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്ഥലവിശേഷങ്ങൾ ഇലഞ്ഞി പോലെ തന്നെ ഭംഗിയുള്ള മറ്റേതെങ്കിലും സ്ഥലങ്ങളുണ്ട്, ഈ മരങ്ങളുടെ പേരുകൾ കടന്നു വരുന്ന ഏതെങ്കിലും സ്ഥലപ്പേരുകൾ ഉണ്ടോ? ഗുഡ് മോർണിംഗ്. ഓക്കെ, എണ്ണയ്ക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ കൂടുതൽ. ഓക്കെ, എണ്ണയ്ക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ രാജേഷ് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ചില കുരങ്ങന്മാർക്ക് കൂടുതലുള്ള ഭാഗമാണെന്നൊക്കെ ആളിങ്ങനെ പറഞ്ഞിട്ടുണ്ടത്, ആ ഒരു സ്ഥലത്തെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇലഞ്ഞി പോലെ സുന്ദരമായ മറ്റേതെങ്കിലും സ്ഥലപ്പേരുകൾ ഓർമ്മയിലേക്ക് വരുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ചരിത്ര വിശേഷങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ. 5000917 എന്ന നമ്പറിലേക്ക്. അങ്ങനെ ഇന്ന് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾക്ക് പരിചയപ്പെടാൻ പറ്റി. ഒന്ന് ഇലഞ്ഞിമേൽ, മറ്റൊന്ന് ഇലഞ്ഞി എന്ന് പറയുന്ന ആ ഒരു സുന്ദരമായ സ്ഥലപ്പേര്. ഇപ്പം നമ്മൾ കേട്ടു തുടങ്ങുന്നത് അച്ചുവിൻ്റെ അമ്മ എന്ന സിനിമയിലെ പാട്ടാണ്. സമയം 7 മണി കഴിഞ്ഞ് 6 മിനിറ്റാണ്.

0: ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും. ഇതെങ്ങനെ കിട്ടി?
1: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
0: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
1: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
0: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
1: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
2: ജോയ് അലുക്കാസ് ബ്രിങ്സ് യു ദ ജോയ് ഓഫ് സമ്മർ.
3: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിത്തീരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
2: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
4: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
3: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
6: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
5: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
7: ഹായ്, ഞാൻ അരവിന്ദ് വേണുഗോപാൽ.
8: മഴ പാടും കുളിരായി.
7: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞാൻ സാർ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. സജാദിന്റെ ഒരു മെസ്സേജ് ഉണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇലഞ്ഞി എന്ന് പറയുന്ന സ്ഥലത്തെ നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ ഇലഞ്ഞി പോലെ തന്നെ മറ്റേതെങ്കിലും സ്ഥലപ്പേരുകൾ പെട്ടെന്ന് മനസ്സിലേക്ക് എത്തുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സജാദ് പറഞ്ഞത് പാല വെക്കട ഇതിനു മേൽ ഒന്ന് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അഷ്കർ പി ഹംസയുടെ ഗുഡ് മോർണിംഗ് ഉണ്ട്, വെരി ഗുഡ് മോർണിംഗ്. ജോസ് അദ്ദേഹത്തിൻ്റെ ഒരു മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. രാജഗോപാൽ നായർ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്, ഗുഡ് മോർണിംഗ്. ഓക്കെ, വീണ്ടും പാലയാണ് കേട്ടോ. എൻ്റെ നാട് പാല, അടുത്ത് രാമപുരം. ഞങ്ങളുടെ ബ്ലോക്കിലെ തന്നെ സ്ഥലമാണ് ഇലഞ്ഞി. ഓക്കെ ഓക്കെ, ആ സ്ഥലത്താണ് നമ്മുടെ പ്രശസ്ത സംവിധായകൻ ജീതു ജോസഫിൻ്റെ വീടുള്ളത് എന്നുകൂടി പറയുന്നു. താമരക്കാട് എന്ന് പറയുന്നൊരു സ്ഥലവും ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് രാജഗോപാലിൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇലഞ്ഞിയിൽ നിന്നും നമ്മൾ നേരെ താമരക്കാട് എന്ന് പറയുന്നൊരു സ്ഥലം കൂടി ഒന്ന് പരിചയപ്പെടുകയാണ്. അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള പേരുകളാണ് നമ്മൾ ഇന്നിങ്ങനെ ചോദിച്ചു വരുന്നത്. ഇലഞ്ഞി പോലെ, ഈ പറഞ്ഞ പോലെ തന്നെ പാല പോലെ തന്നെയുള്ള ചില സ്ഥലപ്പേരുകൾ. കാഞ്ഞിരമറ്റം, അതും കോട്ടയം ജില്ല തന്നെയാണല്ലേ നാസർജി? കാഞ്ഞിരപ്പള്ളി ആ ഒരു, എനിക്കൊന്ന് കാഞ്ഞിരമറ്റവും കോട്ടയം ജില്ല തന്നെയാണ് ആ ഒരു സ്ഥലവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മളിങ്ങനെ കോട്ടയം പിറവം ആ ഒരു ഏരിയ പിടിച്ചാണ് നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. കാഞ്ഞിരമറ്റം എറണാകുളം ഡിസ്ട്രിക്റ്റാണ് കേട്ടോ, കോട്ടയല്ല, എറണാകുളം എന്നാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് രാജേഷ് പറയുന്നത് ഞങ്ങളുടെ നിരണത്തെ ഇലഞ്ഞിക്കൽ ചന്ത എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇലഞ്ഞിക്കൽ പല ഭാഗങ്ങളിൽ, ഇലഞ്ഞി പല രീതിയിൽ പല ഭാഗത്തുണ്ട് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇലഞ്ഞിക്കൽ ചന്ത എന്ന് പറയുന്ന ഒരു ഭാഗം നിരണം ഭാഗത്തുണ്ട് എന്നുകൂടി രാജേഷ് ദ നമുക്ക് മെസ്സേജ് അയച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ താമരക്കാട് പോലെ ഉള്ള സ്ഥലങ്ങൾ വേറെ ഏതെങ്കിലും മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. തുമ്പ, അതെ അതെ തീർച്ചയായിട്ടും, മഹേഷിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. നിസാം സമദ് മെസ്സേജ് ചെയ്യുന്നു, നേമം എന്ന് പറയുന്ന സ്ഥലത്തെ മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പം ഇലഞ്ഞി പോലെ, താമരക്കാട് പോലെ ഉള്ള സ്ഥലപ്പേരുകളൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചു വരുന്ന സമയമാണ്. അത്തരത്തിലുള്ള പേരുകളുണ്ടെങ്കിൽ, മനസ്സിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മെസ്സേജിൽ പറയാവുന്നതാണ്. 5000 9017. പാലായ്ക്ക് ചെക്ക് പാലക്കാട് എന്നും കൂടി പറഞ്ഞിട്ട് സജാദ് മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് മഹേഷ്, ഒരു സ്ഥലത്തിൻ്റെ പേര്, സ്ഥലത്തിൻ്റെ പേരാണോ അത്? എനിക്കത് പെട്ടെന്ന് അങ്ങോട്ട് കത്തിയിട്ടില്ല കേട്ടോ മഹേഷെ. ഓക്കെ, അരയാൽ, അരയല അങ്ങനെയാണ്, അരയാൽ എന്ന് പറഞ്ഞിട്ട് സ്ഥലമാണോ അത് ഉദ്ദേശിച്ചത്? ഓക്കെ, കണ്ണൂർ ഭാഗത്ത് എന്നാണ് മഹേഷ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള സ്ഥലപ്പേര് വിശേഷങ്ങൾ കൂടി. ഇരിങ്ങോൽ, ആ ശരി, ഭയങ്കര ഭംഗിയാണല്ലേ ആ ഒരു ഏരിയ. ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്, ഞാൻ ഇതുവരേക്കും ആ ഒരു ഭാഗത്തേക്ക് പോയിട്ടില്ല. പലപ്പോഴും ആ ഒരു സ്ഥലത്തെക്കുറിച്ച് ഇങ്ങനെ വായിച്ചു പോയിട്ടുണ്ട്. ഭയങ്കര അതിൻ്റെ അടുത്ത ഫോട്ടോസും ഒക്കെ കാണുന്ന സമയത്ത് ഭയങ്കര ഭംഗിയുള്ളൊരു ഏരിയ തന്നെയാണ് ഇരിങ്ങോൽ എന്ന് പറയുന്നത്. ഷെറിനാണത് ഓർമ്മപ്പെടുത്തിയത്. അനീസ് പറയുന്നത് താമരക്കുളം എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, നീറ്റിൽ മോൾക്ക് കഥ ടോപ്പറായിട്ട് മോള് മാറിയിരിക്കുന്നു. ഓ, ബിനുവാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. മോളുടെ പേര് ശ്രുതി ലക്ഷ്മി AP എന്നാണ് കേട്ടോ. അപ്പം മോൾക്ക് നമ്മളുടെ ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ അഭിനന്ദനങ്ങൾ. ശ്രുതിലക്ഷ്മിക്ക് ഒരു വലിയ കയ്യടികൾ നമുക്ക് കൊടുക്കാം. റാങ്കിലേക്ക് മോൾ എത്തിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം ബിനു മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ടോപ്പറായിട്ട് മാറിയിരിക്കുന്നു. മോൾക്ക് വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു അഭിനന്ദനങ്ങൾ നമ്മൾ പറയുന്നു കേട്ടോ, ഓൺ ദ സ്പോട്ടിൽ തന്നെ. ഓക്കെ, അതോടൊപ്പം തന്നെ നെക്സ്റ്റ് ഒരു മെസ്സേജ് കൂടെ എത്തിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇങ്ങനൊരു സ്ഥലം, അത് നമ്മൾ ഷാൻ പറയുന്നത് പേഴുമൂട് എന്ന് പറയുന്ന സ്ഥലത്തെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അനീസ് പറയുന്നത് നിയർ ഓച്ചിറയാണ് ആ സ്ഥലം ഉള്ളത് അല്ലേ. ഓക്കെ ഓക്കെ, അടിപൊളി അടിപൊളി. താമരക്കുളം നിയർ ഓച്ചിറയാണ് ആ സ്ഥലം ഉള്ളത്. നിസാം സമദ് മുത്താരം കുന്ന് എന്ന് പറയുന്നു. ഷെറിൻ പറയുന്നത് നിയർ പെരുമ്പാവൂരാണ് ഇരിങ്ങോളം അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, അടിപൊളി അടിപൊളി. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു വിശേഷങ്ങളിൽ നിന്നും ബാക്കി ചില അപ്ഡേറ്റ്സിലേക്കും വിശേഷങ്ങളിലേക്കും എനിക്ക് വരാനായിട്ടുണ്ട്. പ്രത്യേകിച്ചും നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിലും കുറേ കുഞ്ഞു കുട്ടികളുടെ AI വീഡിയോസ് ഭയങ്കര ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പഴയ ചില കോമഡികൾ, അല്ലെങ്കിൽ നമ്മൾ മറന്നിരിക്കുന്ന, ചിലപ്പോൾ നമ്മൾ ആ സമയത്ത് അധികം എൻജോയ് ചെയ്യാത്ത ചില ചില കോമഡികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വന്നിട്ട് ഒരു എത്ര സെക്കൻഡ്, വളരെ കുറഞ്ഞ സെക്കൻഡുകൾക്കുള്ളിൽ കുട്ടികളുടെ ഒരുപാട് AI വീഡിയോസ് നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അത് ശരിക്കും എത്രമാത്രം എൻ്റർടൈനിങ് ആണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം
ഷെയർ ചെയ്യാനായിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറയാം കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക്. നമ്മളിപ്പോൾ ഒരുപാട് കുഞ്ഞിക്കുട്ടികളുടെ ഈ AI വീഡിയോസ് നമ്മൾ രസമുള്ള കുറേ കൗണ്ടറൊക്കെ ഉള്ള കുഞ്ഞു വീഡിയോസൊക്കെ നമ്മൾ കാണാറുണ്ട്. ഈ കുട്ടി AI വീഡിയോസ് എത്രമാത്രം എൻ്റർടൈനിങ് ആണ് എന്നുള്ളൊരു കുഞ്ഞു ചോദ്യം കൂടെ എനിക്ക് ഈ സമയത്ത് ചോദിക്കാനായിട്ടുണ്ട്. മറുപടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മെസ്സേജിൽ പറയാം. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജിലൂടെ അത് അറിയിക്കുക കേട്ടോ. ആർ കെ ശ്രുതി ലക്ഷ്മിക്ക് വലിയൊരു കൺഗ്രാറ്റ്സ് ആർ കെ പറയുന്നുണ്ട് കേട്ടോ. സജാദ് പറയുന്നത് കൊല്ലത്ത് അഞ്ചാലും മൂടും കൊച്ചാലും മൂടും ഉണ്ട്. ഏത് മൂട്? പോളിമൂട്. ശരിയാണല്ലോ, കൊല്ലത്ത് അഞ്ചാലും മൂടും ഉണ്ട്, കൊച്ചാലും മൂടും ഉണ്ട് അല്ലേ. ഓക്കെ ഓക്കെ, അടിപൊളി അടിപൊളി. ആർ കെ പാമ്പൂരിൻ്റെ മെസ്സേജ് ഇലഞ്ഞിത്തറ മേളം തൃശ്ശൂർ പൂരം. ആ അതാണ്, തീർച്ചയായിട്ടും തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പം ഇലഞ്ഞിത്തറ മേളമാണ് അതിൻ്റെ ഭംഗി അല്ലേ. എല്ലാം ഭംഗിയാണ്, അതിൻ്റെ കൂട്ടത്തിൽ കൂടുതൽ ഭംഗി കൂടിയാണ് ഇലഞ്ഞിത്തറ മേളം എന്ന് പറയുന്നത്. ഇലഞ്ഞി എന്ന് പറയുമ്പോഴും ഇലഞ്ഞിത്തറ മേളം നമ്മുടെ മനസ്സിലേക്ക് വരും. ആർ കെ പാമ്പൂരാണ് ആ ഒരു മെസ്സേജ് അയച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും കുട്ടി AI വീഡിയോസിനെ കുറിച്ച് കൂടി ഞാനൊന്ന് ചോദിച്ചു പോകുന്ന സമയമാണ്. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ അയക്കാം. നിസാറിൻ്റെ മെസ്സേജ് എനിക്ക് എത്തിയിട്ടുണ്ട്. നിസാർ തൃശ്ശൂർ ഭാഗത്തെ ഒരു വിശേഷമാണ് മെസ്സേജിൽ പറയുന്നത്. ഞാൻ അതിലേക്കൊക്കെ വരാം കേട്ടോ, കുറച്ച് പേരുടെ മെസ്സേജുകൾ കൂടി ഉണ്ട്, അതിലേക്കൊക്കെ വരാം. അതിന് മുൻപായിട്ട് അടുത്ത പാട്ട് എന്നും എപ്പോഴും എന്ന സിനിമയിൽ വിജയ് യേശുദാസ് പാടിയ പാട്ട് ഇതാ നിങ്ങൾക്ക് അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. സമയം 7 മണി കഴിഞ്ഞ് 25 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയാണ് നമ്മൾ കേട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. മോർണിംഗ് സവാരിയിൽ അടുത്ത പാട്ട് ഇതാ നിങ്ങൾക്ക് അരികിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു.

0: Sono 91.7 FM.
1: Qatar's happiness frequency. Now available on Apple Podcast
0: and
1: Google Podcast.
2: 2026ൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
0: You're listening to
5: Morning Safari.
0: Morning Safari.
5: Morning Safari.
1: Only on Radio Suno.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: ഇലഞ്ഞയിൽ തുടങ്ങിയ നമ്മുടെ സ്ഥല ചർച്ച ഇന്ന് ഭയങ്കര ഗംഭീരമായിട്ട് കൊടുമ്പിരി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ. ഡി കെ ഒരു ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. റിജേഷ് പറയുന്നത് കണ്ണൂരിൽ കാഞ്ഞിര എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് എന്ന് റിജേഷ് പറയുന്നുണ്ട്. കുറച്ച് മുമ്പ് മഹേഷ് അരയാല എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് പറഞ്ഞത്. ഞാനത് അരയാലെന്ന് വായിച്ചെന്ന് തോന്നുന്നു. ഓക്കെ, അരയാല എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ മഹേഷ് കണ്ണൂർ ഭാഗത്ത് നിന്നും പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ചധികം പേരുകൾ എനിക്ക് നിസാർ അഴിയത്ത് ആളയച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒറ്റപ്ലാവ്, ഒറ്റയിനി, ഒറ്റത്തെങ്ങ്, ചാവക്കാട്, പേരാമംഗലം, പിന്നെ അതുപോലെ ആൽത്തറ എന്ന് പറയുന്ന ആ ഒരു സ്ഥലങ്ങളൊക്കെ. പേരമംഗലമാണ് കേട്ടോ, പേരാമംഗലല്ല, പേരമംഗലം, ആൽത്തറ എന്നുള്ള സ്ഥലങ്ങളുടെ പേരുകളൊക്കെ ആളയച്ചു വന്നിട്ടുണ്ട്. അഞ്ചല് പറയുന്ന അമ്പടത്തെ ഏക്കിൻകാട് ഇട്ടാ എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അതെ. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു മെസ്സേജ് കൂടെ എത്തിയിട്ടുള്ളത് എച്ച് കെ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നാണ്. ഹക്കീം കബീറാണ് മെസ്സേജ് ചെയ്യുന്നത്. കാട്ടാക്കടയിൽ നിന്നും ആര്യനാട് പോകുന്ന റൂട്ടിൽ പേഴുമൂട് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് എന്ന് പറയുന്നു. നമ്മൾ കുറച്ച് മുമ്പ് പേഴുമൂട് പറഞ്ഞു പോയി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നെക്സ്റ്റ് ഒരു മെസ്സേജ്, ഓക്കെ ഓക്കെ, ഞാൻ അതിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ. രാജീവ് ആനന്ദ് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, ഞാൻ അതിലേക്ക് വരുന്നതായിരിക്കും. ഞാനൊരു ചെറിയ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിനുള്ള മറുപടി കൂടി ആൾ പറയുന്നുണ്ട്. അതായത് കുട്ടി എ ഐ വീഡിയോസിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അത് ക്യൂട്ടാണോ അല്ലെങ്കിൽ അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള മറുപടി ആൾ നൽകിയിട്ടുണ്ട്. ഞാൻ ഡെയിലി ഇൻസ്റ്റാ സ്റ്റാറ്റസ് ഇടും ഓരോ കുട്ടി എ ഐ വീഡിയോസ്, അല്ലേ, അടിപൊളി അടിപൊളി, പലർക്കും ഭയങ്കര ഫേവറേറ്റ് ആണ് ആ കുട്ടി എ ഐ വീഡിയോസ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എത്രമാത്രം നിങ്ങൾ ആ ഒരു കുട്ടി എ ഐ വീഡിയോസിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും

പാലാക്കാടുണ്ട്. ഓക്കെ, അപ്പോൾ പാലയിൽ പാലാക്കാട് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് എന്ന് പറയുന്ന ഒരു പുതിയ കൗതുകം കൂടി ഷെയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ അടുത്ത പാട്ടിലേക്ക് എത്താൻ പോകുന്നത്. ജസ്റ്റ് ചേച്ചിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. ഞാൻ കുറച്ച് മുമ്പ് വിചാരിച്ചുള്ളൂ ചേച്ചിയുടെ മെസ്സേജ് എത്തിയില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചപ്പോൾ ചേച്ചിയുടെ മെസ്സേജ് ഇവിടെ എത്തി. ശുഭദിനം എല്ലാവർക്കും എന്ന് പറഞ്ഞിട്ട് സജിത്തിൻ്റെ മെസ്സേജ് ഉണ്ട്. അജയ് കൊച്ചിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് തിരിച്ചും പറയുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ബാക്കിയുള്ളവരുടെ മെസ്സേജുകളിലേക്കൊക്കെ വഴിയെ ഞാൻ വരുന്നതായിരിക്കട്ടെ. ഇനിയും ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള പേരുകളും വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു മെസ്സേജുകൾ അയക്കാം. കൂടെ തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുട്ടി AI വീഡിയോസിനെ നിങ്ങൾ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട്, അത് എത്രമാത്രം എൻ്റർടൈനിങ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ AI തട്ടുകട എന്ന് പറയുന്ന ആ ഒരു ബീഫി കുട്ടിയുടെ ഒക്കെ കഥയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ക്യൂട്ട് വീഡിയോസിന് ഭയങ്കരമായിട്ട് ആളുകൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ മൈക്രോ കുറച്ച് സമയം കൊണ്ട് മാത്രമുള്ള കുഞ്ഞി വീഡിയോസിനെ, അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളും കൂടെ നമ്മളിങ്ങനെ ചോദിച്ചു വരായിരുന്നു. സനീഷിൻ്റെ ഗുഡ് മോർണിംഗ് നിസോ എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് സനീഷെ, ഒരു നല്ല ഡേ തിരിച്ചും സ്പെഷ്യലി വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള മെസ്സേജുകളിലേക്കും ബാക്കി വിശേഷം. സജിത്തിൻ്റെ ഒരു മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് സജിത്ത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ അടുത്ത പാട്ടിലേക്ക് പോകാം. എന്തായാലും പാലയും പാലാക്കാടും ഒക്കെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് അതിന് പറ്റിയൊരു പാട്ട് തന്നെ ഞാൻ തരണ്ടേ. തിരക്കഥ മൂവിയിലെ പാട്ടാണ് വരുന്നത്. നിഷാദും ശ്വേതയും പാടി നമുക്ക് ഫേവററ്റ് ആയിട്ടുള്ള ഒരു പാട്ടിലേക്ക് ഇതായെത്തിക്കൊണ്ടിരിക്കുന്നു. സമയം 7 മണി കഴിഞ്ഞ് 43 മിനിറ്റാണ്. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ജനിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഇനിയിപ്പം പാട്ടുകൾക്കൊക്കെ ശേഷം സുനോ അപ്ഡേറ്റ്സിന് ശേഷമായിരിക്കും ബാക്കി വിശേഷങ്ങളിലേക്ക് നമ്മൾ എത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ പാട്ടൊന്ന് കേട്ട് ആസ്വദിക്കാം.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: ജോയ് അലുക്കാസ് ബ്രിങ്സ് യു ദ ജോയ് ഓഫ് സമ്മർ.
6: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിത്തീരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
1: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
7: நீங்கள்
8: கேட்டுக்கொண்டிருப்பது ரேடியோ சோனு 91.7.

0: Joy Alukas brings you the joy of summer.
1: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
2: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
3: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദർ

0: കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
1: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: All hits, all day.
3: This is
2: Radio Sunoh 91.7 FM. Qatar's favorite radio station.

0: सुनो अपडेट्स
1: सुनो अपडेट्स लेके स्वागतम अपडेट्स गलवाई निसा രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും സുസ്ഥിര കാർഷിക രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള തീവ്ര ശ്രമങ്ങളുടെ ഭാഗമായി സംരക്ഷിത കൃഷി വ്യാപകമായി വികസിപ്പിച്ചതായി മുനിസിപ്പാലിറ്റി മന്ത്രാലയത്തിന്റെ വാർഷിക റിപ്പോർട്ട്. ഖത്തറിൽ നിശ്ചിത പരിധിയിൽ സമുദ്ര ഗതാഗതം പുനരാരംഭിച്ചു. 7 നോട്ടിക്കൽ മൈൽ സമുദ്ര പരിധിക്കുള്ളിൽ എല്ലാത്തരം ജലയാനങ്ങൾക്കും കപ്പലുകൾക്കും സാധാരണ നിലയിൽ സർവീസ് നടത്താൻ മന്ത്രാലയം അനുമതി നൽകി. വേനൽക്കാലത്ത് കഠിനമായ ചൂട് മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് തൊഴിലാളികളെ ബോധവൽക്കരിക്കുന്നതിനും തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി ഖത്തർ തൊഴിൽ മന്ത്രാലയം ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. മന്ത്രാലയത്തിന് കീഴിലുള്ള ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ വിവിധ സ്വകാര്യ കമ്പനികളുമായി സഹകരിച്ചാണ് സെമിനാർ നടത്തിയത്. തൊഴിൽ രംഗത്ത് മികച്ചതും സുരക്ഷിതവുമായ അന്തരീക്ഷം ഒരുക്കുക എന്ന മന്ത്രാലയത്തിന്റെ ലക്ഷ്യങ്ങളുടെ ഭാഗമായാണ് ഈ നടപടി. ഇരുപത്തിയാറ് ഫിഫ ലോകകപ്പിലെ കിരീട നേട്ടത്തിന് പിന്നാലെ ഫിഫ പുരുഷ ഫുട്ബോൾ റാങ്കിംഗിൽ ഒന്നാം സ്ഥാനത്തേക്കെത്തി സ്പെയിൻ.
0: സുനോ അപ്ഡേറ്റ്സ്.
2: This is Radio Suno 91.7 FM.
3: Qatar's happiness frequency.
4: Now available on Google Play Store
5: and App Store.
6: Joy Alukas brings you the joy of summer.
7: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീർക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്, ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
8: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
9: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
10: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
9: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. കൂടുതൽ
10: വിവരങ്ങൾക്കായി visit cbq.qa.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
4: Just feel like you're home.
5: Radio Suno. 91.7 FM.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino.
2: Going home? Make it rewarding with Kalyan Jewelers.
3: Enjoy 0% making charges on select tournaments. Visit Kalyan Jewelers today. Conditions apply.
4: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
5: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
4: മില്യണോ?
5: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
6: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
7: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
8: നമസ്കാരം, ഞാൻ വിനീത് ശ്രീനിവാസൻ.
0: യു ആർ ലിസണിംഗ് ടു
8: റേഡിയോ സുനോ 91.7, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: യു ആർ ലിസണിംഗ് ടു
1: Leon, Radio Suno, 91.7 FM.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: Water bill. Stay hydrated and stay tuned.
7: ഓർമ്മിപ്പിക്കുന്നു, റേഡിയോ സുനോ.
8: Brought to you by
9: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
10: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
11: ഈ ടൈമിൽ സ്പെഷ്യലി ഓർമ്മപ്പെടുത്താനായിട്ടുള്ള കാര്യം, വെള്ളം കുടിക്കുന്ന കാര്യം മറക്കണ്ട എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നൽകി പോകുന്നുണ്ടല്ലേ. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി കേട്ട് പോവുകയാണ്. ജൂലൈ 22-ാം തീയതിയാണ്, ബുധനാഴ്ച ദിവസമാണ്. ഈ ചൂടിനെ കുറിച്ചൊക്കെ പറഞ്ഞു വരുന്ന സമയത്ത് ഈ ഒരു ചൂട് സമൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചിട്ടുള്ള അറിവുകൾ കൂടി ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ കൂടി അധികൃതർ ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് ചൂട് മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് തൊഴിലാളികളെ ഒന്ന് ബോധവൽക്കരിക്കുന്നതിനും തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായിട്ട് തൊഴിൽ മന്ത്രാലയം ഒരു ബോധവൽക്കരണ സെമിനാറൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ വിവിധ സ്വകാര്യ കമ്പനികളുമായിട്ടൊക്കെ സഹകരിച്ചുകൊണ്ടാണ് ഈ ഒരു സെമിനാറും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. തൊഴിലാളികൾ, വിവിധ കമ്പനികളുടെ പ്രതിനിധികൾ, തൊഴിലുടമകൾ ഇവരെയൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു അവയർനെസ് പ്രോഗ്രാം ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അതായത് ചൂടിൽ നേരിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്, അപ്പം അങ്ങനെ സ്വീകരിക്കേണ്ട പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് ആ ഒരു സെമിനാറിൽ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തൊഴിൽ രംഗത്ത് മികച്ചതും അല്ലെങ്കിൽ സുരക്ഷിതമായിട്ടുള്ളതുമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഒരുക്കുക എന്ന മന്ത്രാലയത്തിന്റെ ഒരു ലക്ഷ്യങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു ഈ ഒരു അവയർനെസ് പ്രോഗ്രാമും കാര്യങ്ങളും ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് പേരുടെ മെസ്സേജുകൾ എനിക്ക് വരുന്നുണ്ട്. കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലപ്പേര് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒത്തിരി പേര് പല പല വ്യത്യസ്തമായിട്ടുള്ള പേരുകൾ, വർക്കല ഭാഗത്ത് കുറച്ച് വ്യത്യസ്തമായ സ്ഥലങ്ങളുണ്ട്, അതിൻ്റെ പേരുകളൊക്കെ എനിക്ക് ഇവിടേക്ക് അയച്ചു കിട്ടിയിട്ടുണ്ട്. അയച്ചയാളുടെ പേരാൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. ഇനിമേ ആ ഒരു സ്ഥലപ്പേരുകളും കാര്യങ്ങളും എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് ഒരു മെസ്സേജ്, നമ്മുടെ കിരീടം സിനിമ ഷൂട്ട് ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തൊരു സ്ഥലമുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം മാറ്റി മാഷപ്പിൽ ആ സ്ഥലത്തിനെ കുറിച്ച് ഇങ്ങനെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആര്യനാട് ആലുമൂട് എന്ന് പറയുന്നൊരു സ്ഥലം, ആ സ്ഥലത്ത് കിരീടം സിനിമയിലൊരു ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. അപ്പം അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വിശേഷങ്ങൾ എല്ലാവരും എനിക്ക് അയച്ചു തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രാജേഷ് അദ്ദേഹം മെസ്സേജ് ചെയ്യുന്നുണ്ട്. അദ്ദേഹവും ഈ പറഞ്ഞ പോലെ വ്യത്യസ്തമായിട്ടുള്ള ചില പേരുകളും കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. എന്തായാലും നാട്ടിൽ ഭയങ്കര ട്രെൻഡിങ്ങിൽ പോയ അല്ലെങ്കിൽ എല്ലാവരും കാത്തിരുന്നൊരു കാര്യമുണ്ടായിരുന്നു, ആ ഒരു മന്തിക്കഥയ്ക്ക് എന്തായിരിക്കും ക്ലൈമാക്സ് സംഭവിക്കുക എന്നുള്ളത്. കഴിഞ്ഞ ദിവസത്തെ മത്സരങ്ങൾക്കൊക്കെ ശേഷം നമുക്കറിയാലോ, ഓരോ മത്സരങ്ങൾ ഇതുപോലെ വലിയ വലിയ മത്സരങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ എന്താ പറയുക, കൂട്ടുകാരടുത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ പറയും, ഞാൻ എല്ലാവർക്കും ചെലവ് ചെയ്യാം, പിന്നെ ടീം ജയിച്ചു കഴിഞ്ഞാൽ ചെലവ് ചെയ്യാം എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ പറയും. പിന്നെ അത് എൻ്റെ ക്ലൈമാക്സ് ചിലപ്പം വേറെ രീതിയിലൊക്കെ ചിലപ്പോൾ സംഭവിച്ചു പോകാറുണ്ട്. എന്തായാലും നമ്മുടെ അമ്പലവയൽ ഭാഗത്താണ് ഇങ്ങനെ ഒരു മന്തിക്കഥ യുടെ ഒരു സൂപ്പർ ക്ലൈമാക്സ് സംഭവിച്ചിട്ടുള്ളത്. അതെന്താണ് സംഭവം എന്നുള്ളത് ഞാൻ വഴിയെ പറയാട്ടോ. അതിനു മുൻപായിട്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവാണ്. 4 ഫ്രണ്ട്സ് മൂവിയിലെ പാട്ട്.

0: കല്യാണ രാമൻ മൂവിയിലെ പാട്ട്. ശരിക്കും പറഞ്ഞ നിസ ഗുഡ് മോർണിംഗ്. ഈ കല്യാണ രാമൻ ഈ പാട്ട് കേട്ടപ്പോഴേ ശരിക്കും ഇത്രയും നാൾ ഈ പാട്ട് ഞാൻ കേട്ടോണ്ടിരുന്നത് ഇന്നത്തെ ഒരു ദിവസമാണ് പ്രത്യേകം ശ്രദ്ധിച്ചത്. ശരിക്കും ഈ പാട്ടിന്റെ ഒരു എനർജി ലെവലും അഫ്സൽ ഖാന്റെ ശബ്ദവും അതാണ് ആ സിനിമയിലെ അല്ലെങ്കിൽ ഈ പാട്ടിൽ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നാണ് ആ പാട്ടിൽ ഒരു കാര്യം ശ്രദ്ധിച്ചത്, ഈ പാട്ട് ഈ വരുന്ന സിറ്റുവേഷനുസരിച്ചിട്ടുള്ള വരികൾ ഈ പാട്ടിൽ ഇത്ര അടിപൊളി പാട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
1: കാരണം അവർ തമ്മിൽ ഒന്നിക്കാൻ
0: സാധ്യതയില്ല. അതായത് കുഞ്ചാക്കോ ബോബനും നവ്യ നായരും ഒന്നിക്കില്ല. അപ്പൊ പറയുന്നുണ്ട് നിനക്കും പൂക്കാലം ഉണ്ട്, എനിക്കും പൂക്കാലം ഉണ്ട്, നമുക്കൊരു പൂക്കാലം ഉണ്ടാവില്ല എന്ന് പറയുന്നു. ജൂലൈ 22 തീയതി ബുധനാഴ്ച ദിവസമാണ്, സമയം 8 കഴിഞ്ഞ് 40 മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിസയും അപ്പുണ്ണിയും തന്നെയാണ് കൂടെയുള്ളത്.
1: അപ്പൊ എനിക്ക് പെട്ടെന്ന് ആഗ്രഹം കല്യാണ രാമന്റെ ലിറിക്സ് എഴുതി ആരാന്ന് അറിഞ്ഞില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ ആൾക്കാരുണ്ട്
0: സത്യം.
1: അത് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് അറിഞ്ഞില്ലെങ്കിൽ ഭയങ്കര ഒരു
0: ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം വേണം.
1: ഓക്കെ, കൈതപ്രാണ് ആ വരികൾ എഴുതിയിട്ടുള്ളത് കേട്ടോ, കൈതപ്രത്തിന്റെ വരികളായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഞാനിങ്ങനെ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്ന കാര്യം ഒരു മന്തിക്കഥയുടെ കഥയാണ്. അത് അമ്പലവയൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതായത്
0: സ്പെയിൻ ജയിക്കുകയാണെങ്കിൽ
1: ഞാൻ 1000 എല്ലാവർക്കും മന്തി വാങ്ങി തരാം എന്ന് പറഞ്ഞ ഒരു സജീർ എന്ന് പറഞ്ഞ ഒരാളാണ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്പെയിൻ കപ്പടിച്ചാൽ എല്ലാവർക്കും എന്റെ വക മന്തി എന്നുള്ളതായിരുന്നു അവസാനം. പുള്ളി ഇനിയിപ്പം അയ്യോ ആൾക്കാരൊക്കെ വീഡിയോ ഇട്ട് തുടങ്ങി, പാവം ഉണ്ടായ ആളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ട് തുടങ്ങി. പക്ഷെ എന്തായാലും 1000 പേർക്ക് കഴിഞ്ഞ ദിവസം മന്തി കൊടുത്തു. അതൊരു സൂപ്പർ ക്ലൈമാക്സ് ആയിട്ട്
0: മാറുന്നു,
1: മന്തിക്കഥയുടെ സൂപ്പർ ക്ലൈമാക്സ് ആയിട്ട് അത് മാറി എന്നുള്ളതാണ്.
0: മന്തി ഒരു വികാരമാണ്,
1: മന്തി ഒരു വികാരമാണ്.
0: ശരിക്കും പറഞ്ഞാല് ഖത്തറിൽ നമ്മളും അവതരിപ്പിച്ചില്ലേ, അതായത് വിജയിച്ചാല് അല്ലെങ്കിൽ മാച്ച് കാണാൻ,
1: തീർച്ചയായിട്ടും
0: ആര് ജയിച്ചാലും ആര് പരാജയപ്പെട്ടാലും മാച്ച് കാണുന്ന സമയത്ത് മന്തി വീട്ടിലെത്തിച്ചില്ലേ നമ്മള്.

0: നമ്മളതൊരു ആഘോഷമാക്കുന്നു.
1: നമ്മളെ പോലെ ഈ ഒരു വേൾഡ് കപ്പിനെ ആഘോഷമാക്കിയത് വേറെ ആരും കാണില്ല എന്ന് തോന്നുന്നു.
0: ഞാൻ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ആലോചിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു, അതായത് ഈ ഫ്ലെക്സുകളൊക്കെ അഴിച്ചു കൊണ്ടുപോകുന്ന
1: വീഡിയോസ്
0: കണ്ടല്ലോ, ഞാൻ ആലോചിക്കുമായിരുന്നു കേരളത്തില് എത്ര ലക്ഷം ആയിരിക്കില്ല, എത്ര കോടി ആ ബിസിനസ് നടന്നു കാണും.
1: നമുക്കൊരു വിളിച്ചു ചോദിക്കേണ്ട ഒരു കാര്യമാണല്ലോ.
0: തീർച്ചയായിട്ടും.
1: ഓക്കെ,
0: കേരളത്തിൽ എത്ര കോടി ഈ വേൾഡ് കപ്പ് സമയത്ത് എത്ര കോടി രൂപയുടെ ഫ്ലെക്സിന്റെ ബിസിനസ്
1: നടന്നു
0: കാണും, അതായത് കേരളത്തിന്റെ മുക്കിലും മൂലയിലും ഫ്ലെക്സ് ഇല്ലാത്ത സ്ഥലം,
1: ചെറുതും വലുതും അല്ലേ, അതൊരു മത്സരമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെന്തായാലും ചിന്തിക്കേണ്ട വിഷയമാണ്, ചിന്തയിലേക്ക് ഞങ്ങൾ വരുന്നതായിരിക്കും.
0: ഞങ്ങളും ഈ പറഞ്ഞതുപോലെ മനോരമ ഓൺലൈൻ ഒക്കെ എഴുതുന്ന പോലെ റൂട്ട് തേടി പോകുന്നത്, മനോരമയാണല്ലോ റൂട്ട് തേടി
1: പോകുന്നത്, റൂട്ട് മാപ്പ്.
0: ബോയ് ഫ്രണ്ട് മൂവിയിലെ പാട്ട്. സമയം 8 മണി കഴിഞ്ഞ് 43 മിനിറ്റ്. ഇത് റേഡിയോ 91.7 FM മോർണിംഗ് സവാരി. ഈ സവാരി നമ്മുടെ സവാരിയാണ്.

0: Radio Suno 91.7 FM Qatar's favorite radio station. 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: ജോയ് ആലുക്കാസ് ബ്രിങ്സ് യു ദ ജോയ് ഓഫ് സമ്മർ.
3: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിത്തീരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് ആലുക്കാസ് ഇൻ ദി GCC. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
4: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
5: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: നമസ്കാരം, ഞാൻ ബാബു ആന്റണി.
7: എടാ, നിനക്കൊക്കെ ഒരു ധാരണയുണ്ട്. ഈ കരാട്ടെ ബോക്സിംഗ് എന്നൊക്കെ പറഞ്ഞാൽ കണ്ടവനൊക്കെ തല്ലാനുള്ള ലൈസൻസ് ആണ്. അത്യാവശ്യം ഏറ്റവും പ്രചോദിക്കാനുള്ള ആയോധന കലയാണിത്.
8: യു ആർ ലിസ്ണിംഗ് ടു
6: റേഡിയോ സിനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
9: യു ആർ ലിസ്ണിംഗ് ടു മോർണിംഗ് സവാരി.
10: ഓൺലി ഓൺ റേഡിയോ സിനോ.

0: this Morning Safari only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Golden Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency
2: in association with
3: Commercial Bank. We are saving more, turns dreams into reality. Commercial Bank's 5 million rials dream. Dream bigger. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're home.
5: Water bill. Stay hydrated and stay tuned.
6: Ormippikkunnu Radio Suno.
7: Brought to you by
8: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
9: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
10: കുടിച്ചോ?
11: വെള്ളം കുടിച്ചു പിന്നെ ഉറപ്പായിട്ടും.
10: വെള്ളം കുടിക്കുന്നതിനൊക്കെ ഓരോ രീതികളുണ്ടെന്ന് പറയില്ലേ, ചില ആളുകൾക്കുണ്ട് പ്ലെയിൻ വാട്ടർ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നെങ്കിലും ഒരു സ്പാർക്ലിംഗ് അതിന് വേണം, അതല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ഫ്ലേവർ വേണം. പക്ഷെ ഫ്ലേവർ വരുന്ന വെള്ളം വരുമ്പോ എപ്പോഴും അതിലേക്ക് ഒരു ഷുഗർ ആഡഡ് ആയിരിക്കും. പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത്. പക്ഷെ എന്നിരുന്നാൽ ചില ഫ്ലേവേഴ്സ് ഉണ്ട്, ഒരു എന്താ പറയുന്ന ലിറ്റിൽ ഉപ്പില് ചേർത്തിട്ട് കഴിക്കാൻ
11: പറ്റുന്ന
10: സംഭവങ്ങളുണ്ട്. എന്തായാലും ഒരു 2-3 ലിറ്റർ വെള്ളം ഡെയിലി
11: ഹണി ചേർത്ത്
10: കഴിക്കും. ഡയറക്റ്റ് ഹണി കഴിക്കും,
11: വെള്ളം കുടിക്കാറുണ്ട്. ഓക്കെ, എങ്ങനെയൊക്കെയാണെങ്കിലും വെള്ളം കുടിക്കാനായിട്ട് മറക്കണ്ട എന്ന് ഓർമ്മപ്പെടുത്തുന്ന സമയമാണിത്. ഓക്കെ, ഇനിയിപ്പോ നേരെ നമ്മളൊന്ന് പോവുകയാണെങ്കിൽ സ്പോർട്സ് ലോകത്തേക്ക് പോവുകയാണെങ്കിൽ കോമൺവെൽത്ത് ഗെയിംസ് വ്യാഴാഴ്ച സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഗ്ലാസ്കോയിലാണ് മത്സരങ്ങൾ നടക്കാനായിട്ട് പോകുന്നത്. സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോയിൽ വെച്ചിട്ടായിരിക്കും ഗെയിംസിന് തുടക്കം കുറിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ 13 ഇനങ്ങളിലായിട്ട് 126 താരങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് കളത്തിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അതിൽ തന്നെ നമ്മൾ അന്വേഷിക്കുക, ഏതെങ്കിലും മലയാളി താരങ്ങളുണ്ടോ എന്നുള്ളതായിരിക്കും നമ്മൾ ആദ്യം നോക്കുക. അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ മലയാളി ലോങ് ജമ്പ് എം ശ്രീശങ്കർ ഇന്ത്യക്ക് വേണ്ടിട്ട് ഒരു മെഡൽ സ്വപ്നം കാണുന്ന ഒരു താരം തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. പരിക്കൊക്കെ ഉണ്ടായിരുന്നു, അപ്പൊ അതിൽ നിന്നൊക്കെ മോചിതനായിട്ട് ശ്രീശങ്കർ മികച്ച ഫോമിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഫോം നിലനിർത്തി ഒരു ഒരു മെഡലിലേക്ക് അദ്ദേഹം എത്തണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം.
10: ഈ കോമൺവെൽത്ത് ഗെയിംസ് അതല്ലെങ്കിൽ ഇതുപോലെ സമാനമായിട്ട് സംഘടിപ്പിക്കപ്പെടുന്ന വലിയ ഇവന്റുകളിലൊക്കെ നമ്മൾ ആലോചിക്കും നമ്മുടെ സാന്നിധ്യം എങ്ങനെയാണ്, അവർക്ക് പിന്നീട് കിട്ടുന്ന ഒരു സ്വീകരണം ഒക്കെ ഉണ്ട്. മെഡലൊക്കെ അടിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ലഭിക്കുന്ന സ്വീകരണം ഒക്കെ അതിഗംഭീരമാണ്. അപ്പൊ എന്തായാലും ആ കാഴ്ചകളായിരിക്കും ഇനിയുള്ള ദിവസങ്ങളില് നമ്മൾ കാണാനായിട്ട് പോകുന്നത്.
11: തീർച്ചയായിട്ടും ശ്രീശങ്കർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ്, ലോങ് ജമ്പ് എന്നത് 6 സെക്കൻഡിനുള്ളിൽ തീരുന്ന സംഗതിയാണ്. ഏതെങ്കിലും ഒരു ദൂരം കണ്ടുകൊണ്ടല്ല മത്സരിക്കാൻ ഇറങ്ങാറുള്ളതെന്ന് ആള് പറയുന്നുണ്ട്. അപ്പൊ എന്നാലും നല്ല ദൂരം കണ്ടെത്താനായിട്ട് സാധിക്കട്ടെ, അദ്ദേഹത്തിന് മികച്ച പ്രകടനത്തിലേക്ക് എത്താനായിട്ട് സാധിക്കട്ടെ. കൂടെ തന്നെ നമുക്ക് വലിയ പ്രതീക്ഷയായിട്ട് നീരജ് ചോപ്രയും കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. നമ്മുടെ താരമാണ് ജാവലിൻ ത്രോ മുൻ ലോക ചാമ്പ്യനും ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവും ഒക്കെയാണ്. അപ്പൊ അദ്ദേഹം കളത്തിൽ ഇറങ്ങുന്നുണ്ട്. അപ്പൊ എന്തായാലും പക്ഷെ അതിൽ ഭയങ്കര കടുത്തൊരു
10: പോരാട്ടം തന്നെയാണ്
11: നടക്കും എന്നുള്ളതാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്.
10: നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോ ഇതുപോലെ തന്നെ മെഡലൊക്കെ നേടിയിട്ട് വരുന്ന സമയത്ത് കിട്ടുന്ന സ്വീകരണം, എനിക്ക് അത്തരം സ്വീകരണത്തിൽ പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ശ്രീജേഷ്, അദ്ദേഹത്തിന്
11: ശ്രീജേഷ്
10: അദ്ദേഹത്തിന് കൊച്ചി എയർപോർട്ട് മുതല് കിഴക്കമ്പലത്തെ അദ്ദേഹത്തിന്റെ വീട് വരെ കൊടുത്ത സ്വീകരണം. കാരണം എല്ലാ ഇടങ്ങളിലും ജനങ്ങള് കാണാൻ വേണ്ടി നിൽക്കുകയും തിങ്ങിക്കൂടി നിൽക്കുകയൊക്കെ ചെയ്തത് ഭയങ്കര ഒരു എന്താ പറയുന്ന സ്പോർട്സിനോടുള്ള നമ്മുടെ ഒരു
11: ഇഷ്ടം വീണ്ടും വീണ്ടും വീണ്ടും ഊട്ടിയുറപ്പിക്കുന്ന
10: സംഭവമാണ്.
11: തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് താരങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ ഈ പറഞ്ഞ അത്ലറ്റിക്സ് നോക്കുവാണെങ്കിൽ ഒത്തിരി ഒത്തിരി താരങ്ങൾ അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ടവരായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ കെ എം ബീനാമോൾ അല്ലെങ്കിൽ അങ്ങനെ പല പല പേരുകൾ പെട്ടെന്ന് കുറെ
10: പേര്,
11: അഞ്ജു ജോർജ്, ബോബി അലോഷ്യസ്, അല്ലെ, അങ്ങനെ കുറെ കുറെ ടിൻഡു ലൂക്ക, അങ്ങനെ ഒത്തിരി ഒത്തിരി പേരുകൾ മനസ്സിലേക്ക് വരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് സൂചനകൾ റെഡിയാണ്, അതിലേക്ക് പതുക്കെ വരാട്ടോ.

0: 101.7 FM.
1: Qatar's happiness frequency.
2: Joy Alukas brings you the joy of summer.
3: Summer season in jewelry purchase nulla 8 megacha deals idayithe irikkunu. Diamond jewelry purchase cheyumbol nedam free cash vouchers 3.99% onwards assured lowest making charges. Old gold exchange cheyam verum 0% deduction rate il. Pinne ningal naatilekku pogan plan cheyunnundo ningalude jewelry purchases koorda labhagaramaku with up to 15% savings on import duty from Joy Alukas in the GCC. Offerugal August 8 vare maatram.
1: Terms and conditions apply.
4: Joy Alukas, world's favorite jeweler.
5: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
6: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
5: മില്യണോ?
6: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
3: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
7: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
8: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് ഗോപി.
9: യു ആർ ലിസണിംഗ് ടു
8: ഖത്തറിന്റെ ഫേവറേറ്റ് FM സ്റ്റേഷനായ റേഡിയോ

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop.

0: മോനെ ഹൈഡ് ആൻഡ് സീക്ക് ഓപ്പൺ ആവണൂടാ മോനെ.
1: അതെ, കഴിഞ്ഞ ദിവസത്തെ ഫോട്ടോ ആണല്ലേ, എന്താ മോനെയും എടാ മോനെയും.
0: എന്താ മോനെ?
1: എന്താ മോനെ, ലാലേട്ടനും ഫഹദും വേൾഡ് കപ്പ് മാച്ച് കാണാൻ പോയ ആ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു.
0: അപ്പൊ
1: ഫോട്ടോയ്ക്ക് ഫഹദിന്റെ അനിയൻ കമന്റ് ചെയ്തായിരുന്നു, എന്താ മോനെയും
0: എടാ മോനെ
1: എടാ മോനെയും. ഓക്കെ, നമ്മുടെ ആദ്യത്തെ സൂചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോനെ, മലയാളത്തിലും തമിഴിലും ഒരേ സമയം ചിത്രീകരണം ആരംഭിച്ച ഒരു സിനിമയാണിത്.
0: മലയാളത്തിലും തമിഴിലും ഒരേ സമയം ചിത്രീകരണം ആരംഭിച്ച സിനിമ. ഓക്കെ
1: ഓക്കെ, 2017 ഈ സിനിമ റിലീസായത്.
0: 2017 റിലീസായ ചിത്രം.
1: ഒരു ഇംഗ്ലീഷ് പേരാണ് ഈ സിനിമയുടേത്.
0: ഒരു ഇംഗ്ലീഷ് പേര്.
1: മലയാളത്തിൽ എഴുതുമ്പോൾ രണ്ട് അക്ഷരങ്ങളേ ഉള്ളൂ. അല്ല, മലയാളത്തിലും ഇംഗ്ലീഷിലും രണ്ട് അക്ഷരം. അല്ല, ഇംഗ്ലീഷിലും
0: വ്യത്യാസം.
1: ഇംഗ്ലീഷിലെ 4 അക്ഷരം, മലയാളത്തിൽ 2 അക്ഷരം.
0: ഓക്കെ
1: ഓക്കെ, ഏതാണ് ഈ ചിത്രം?
0: 2017 ഇറങ്ങിയ, തമിഴിലും മലയാളത്തിലും ഒരേ സമയം
1: ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത
0: സിനിമ.
1: ഒരു സിനിമ അല്ല, ഞാൻ പറഞ്ഞ ഇംഗ്ലീഷ് പേരാണ് സിനിമയ്ക്ക്.
0: ഓക്കെ,
1: ഇംഗ്ലീഷ് പേരാണ് കേട്ടോ, മലയാളം പേരല്ല. സിനിമയുടെ പേര് ഇംഗ്ലീഷ് പേരാണ്. മലയാളത്തിൽ എഴുതുമ്പോൾ 2 അക്ഷരം, ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ 4 അക്ഷരം. ഏതാണ് ചിത്രം? ഒറ്റയല്ല. ഷെരീഫ് ഹനീഫാണ് ആദ്യം അയച്ചത്. ഒറ്റയാണോ? എന്നല്ല, ഒറ്റയല്ല. ജെറിൻ പെരുമ്പാവൂർ, ഗുഡ് മോർണിംഗ്.
0: വെരി ഗുഡ് മോർണിംഗ് ജെറിൻ.
1: ഓക്കെ, ആർക്കും കിട്ടിയിട്ടില്ല. പരിപാടി പൊളിഞ്ഞോ?
0: പരിപാടി പൊളിഞ്ഞില്ല, ഞാൻ ഇടപെട്ടിട്ടുണ്ട്.
1: ഓക്കെ, സിമ്പിൾ സൂചന ഉണ്ട്, സിമ്പിൾ സൂചന ഉണ്ട്. പക്ഷെ ഞാൻ സിമ്പിളിലേക്ക് ഇപ്പൊ
0: പോകില്ല,
1: ഒന്ന് ആലോചിക്കട്ടെ. ഒരു പ്രത്യേക സുഖം. ഓക്കെ,
0: ഒരു മനസ്സുഖം.
1: അതായത് ഈ പറഞ്ഞ പോലെ ജനനായകൻ മൂവിയുടെ ടിക്കറ്റ് ആണ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. കുറച്ചൊന്ന് ചിന്തിക്കണം, എന്നിട്ട് നമ്മളത് എളുപ്പമാക്കി തരും. ബോബി അല്ല, ആ മൂവി അല്ല, ടേക്ക് ഓഫ് അല്ല, സ്ട്രീം അല്ല. നിങ്ങൾ ഇതുവരെ പോകാത്ത വഴികളിലൂടെ നിങ്ങൾ സഞ്ചരിക്കേണ്ടി വരും. പക്ഷെ സിമ്പിളാണ്, നിങ്ങൾക്ക് അറിയുന്ന മൂവിയാണ്. ഓക്കെ,
0: ഞാനിവിടെ സൈലന്റ് ആയോ?
1: നമ്മളില്ലേ
0: ഈ ഡ്രാമക്കൊന്നും?
1: നമ്മളില്ല
0: ഈ ഡ്രാമക്കൊന്നും.
1: നമ്മളില്ല. ഡ്രാമ മൂവിയിലെ പാട്ടാണോ? ഓക്കെ,
0: ലാലേട്ടൻ പാടിയ പാട്ട്. എന്താ മോനെ എന്നൊക്കെ ചോദിച്ച സമയത്ത് ലാലേട്ടൻ്റെ ഒരു പാട്ട് കേൾക്കണം. എടാ മോനെ പാട്ട് കേട്ടു.
1: ഇനിയിപ്പോ എന്താ മോനെ പാട്ട്?
0: സമയം 9 മണി കഴിയുന്നു, 17 മിനിറ്റ്. ബുധനാഴ്ച ദിവസം,
1: ക്വസ്റ്റ്യൻ പ്ലീസ്.
0: ജൂലൈ 22-ാം തീയതി 2017 റിലീസായ ചിത്രം.
1: 2016 തമിഴിലും മലയാളത്തിലും ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത മൂവി. ഇംഗ്ലീഷ് പേരാണ് സിനിമയുടെ.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
3: home. സമയം 9:27 ജൂലൈ 22-ാം തീയതിയായ ഈ ദിവസം ഒരു ബുധനാഴ്ച ദിവസം ആണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഹൈഡ് ആൻഡ് സീക്കിന്റെ കടുകട്ടി സൂചനകളിൽ നിന്നും ലളിതമായ സൂചനകളിലേക്ക് ഞങ്ങൾ
4: ഓക്കെ.
3: അപ്പൊ അൽഹാന ശരിയാണോ എന്ന് ചോദിക്കുന്നു. പി ടി എസ് ആൻഡ് എൻ ടി എസ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ, എൻ ടി സി എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നും, അതുപോലെ തന്നെ
4: അഷ്റഫിന്റെ മെസ്സേജ് ഉണ്ട്. മൂവി അല്ല കേട്ടോ അരുൺ.
3: സാബു നിസാറിന് ശരിയായ ഉത്തരമാണ് അയച്ചിട്ടുള്ളത്. അരുൺ പി ടി എസ്, ഷായുടെ അക്കൗണ്ടിൽ നിന്നും ശരിയായ ഉത്തരം. ഫൈസ ഫിറോസ്, ഫർഹാന, യഷ് അക്കൗണ്ടിൽ നിന്ന്, ബുഷയുടെ അക്കൗണ്ടിൽ നിന്നും, അതുപോലെ തന്നെ അബിൻ തോമസ് ശരിയായ ഉത്തരം അയച്ചിട്ടുണ്ട്. പിന്നെ അനീസ് ശരിയായ ഉത്തരം അയച്ചിട്ടുണ്ട്. അരുൺ ശരിയായ ഉത്തരമാണ് അയച്ചിട്ടുള്ളത്. ഫരീസാദ്, ജെസി മാത്യു, അതുപോലെ തന്നെ അഫ്നാൽ, ബിനോയ് ജോയ്, ഇവരെല്ലാം ശരിയായ ഉത്തരമാണ് അയച്ച്. റിനീഷ ചൂടുണ്ട്, സി ഐ ആണ്
4: അയച്ചിരിക്കുന്നത്, പക്ഷെ അതിൽ സൂചനയുണ്ട്. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഇവിടെ എല്ലാവർക്കും സുഖമല്ലേ? റൈറ്റ് ആൻസർ ആണ് സിറിൽ അയച്ചിട്ടുള്ളത്. റൈറ്റ് ആൻസർ തന്നെയാണ് സിറിന്റെ വക വന്നിട്ടുള്ളത്. റിനീഷ് ചോദിക്കുന്നത് എബി ആണോന്ന്. എബിയുമല്ല റിനീഷ്. എന്ത് പറ്റി റിനീഷ താങ്കൾക്ക്? സങ്കടം മാറിയില്ലേ?
3: സി ഐ അതിലൊരു സൂചന ഉണ്ട്,
4: അതിലുണ്ട്
3: സൂചന. അതിലാണ് യഥാർത്ഥ സൂചന ഹൈഡായിട്ട് കിടക്കുന്നത്.
4: ഓഹ്, എനിക്ക് വയ്യ. റിച്ചി റൈറ്റ് ആൻസർ, നമ്മുടെ അല്ലമീൻ റൈറ്റ് ആൻസർ. ഓക്കെ, സാബു ഒക്കെ ആളുടെ പേരൊക്കെ വായിച്ചില്ല നമ്മള്.
3: ഓക്കെ,
4: എനിക്കൊന്ന് എല്ലാവരുടെയും പേരുകളിലേക്ക് എത്തി എന്ന് വിചാരിക്കുന്നു. മുഴുവൻ പേരും ചിലപ്പോ എത്താൻ വഴിയില്ലാത്തോണ്ട്
3: അക്കൗണ്ടുകൾ
4: ശക്തിക്ക് അനുസരിച്ച്. യാഷ് റൈറ്റ് ആൻസർ ആണ്. ഷരീഫ് ഹനീഫിന്റെ മെസ്സേജ് ഒറ്റയല്ല. ഓക്കെ, അന്നി ഓക്കെ, ബാക്കിയുള്ള പേര് അപ്പണ്ണി നോക്കി കാണുന്ന ഞാൻ വിചാരിക്കുന്നു.
3: ഇന്ന്
4: എല്ലാവരുടെയും പേര് വായിക്കുന്നുണ്ടല്ലോ. എന്താ മോനെ മോളെ, ഇന്ന് എന്റെ കയ്യിൽ ലാപ്ടോപ്പ് കിട്ടി. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരുടെയും പേരുകളിലേക്ക് നമ്മൾ എത്തി.
3: ഓക്കെ,
4: ആരുടെയും പേര് വായിക്കാത്തുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ.
3: ഒന്ന് കൈ ഉയർത്തി കാണിച്ചാൽ മതി.
4: മാത്രം ഇപ്പൊ കറക്റ്റ് ആയി റിനീഷ റൈറ്റ് ആൻസർ കേട്ടോ, കറക്റ്റ് ആണ് അയച്ചിരിക്കുന്നത്. ഓക്കെ, എന്താണ് സൂചനകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2017 റിലീസായ ഒരു സിനിമയാണിത്. ഈ സിനിമ തമിഴിലും മലയാളത്തിലും ഒരേ സമയം ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തൊരു മൂവിയാണ്. ഒരു ഇംഗ്ലീഷ് പേരാണ് ഈ സിനിമയ്ക്കുള്ളത്.
3: ഓക്കെ,
4: ഏതാണ് ഈ ചിത്രം എന്നുള്ളത് ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം.
3: ഇപ്പോഴും ഒരു കാര്യം കണക്ട് ആയില്ല.
4: എന്താ,
3: ഇന്ന് എല്ലാവരുടെയും പേര് വായിക്കുന്നുണ്ടല്ലോ. എന്താ മോനെ മോളെ, സനിലാണ് അദ്ദേഹത്തിന്റെ മെസ്സേജ്. അദ്ദേഹം ചിരി. സനിൽ ജി മെസ്സേജ് അയക്കുമ്പോൾ സൂക്ഷിക്കണം,
4: സൂക്ഷിക്കണം.
3: കിട്ടിയോ?
4: ഇപ്പൊ മനസ്സിലായി. സൂക്ഷിച്ചു വായിക്കണം.
3: ഓക്കെ
4: ഓക്കെ, സൂക്ഷിച്ചിരിക്കുന്നു.
3: ശരിയായ ഉത്തരങ്ങൾ അയച്ചോളൂ. 5000097 എന്ന നമ്പറിലേക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്.
4: ഏത് പാട്ടാ? ഏതാ?
5: ചെന്നൈ ബീറ്റ്സ്.
4: ബോംബെ. ഓക്കേ.

0: 91.7 FM.
1: Katos Happiness Frequency.
0: Radio Sunu.
2: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
3: സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സർ.
4: നമസ്കാരം, ഞാൻ കലാഭവൻ ഷാജോൻ ആണ്.
0: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ 91.7 FM.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just

0: സമയം 9 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആയിരിക്കാണ്. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നിസയ പുണ്യ തന്നെയാണ് കൂടെയുള്ളത്.
1: സെറിൽ ആന്റണിയുടെ മെസ്സേജ് വേണമെങ്കിലൊന്ന് വായിച്ചോളൂ, അപ്പോഴത്തേക്ക് ഞാൻ ബാക്കി മെസ്സേജുകളിലേക്ക് വരാം.
0: ഓക്കെ
1: ഓക്കെ, സാജിദിന്റെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. രാജേഷ് ഈ മെസ്സേജ് ചെയ്യുന്നുണ്ട്, ജാഫർ കറക്റ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്. യുക്തികാരുടെ റൈറ്റ് ആൻസർ ആണ്. നനേഷ് സിനിമ അതല്ല കേട്ടോ, നവാസ് ജസീന, അങ്ങനെ എല്ലാവരുടെയും റൈറ്റ് ആൻസർ വന്ന് നിൽക്കുന്ന ഒരു സമയമാണ് കേട്ടോ.
0: ഓക്കെ സിറൽജി, അപ്പോൾ അപ്പുണ്ണിയാണ് വില്ലൻ. എല്ലാ നിസ എല്ലാവരുടെയും പേര് വായിക്കുന്നുണ്ട്. നമ്മൾ കോട്ടയംകാർ പുളിയല്ലേ,
1: അപ്പൊ അതുകൊണ്ട് അടുത്ത രാഷ്ട്രം മുതൽ എല്ലാം വായിക്കണമെന്നാണ് ഉദ്ദേശിച്ചത്, മനസ്സിലായോ?
0: ഓക്കെ,
1: അപ്പൊ എന്തായാലും റൈറ്റ് ആൻസർ

0: ഒരു പാട്ട് ആക്റ്റീവ് കാറ്റഗറിയിലുണ്ട്, ഇനാക്റ്റീവിലുണ്ട്. കറക്റ്റ് ഇനാക്റ്റീവിൽ വെച്ചിടുന്നു. അതെങ്ങനെ സാധിക്കുന്നു? ഇത് പഠിച്ചിട്ട് വരുന്നതാണോ?
1: രാവിലെ ട്യൂഷൻ ഉണ്ട്, ഇതിന്
0: ട്യൂഷൻ ഉണ്ട്,
1: പ്രത്യേകം ട്യൂഷൻ ഉണ്ട്. ഇതിന്
0: രണ്ട് കാറ്റഗറി ഉണ്ട്, ആക്റ്റീവ് ഉണ്ട്, ഇനാക്റ്റീവ് ഉണ്ട്. അതിനകത്ത് ഇനാക്റ്റീവ് മാത്രമേ അപ്പുണ്ണി എടുക്കാറുള്ളൂ. അതൊരു ശീലമായെന്ന് തോന്നുന്നുണ്ട്.
1: ചെയ്താ ശീലം.
0: ആ ഓക്കേ
1: ഓക്കെ. അപ്പൊ ഇന്നത്തെ ദിവസം സോളോ എന്ന ശരിയായ ഉത്തരവ് അയച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ചിലർക്ക് ജനനായകൻ സിനിമ കാണാനുള്ള ടിക്കറ്റുകൾ നിങ്ങളെ തേടിയെത്തും, നിങ്ങൾക്കൊരു കോളൊക്കെ ലഭിക്കും. ഇപ്പൊ ഒരുമിച്ച് ഫാമിലിയൊക്കെ ആയിട്ട് ഒരുമിച്ച് സിനിമ കാണാം. അപ്പൊ എന്തായാലും ഈ വിശേഷങ്ങളോടുകൂടി തന്നെ ഇന്നത്തെ മോർണിംഗ് സവാരിയിൽ നിന്നും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ടാറ്റാ ബൈ ബൈ പറയേണ്ട സമയമായിരിക്കുകയാണ്. അപ്പൊ പതിവ് പോലെ സോളോ മൂവിയിലെ പാട്ടിലേക്ക്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസമായി മാറട്ടെ. ടാറ്റാ
0: ബൈ ബൈ.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Huawei App Gallery.
1: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങൾ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: ആക്ഷൻ മുന ദിനേശ അതിമോഹമാണ് അതിമോഹം.
6: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല.
7: ഓ ഡ്രാമ എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്.
8: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. Radio Suno Cinematic Universe Matinee Mashup.

0: FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം. സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും സുസ്ഥിര കാർഷിക രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള തീവ്ര ശ്രമങ്ങളുടെ ഭാഗമായി സംരക്ഷിത കൃഷി വ്യാപകമായി വികസിപ്പിച്ചതായി മുനിസിപ്പാലിറ്റി മന്ത്രാലയത്തിന്റെ വാർഷിക റിപ്പോർട്ട്. ഖത്തറിൽ നിശ്ചിത പരിധിയിൽ സമുദ്ര ഗതാഗതം പുനരാരംഭിച്ചു. 7 നോട്ടിക്കൽ മൈൽ സമുദ്ര പരിധിക്കുള്ളിൽ എല്ലാത്തരം ജലയാനങ്ങൾക്കും കപ്പലുകൾക്കും സാധാരണ നിലയിൽ സർവീസ് നടത്താൻ മന്ത്രാലയം അനുമതി നൽകി. വേനൽക്കാലത്ത് കഠിനമായ ചൂടുമൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് തൊഴിലാളികളെ ബോധവൽക്കരിക്കുന്നതിനും തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി ഖത്തർ തൊഴിൽ മന്ത്രാലയം ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. മന്ത്രാലയത്തിന് കീഴിലുള്ള ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ വിവിധ സ്വകാര്യ കമ്പനികളുമായി സഹകരിച്ചാണ് സെമിനാർ നടത്തിയത്. തൊഴിൽ രംഗത്ത് മികച്ചതും സുരക്ഷിതവുമായ അന്തരീക്ഷം ഒരുക്കുക എന്ന മന്ത്രാലയത്തിന്റെ ലക്ഷ്യങ്ങളുടെ ഭാഗമായാണ് ഈ നടപടി. ഇരുപത്തിയാറ് ഫിഫ ലോകകപ്പിലെ കിരീട നേട്ടത്തിന് പിന്നാലെ ഫിഫ പുരുഷ ഫുട്ബോൾ റാങ്കിംഗിൽ ഒന്നാം സ്ഥാനത്തേക്കെത്തി സ്പെയിൻ.
1: സുനോ അപ്ഡേറ്റ്സ്. This is home delivery only on Radio Suno 91.7 FM.

0: सुनो 91.7 FM Qatar's favorite radio station.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: ഹായ്, ഞാൻ ഹണിറോസ്.
4: യു ആർ ലിസണിംഗ് ടു
3: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM.

0: Services. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Uridu TV channel number 911.
1: Water bill. Stay hydrated and stay tuned.
2: Ormippikkunnu Radio Suno.
3: Brought to you by.
4: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
1: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ
5: ഹോം ഡെലിവറി.

ചില തെലുഗു സിനിമകളിലെ പാട്ട് ഇങ്ങനെ ഒന്ന് മലയാളത്തിലേക്ക് ആക്കുമ്പോൾ കേൾക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. അതുപോലെ ഒരു സുഖം തന്നെ ഉള്ള ഒരു പാട്ടാണ് ആര്യ ടൂയിലെ ഈ ഒരു ബ്യൂട്ടിഫുൾ സോങ് എന്ന് പറയുന്നത്. സോ വെൽക്കം വെൽക്കം, ദിസ് ഇസ് ഹോം ഡെലിവറി അഷ്ടമിയാണ് കൂടെയുള്ളത്. ഗുഡ് മോർണിംഗ്, എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമായിട്ട് പോന്നോ? അപ്പോൾ ഇപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, എവിടെ നിന്ന് ഇങ്ങനെ കേട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, മെസ്സേജ് അയക്കുക 5000997 ആൻഡ് അറ്റ് ദ സെയിം ടൈം ഞാനിങ്ങനെ ഗീയുടെ കുറേ ഇങ്ങനെ ഭയങ്കര യൂസ്ഫുൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് നമ്മുടെ സാധാരണ പാലിൻ്റെ പാട വെച്ചിട്ട് അത് നെയ്യാക്കുന്നു, അല്ലെങ്കിൽ നല്ല വെണ്ണയാക്കുന്നു, അതിൽ നിന്നും പനീറാക്കുന്നു, ഇങ്ങനത്തെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ട്, കാണാറുണ്ട്. പക്ഷെ അത് കണ്ട് ചെയ്യാറുണ്ടോ? ബിക്കോസ് ഭയങ്കര വലിയൊരു പ്രോസസ്സ് തന്നെയാണ്, അല്ലെങ്കിൽ കുറേ നേരം എടുക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്. പക്ഷെ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ആയിക്കോട്ടോ എനിക്ക്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ലോങ് പ്രോസസ്സാണ്. എന്താണ് നിങ്ങൾ പാലിൽ നിന്നും ഉണ്ടാക്കിയൊരു സംഭവം, അതിപ്പം ചിലപ്പോൾ എനിക്ക് ഒന്ന് ഏറ്റവും കൂടുതൽ ഒറ ഉറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ ഒറ ആക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുക, അത് കഴിഞ്ഞാൽ അത് തൈരാക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കി വയ്ക്കുക. ഇങ്ങനെയുള്ള സംഭവങ്ങൾ മിക്ക ആൾക്കാരും ചെയ്യാറുള്ളതാണ്. എനിക്കൊന്ന് നാട്ടിലും ഏറ്റവും കൂടുതൽ കാണുന്നത് തന്നെയാണ്. പക്ഷെ അതല്ലാതെ പനീർ, ചീസ്, ഗീ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ പാലിൽ നിന്നും ചെയ്തെടുത്തിട്ടുള്ള ഒരാളിപ്പോൾ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ കണ്ടുപിടിച്ചതെന്ന് കൂടി ഒന്ന് മെസ്സേജ് അയക്കണേ. ഗുഡ് മോർണിംഗ് അഷ്ടമി, ഹൗ ആർ യു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, സുഖമായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ബേസിക്കലി. കാരണം എന്തോ ഇന്നത്തെ ദിവസം എനിക്ക് അങ്ങോട്ട് ഉറക്കം ശരിയാവാത്തതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അത് അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഈ ഉറക്കം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ മാത്രം ഒരു എന്തോ ഒരു പ്രശ്നം. ഓക്കെ, സോ ബേസിക്കലി ഈ പറഞ്ഞ പോലെ ഈ ഒരു ഒരു ഗീ എന്ന് പറയുന്നത് ഏറ്റവും ഇപ്പം കുട്ടികൾക്കൊക്കെ, ന്യൂ ബോൺ ബേബീസിനൊക്കെ കൊടുക്കുന്നത് ഇത്രയും നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഗീ ആണ് കേട്ടോ. ദ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി പോലും പറയുന്നത്, അവർ റെക്കമെൻഡ് പോലും ചെയ്യുന്നത്, ഇങ്ങനെ സിമ്പിൾ ടെസ്റ്റിലൂടെ തന്നെ ചെക്ക് ചെയ്തിട്ടാണ് ഈ ഗീ അത്രയും പ്യുവറാണെന്ന് പറഞ്ഞത്. അതായത് നമ്മളുടെ പാലിൽ നിന്നും ഉണ്ടാക്കുന്ന പ്യുവർ ഫോം ഓഫ് ഗീ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ഗുണങ്ങളുള്ള ഒരു സംഭവമായതുകൊണ്ട് ജസ്റ്റ് അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നൊരു സംഭവം കൂടിയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഈ ഒരു പ്യുവർ ഗീ ഉണ്ടാക്കി നോക്കിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ എങ്ങനെയാണ് ചെയ്തതെന്ന് കൂടി ഒന്ന് പറഞ്ഞു തരൂ കേട്ടോ. 5000997 മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ എന്തായാലും ഇപ്പം നേരെ അടുത്ത ബാഹുബലിയിലൊരു പാട്ടിലേക്ക് പോട്ടെ. കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ തെലുഗു സോങ്സ് ഒക്കെ തന്നെ മലയാളത്തിലേക്ക് ആക്കിയാൽ ചിലത് കേൾക്കാൻ നല്ല സുഖമാണെന്ന്, അതുപോലുള്ളൊരു പാട്ടാണ് ഇത്. ശ്വേതാമോഹനും വിജയ് യേശുദാസും പാടിയ പാട്ടാണ് സിസ്റ്റി ട്യൂൺ.

0: 91.7 FM.
1: Qatar's favorite radio station.
2: ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
3: സിമ്പിൾ, ഇത് ഒരിടൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
3: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
3: അതാണ് എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടൂയിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടൂ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
4: ഹായ്, ഞാൻ സോണ നായർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM, ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: ചെന്നൈ ബീറ്റ്സ്
6: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 10 മണി കഴിഞ്ഞ് 36 മിനിറ്റ്. കഥന്റെ ഫേവറേറ്റ് സീരിയോ സ്റ്റേഷനിൽ അഷ്ടമിയാണ് കൂടിയുള്ളത്. ഇപ്പൊ കേട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന എല്ലാവരോടും വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മൾ എന്തായാലും ഈ ഒരു മോർണിംഗ് സമയത്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പരിപാടികളായിരിക്കാം. കാരണം ഇൻ ബിറ്റ്വീൻ വർക്ക് ആണല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിനെ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരിക്കാം. നേരെ തിരിച്ച് ഇപ്പം സാധനങ്ങൾ വാങ്ങാനായിട്ടൊക്കെ വീട്ടിലേക്കൊക്കെ എന്തെങ്കിലും ഒരു സാധനം തീർന്നു പോയെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചേച്ചിമാരൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയമായിരിക്കും ചിലപ്പോൾ അതൊക്കെ വാങ്ങാനായിട്ട്. പിന്നെ കുട്ടികളൊക്കെ ഇപ്പം കുറേയൊക്കെ ഇപ്പോൾ നാട്ടിൽ പോകാത്തവർ ഇവിടെ തന്നെ ഉണ്ടല്ലോ, അപ്പൊ അവരെയും കൊണ്ട് പുറത്തിറങ്ങുന്നവരും കുറച്ചധികം ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാവും. എനിവേ, ഞാൻ ചോദിക്കാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പം വീട്ടിലിരിക്കുമ്പോഴും ഇപ്പം വെക്കേഷനാണ്, നാട്ടിൽ പോയാലാണെങ്കിലും ഈവൻ ഇവിടെ ആണെങ്കിൽ പോലും വീട്ടിലിരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഒരാൾ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നതിന് ശേഷമാണെങ്കിൽ പോലും ഓൾ ടൈം വാട്ട് വി ലുക്ക് ഫോർവേഡ് ഇസ് വാട്ട് വി ആർ ഗോണ ഈറ്റ് നെക്സ്റ്റ്. അതൊരു നോർമൽ ബിഹേവിയർ ആണ്. നമുക്ക് എല്ലാവർക്കും എല്ലാ ജോലിയും കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഒരു ലേശൻ ചോറും മോരു കറിയും കൂട്ടി ഒന്ന് കഴിച്ചിട്ട് നല്ല പോലെ കിടന്നുറങ്ങണം. ഇങ്ങനെയായിരിക്കും മിക്ക ആൾക്കാരും ചിന്തിക്കുക. ഓക്കെ പോട്ടെ, ഓ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് ഇത് മേടിച്ച് കഴിക്കണം, അല്ലെങ്കിൽ അതുണ്ടാക്കാൻ പറയണം, ഇതുണ്ടാക്കാൻ പറയണം. ഇതൊക്കെ ഒരു ഒരു നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഡേ ടു ഡേ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഡേ ടു ഡേ ലൈഫിൽ ഇപ്പോൾ നോർമലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ ചിലപ്പം 2 വേണം ഭക്ഷണം കഴിക്കുന്നവരുണ്ടാവാം, 3 വേണം കഴിക്കുന്നവരുണ്ടാവാം, 4 തവണം കഴിക്കുന്നവരുണ്ടാവാം. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ്. പല രീതിയിലാണ് അതിൻ്റെ സയൻസ് തന്നെ പറയുന്നത്. ചില ആൾക്കാർ പറയും 5 നേരം കഴിക്കുന്നതാണ് നല്ലത്, പക്ഷേ മീൽ പ്രൊപ്പോർഷൻ നോക്കണം എന്നുള്ളത്. ചിലർ പറയും 3 നേരം കഴിച്ചാൽ മതി, അതനുസരിച്ച് നോക്കണം എന്ന്. ചിലർ പറയും ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നോക്കണം, 1 നേരോ 2 നേരോ കഴിക്കാൻ പാടുള്ളൂ ആ ഒരു വിൻഡോ സർക്കിളിനുള്ളിലാണെന്ന്. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ബോഡി ടൈപ്പ് ഓൾസോ അല്ലേ. അതൊക്കെ ഓരോ ആൾക്കാരുടെ ഇതനുസരിച്ചിട്ടായിരിക്കും. എന്തായാലും ഈ ഇടയ്ക്ക് നമ്മുടെ ഷാറൂഖ് ഖാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു പ്രായത്തിലും നന്നായിട്ട് നല്ല ഒരു ഒരു ഗ്രൂംഡായി അറ്റ് ദ സെയിം ടൈം നല്ലപോലെ ഫിറ്റ്നസും കാര്യങ്ങളൊക്കെ തന്നെ കൊണ്ടുപോകേണ്ട ഒരു ഒരു സ്ട്രിക്ട് ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു ഡയറ്റൊക്കെ കൊണ്ടുപോകേണ്ട ഒരാളാണ്, കൺസിസ്റ്റൻസിയിൽ പോകേണ്ട ഒരാളാണ് ഷാറൂഖ് ഖാൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് 1 ദിവസം 1 നേരം മാത്രം ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്നാണ്. അതായത് ഏകദേശം ഈ പറഞ്ഞ പോലെ ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പോലെ ഒരു ഒരു ഒരു സാമ്യമായിട്ടുള്ളൊരു ഡയറ്റ് പ്ലാൻ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു കറക്റ്റായിട്ട് പേഴ്സണൽ ചോയ്സ് അനുസരിച്ചിട്ട് കറക്റ്റ് ഒരു ഒരു സംഭവം സെറ്റ് ചെയ്യണം. ഓക്കെ, അതായത് മീല് സെറ്റ് ചെയ്യണം. എന്നിട്ട് ഈ മീല് തന്നെയായിരിക്കണം മിക്ക ദിവസവും കഴിക്കേണ്ടത്. അതും അത്രയും ലേറ്റ് ആവാൻ പാടില്ല. ഒരു യൂഷ്വൽ കഴിക്കുന്ന ടൈമിനേക്കാൾ കുറച്ചും കൂടെ ലേറ്റാക്കി, എന്നാൽ കൂടുതൽ നൈറ്റിലേക്ക് പോകാതെ. അങ്ങനെ ഒരു വലിയ ചലഞ്ച് ഉണ്ടായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ച്. അത് ഭയങ്കര ടയറിങ് ആയിരുന്നു. ഫിസിക്കലി ഒക്കെ തന്നെ ഭയങ്കരമായിട്ട് വർക്കൗട്ടും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത്രയും ഭയങ്കര കഠിനമായിട്ടുള്ളൊരു ഡയറ്റായിരുന്നു എന്നൊക്കെ അദ്ദേഹം ഈ ഒരു സംഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ 1 മീൽ പെർ ഡേ എന്ന് പറയുന്നത് അത്രയും നല്ല അടിപൊളിയായിട്ടുള്ളൊരു സംഭവമൊന്നും അല്ല, അത്രയും ന്യൂട്രീഷൻ അടങ്ങിയിട്ടുള്ളൊരു മീലായിരിക്കണം അത്. അപ്പം അവർക്കൊക്കെ വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ന്യൂട്രീഷനിസ്റ്റൊക്കെ ഉണ്ടല്ലോ അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ. പക്ഷേ എൻ്റെ ചോദ്യം ഇതൊന്നുമല്ല, ഇതുപോലെ എങ്ങാനും നമുക്ക് സെറ്റ് ചെയ്യേണ്ടി വന്ന, 1 നേരം ഭക്ഷണം കഴിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ വന്ന എന്ത് ചെയ്യും, ഏത് ഭക്ഷണം കഴിക്കും, ഇതായിരുന്നു ഞാൻ ആലോചിച്ചിരുന്നത്. കാരണം ആൾക്ക് ഈ പറഞ്ഞ പോലെ മെനുവിൽ ഒരു ദിവസം തന്നെ ഇപ്പം ഗ്രിൽഡ് ചിക്കൻ വിത്ത് ബ്രൊക്കോളി ആൻഡ് സ്പ്രൗട്ട്സ് ആൻഡ് സ്മോൾ എമൗണ്ട് ഓഫ് നട്ട്സ് എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ മീലിനെ അദ്ദേഹം പറയുന്നത്. നമുക്ക് ഈ പറഞ്ഞ ഗ്രിൽഡ് ചിക്കനും ബ്രൊക്കോളിയും അതിൻ്റെ കൂടെ കുറച്ച് സ്പ്രൗട്ട്സ് ആൻഡ് സ്മോൾ എമൗണ്ട് ഓഫ് നട്ട്സ് തന്നു കഴിഞ്ഞാൽ കഴിക്കുമോ? എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. അപ്പം നിങ്ങൾ പറയും, നിങ്ങൾ ഒരു നേരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, അതായത് 1 ദിവസം 1 നേരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, അത് കുറേ നാൾ കൊണ്ടുപോകേണ്ട ഒരു സ്ട്രിക്റ്റ് ഡയറ്റും കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് കഴിക്കും? 1 നേരം കഴിക്കാൻ പറ്റുകയാണെങ്കിൽ എന്ത് കഴിക്കും? ദിവസം കഴിക്കണം കേട്ടോ സെയിം സാധനം. സെയിം സാധനം റിപ്പീറ്റ് ആയിട്ട് എല്ലാ ദിവസവും കഴിക്കണം. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഒറ്റ സാധനം, എല്ലാ ദിവസവും കഴിക്കാൻ പറ്റുന്ന ഒരു ഒറ്റ സാധനം നിങ്ങളുടെ ലൈഫിൽ ഏത് ഫുഡ് ഐറ്റമാണ്? വേഗം മെസ്സേജ് അയച്ചേ 5000997ലേക്ക്. അതിനിടയിൽ ഷേക്കി സ്മെയിൽ, ഇടിയപ്പവും ചനാ മസാലയും ജിഞ്ചർ കട്ടനും കുടിച്ചത് കൊള്ളാം.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്. Home delivery.

തായ്ക്കുടം ബ്രിഡ്ജിന്റെ നല്ലൊരു പാട്ടൊക്കെ കേട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വെൽക്കം ബാക്ക്. ഇത് ഹോം ഡെലിവറി. ഒരു ദിവസം സെയിം ആയിട്ട് സോറി ഒരേ മാസം അല്ലെങ്കിൽ കുറച്ചധികം നാള് ഒരേ ഫുഡ് അതും ഒറ്റ തവണ കഴിക്കാൻ പറ്റുള്ളൂ. ദിവസം ഒരു നേരം കഴിക്കുമ്പോൾ അതും ഡെയിലി കഴിക്കുമ്പോൾ സെയിം ഫുഡ് കഴിക്കുമ്പോൾ എന്ത് കഴിക്കും എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് സാജിത് മെസ്സേജ് ചെയ്യാം സലാഡ് എന്ന്. എന്റെ പൊന്നി 30 ദിവസം ഒരു നേരം മാത്രം ഫുഡ് കഴിക്കുമ്പോൾ സലാഡ് കഴിച്ചു കഴിഞ്ഞാൽ എന്റെ പൊന്ന് സാജിത് അതിനകത്ത് എന്തൊക്കെ ആഡ് ചെയ്യേണ്ടി വരുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ കേട്ടോ. അതിനിടയിൽ എഗ്ഗ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എഗ്ഗ് ഇസ് എ ഗുഡ് ഓപ്ഷൻ ബിക്കോസ് എഗ്ഗിനെ നമുക്ക് എങ്ങനെ ആക്കാമല്ലോ. ആ എനിക്ക് ജാഫറിന്റെ ആ ഒരു മെസ്സേജ് ഇഷ്ടപ്പെട്ടു. നല്ല ചട്ടിച്ചോറ് ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് തമ്പുരാനറിയാം. അത്രയ്ക്ക് സാധനങ്ങളാണ്. എന്തായാലും ചട്ടിച്ചോറ് എല്ലാ സാധനങ്ങളും ഉള്ളത് കൊണ്ട് ഡെയിലി കഴിച്ചാൽ ചിലപ്പം മടുക്കൂലായിരിക്കും അല്ലേ. നമുക്ക് ഇഷ്ടമുള്ള നോക്കിയിട്ട് എടുക്കാമല്ലോ. അതിനിടയിൽ ബിനുവിൻ്റെ മെസ്സേജ് ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ ഇന്ന് മോർണിംഗ് ഡിസ്കസ് ചെയ്തതിൻ്റെ കാര്യത്തെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ട് അതിൻ്റെ നമ്പറൊക്കെ അയച്ചു തന്നിരിക്കുകയാണ് ബിനു. സോ താങ്ക് യു സോ മച്ച് ബിനു. ഞാനത് നിസയ്ക്ക് കൊടുക്കാം കേട്ടോ. ഓക്കെ ആൻഡ് അതിനോടൊപ്പം തന്നെ അടുത്ത ആളുടെ മെസ്സേജ് വന്നിരിക്കുന്നത് ഡെയിലി ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് സാൻഡ്വിച്ച് ആൻഡ് ബോയിൽഡ് എഗ്സ് ഓക്കെ. പക്ഷെ ഞാൻ ചോദിക്കുന്ന അല്ല മീനെ അങ്ങനെയല്ല. നമുക്ക് എല്ലാ ദിവസവും ഒരു നേരെ ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു നേരം ഫുഡ് കഴിക്കുന്നത് തന്നെ എല്ലാ ദിവസവും സെയിം ഫുഡും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്ത് കഴിക്കും എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ലാതെ ഡെയിലി ബ്രേക്ക്ഫാസ്റ്റിന് സാൻഡ്വിച്ചും മുട്ടയും കഴിച്ചോളാം എന്ന് ഉള്ള ആ ചോദ്യത്തിനുള്ള ആൻസർ അതല്ല. ചോദ്യം മാറിപ്പോയി. എല്ലാ ദിവസവും സെയിം ഫുഡും കഴിക്കണം എന്നാൽ ഓരോ ദിവസവും ഒരു നേരമേ ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ എന്ത് ഫുഡ് ഐറ്റം കഴിക്കും അതാണ് ഞാൻ ചോദിച്ചത്. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എന്തു പറയും ഞാൻ പറയും ചിലപ്പോൾ ചോറും പരിപ്പും മുട്ടയും. ഓക്കെയാണ്. ചോറും പരിപ്പും മുട്ടയും കൂടെ ഉള്ള കോമ്പിനേഷൻ ഞാൻ എല്ലാ ദിവസവും കഴിച്ചോളാം. കാരണം ചോറിൻ്റെ കൂടെ മുട്ടേനെ മുട്ട കറിയാക്കാം, ചോറിൻ്റെ കൂടെ മുട്ടേനെ മുട്ട ഓംലെറ്റ് ആക്കാം, വേണമെങ്കിൽ ചോറ് ഈ പറഞ്ഞ പോലെ മുട്ടച്ചോറാക്കാം, എന്നിട്ട് അതിൻ്റെ കൂടെ എന്താണെന്ന് വെച്ചാൽ കഴിക്കാമല്ലോ. സോ അതുകൊണ്ട് ചോറും പരിപ്പും മുട്ടയും ആണെങ്കിൽ ഐ ആം ഹാപ്പി. ഐ ആം ദി ഹാപ്പി ബി ഹാപ്പി. ഓക്കെ ഹായ് പറഞ്ഞുകൊണ്ട് SFK മെസ്സേജ് ഉണ്ട്. അടുത്ത ആളുടെ മെസ്സേജാണല്ലോ. കഞ്ഞി മീനും അടിപൊളി, അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഷമീറെ. നല്ല ഓപ്ഷൻ. എല്ലാ ദിവസവും കഞ്ഞി കുടിച്ചാൽ നമുക്ക് മടുക്കില്ല. അതെനിക്ക് ഓക്കെയാണ് കേട്ടോ. കഞ്ഞിയും അച്ചാറും കിട്ടിയാൽ മതി. എനിക്ക് വേറെ പ്രത്യേകിച്ചൊന്നും വേണമെന്നൊന്നുമില്ല. ബോയിൽഡ് പൊട്ടറ്റോ ആൻഡ് ബോയിൽഡ് എഗ് വിത്ത് സോയാ സോസ്. ഇത് ഡെയിലി കഴിക്കുന്നു ഡോൺ ബോസ്കോ. കഴിക്കാൻ പറ്റും. ഓഹ് സമ്മതിച്ചു കേട്ടോ. അത് ഓട്സ് മിൽക്ക് ബനാന ആൻഡ് നട്ട്സ്. ഇത് SFK എല്ലാ ദിവസവും കഴിക്കാൻ പറ്റും. എന്നാൽ ഡെയിലി ബിരിയാണി വൺ ടൈം ആയാലോ എന്ന് പൊളിക്കും. അതും ഒക്കെയാണ്. പക്ഷേ എല്ലാ ദിവസവും കഴിച്ചാൽ മടുത്തു കേട്ടോ ബിരിയാണി. അതാണൊരു പ്രശ്നം. നമുക്ക് നേരെ അടുത്ത് പാട്ടൊക്കെ കഴിഞ്ഞ് വരാം. അപ്പം നിങ്ങൾ ആലോചിച്ചിട്ട് മെസ്സേജ് 5000 009 17.

This is home delivery only on Radio Sunoh 91.7 FM.

മഞ്ചേരി പാടി ഒരു നല്ല പാട്ടൊക്കെ കേട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 6 മിനിറ്റ്. അയ്യോ വിശക്കുന്നു, വെറുതെ ഓരോന്നും പറഞ്ഞ് കൊതിപ്പിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അനഘ് അനഘ് അനഘയാണോ അനഘ് എന്ന് മാത്രമാണോ പേര്? നല്ല പേരിട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും അനഘിന്റെ മെസ്സേജ് വന്നിരിക്കുന്നത്, ഹായ്, റൈസ് എഗ്ഗ് ചെറുപയർ, അതും നല്ലൊരു ഓപ്ഷനാണ്. ചെറുപയർ കറി എനിക്ക് അത്രയ്ക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ പയർ മറ്റേ പരിപ്പ് കറി പറഞ്ഞത്. ഓക്കെ, അപ്പം എൻ്റെ അതേ ഒരു ടേസ്റ്റ് ബഡ്സ് ഉള്ള ആളാണെന്ന് തോന്നുന്നു അനഘ്. എനിവേ, നമ്മുടെ ഈ പറഞ്ഞ പോലെ ഒരേ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത്രയും ഡിസിപ്ലിൻ വേണം, അത്രയും കാര്യങ്ങൾ സെറ്റായിരിക്കണം, കറക്റ്റായിട്ടുള്ള ഒരു എന്താ പറയുക മെന്യു വേണം. അത് തന്നെ സെയിം ഫുഡ് കഴിക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് നമുക്ക് വരും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഷാറൂഖ് ഖാനിൽ നിന്നും തുടങ്ങിയതായിരുന്നു. ഷാറൂഖ് ഖാൻ പറയുന്നുണ്ട് സിമ്പിളായിട്ട് കുക്ക് ചെയ്ത മീൽസാണ് അദ്ദേഹത്തിന് ഇഷ്ടം. പക്ഷേ എന്ത് ചെയ്യാനാ, അദ്ദേഹം ഈ പറഞ്ഞ പോലെ കറക്റ്റ് അതിനനുസരിച്ചിട്ട് തന്നെ പോകേണ്ടി വന്നു. ആ ഒരു ഡയറ്റിനനുസരിച്ചിട്ട് ചില ദിവസങ്ങളിൽ ചിക്കൻ ഗ്രില്ല് മാറ്റി തന്തൂരി ചിക്കൻ ആക്കും, അല്ലെങ്കിൽ ഫിഷ് ആക്കും, വെജിറ്റബിൾ സ്പ്രൗട്ട്സ് ബീൻസ് ഇതൊക്കെയായിരുന്നു മെയിനായിട്ടുള്ള സാധനങ്ങൾ എന്നാണ് പറയുന്നത്. ബ്ലാക്ക് കോഫി ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരാൾക്ക് ഈ ബ്ലാക്ക് കോഫിയുടെ ഒരു ഹാബിറ്റ് മാറ്റാനായിരുന്നു അതിലും വലിയൊരു ബുദ്ധിമുട്ടെന്നും അദ്ദേഹം പറയുന്നു. വെള്ളം ഒരുപാട് കുടിക്കേണ്ടി വന്നെന്നൊക്കെ പറയുന്നു. അപ്പം ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടൊരു ഡയറ്റൊക്കെ നോക്കുമ്പോഴത്തേക്കും പ്രത്യേകിച്ചും ബിരിയാണി പറാട്ട റോട്ടി ഗീ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും പാടില്ല, ഒരു രീതിയിലും ഒരു ഒരു ഫംഗ്ഷനോ ഒന്നിനും പോകാൻ പറ്റില്ല. അത്രയും സ്ട്രിക്റ്റ് ആയിട്ടായിരുന്നു ഒരു നേരം ഭക്ഷണം കഴിച്ച് അദ്ദേഹം പോയിക്കൊണ്ടിരുന്നത് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു നേരം കഴിക്കാൻ നമുക്ക് എന്ത് കിട്ടിയാൽ നമ്മൾ കഴിക്കുമെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് എത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് നമ്മുടെ കഞ്ഞിയും പയറും ചോറും കറിയൊക്കെ തന്നെ പറ്റുള്ളൂ. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മെസ്സേജ് ഇതായിരുന്നു. ആൾക്ക് കഞ്ഞിയും പയറും പറ്റില്ല, ആൾക്ക് ചോറൊന്നും പറ്റില്ല, മാങ്ങ കിട്ടിയാൽ ഞാൻ എത്ര ദിവസവും പോകാമെന്ന്, മാങ്ങ വെച്ച് പല പരീക്ഷണങ്ങൾ നടത്തുമെന്ന്. കാരണം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാംഗോ ഫെസ്റ്റിവലിന് എന്തോ പോയിട്ട് അവിടുത്തെ ഓരോരോ സാധനങ്ങൾ കണ്ടിട്ട് ഇൻസ്പയർ ആയതാണെന്ന് തോന്നുന്നു. എന്തായാലും നല്ലൊരു തീരുമാനമാണ് അജയ്, മാങ്ങ വെച്ചിട്ട് ഒരു മാസമെങ്കിൽ ഒരു മാസം കടിച്ചു പിടിച്ച് പോകാമെന്ന് പറഞ്ഞ ആ ഒരു തീരുമാനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. മാങ്ങയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇന്ന് മാങ്ങയുടെ ഒരു സ്പെഷ്യൽ ദിവസം കൂടിയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് എത്താം. ഒരു ഒരു ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരു കുഞ്ഞ് റെസിപ്പി അല്ലെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടി കേട്ടുകൊണ്ടിരിക്കുക തൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സണോ 91.7 FM. ഹോം ഡെലിവറി ആണ്. ഷാജഹാനിലെ പാട്ട് തന്നെ കേൾക്കാം, അച്ചച്ചോ പുന്നകൈ. ചെറുതായിട്ടൊന്ന് കേട്ടല്ലേ, ഉദിത് നാരായൺ പാടിയ ആ ഒരു പാട്ട് കേട്ട് തിരിച്ചു വരാമോ? ഒപ്പം കവിത കൃഷ്ണമൂർത്തി.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery. ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: ഹായ്,
5: ഞാൻ സുജാത
4: ചേച്ചിയാണ്.
5: Radio Suno 91.7.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station. Water bill. Stay hydrated and stay tuned.
1: Ormippikkunnu Radio Sino.
2: Brought to you by
3: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
0: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ. വാട്ടർ ബെല്ലാണ് ഇപ്പോൾ അതാ അടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വെള്ളം കുടിച്ചിട്ടുണ്ടോ? കുടിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെള്ളം കുടിച്ചോളൂ, നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യൂ. ബോഡിക്ക് ഹൈഡ്രേഷൻ്റെ വളരെ വളരെ വളരെ ആവശ്യം കൂടുതലാണ്. ഒന്ന് ആ ഒരു കണ്ണാടിയിലേക്ക് നോക്കി നോക്കിയേ, അല്ലെങ്കിൽ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ എടുത്തിട്ട്, അതിപ്പം ഡ്രൈവ് ചെയ്യണമെങ്കിൽ നോക്കണ്ട, എവിടെയെങ്കിലും നിർത്തുമ്പോൾ നോക്കിയാലും മതി. നമ്മുടെ ചുണ്ടൊക്കെ ഭയങ്കരമായിട്ട് വരണ്ടിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ടാവും. വെള്ളം കൂടുതൽ അങ്ങോട്ടേക്ക് ചെല്ലാത്തതിൻ്റെയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം നന്നായിട്ട് കുടിക്കുക. ആൻഡ് അതിനോടൊപ്പം തന്നെ ഇപ്പം നിങ്ങൾ എവിടെയെങ്കിലും ഈ പറഞ്ഞ പോലെ പുറത്താണെന്നുണ്ടെങ്കിൽ ഒന്ന് ആ ഗ്രോസറിയിലും കാണാൻ ഒന്ന് നിർത്തിക്കേ. എന്നിട്ട് ഒരു ഒരു ബോട്ടിൽ വെള്ളം കുടിച്ച് വാങ്ങിച്ചിട്ട് ഒന്ന് കുടിച്ചാൽ മാത്രം മതി കേട്ടോ. വളരെ സിമ്പിളാണ്, നമുക്ക് നമ്മുടെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെള്ളം അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിപ്പോൾ ഇനി വീട്ടിലേക്ക് സഫ വാട്ടർ മേടിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, കറക്റ്റായിട്ട് സഫ വാട്ടറിൻ്റെ ആ ഒരു പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ സാധനങ്ങൾ എത്തും. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് വെള്ളം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ബോട്ടിലൊക്കെ നിറച്ച് ഇറങ്ങാനും മറക്കണ്ട കേട്ടോ.
2: You are listening to Radio Sino 91.7 FM. 91.7 FM.
4: Qatar's favorite radio station. നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. Relax and recharge with 917 evening. 917 evening. Power up your evenings with 917 evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ. 917.
5: Joy Alukas 917 evenings
6: presented by Joy Alukas, world's favorite jeweler.
7: Powered by
8: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thodangi authentic Arabic cuisine de ruji ariyam. Call 4001707
9: and Marza Hypermarket. Be fresh, be you. Visit your nearest store today.
10: Home delivery.

വെൽക്കം ബാക്ക് കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM-ൽ ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാംഗോ വെച്ചിട്ടുള്ളൊരു സ്പെഷ്യൽ ഐറ്റം, അത് പറഞ്ഞുതരാന്ന്. 2 മിനിറ്റ് നമുക്ക് വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ മാങ്ങ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി പറഞ്ഞിരട്ടെ. ഒരു സ്വീറ്റ് ഡിഷ് ആണ് കേട്ടോ, അതായത് ഒരു ഡെസേർട്ട് ആണ്. ഇത് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇന്നത്തെ ദിവസം മാംഗോസിന്റെ ദിവസമാണ്, അതുകൊണ്ട് തന്നെ ഈ ഒരു മാംഗോ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടി ഈ ഒരു ദിവസം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു 2 മിനിറ്റ്സ് അത്രേ ഉള്ളൂ. വളരെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി നമുക്ക്. എക്സ്ട്രാ എനിക്ക് തോന്നുന്നു ജസ്റ്റ് ഒരു ക്രീം, ഫുൾ ക്രീം വാങ്ങേണ്ടി വരും. ദാറ്റ്സ് ഇറ്റ്, വേറെ ഒന്നുമില്ല. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് നല്ല മധുരമുള്ള മാമ്പഴം എടുക്കുക. എന്നിട്ട് അത് കുറച്ചെടുത്തിട്ട് നല്ല പ്യൂരി ആക്കി വയ്ക്കുക. ഒരു പകുതി എടുത്തിട്ട് പ്യൂരി ആക്കി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കി പകുതി ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പം അത് ഒരു തിക്കായിട്ടുള്ള ഒരു സ്മൂത്തിയുടെ ഒരു കൺസിസ്റ്റൻസിയിലും മറ്റത് നല്ല തിക്കായിട്ടുള്ള അതിൻ്റെ തന്നെ ആ ഒരു പൾപ്പ് അല്ലെങ്കിൽ ആ പ്യൂരി ആ ഒരു കൺസിസ്റ്റൻസിയിലുമാണ് നിൽക്കുന്നത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പ്യൂരിയുടെ അതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ആഡ് ചെയ്തിട്ട് അത് മിക്സ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് 2 മിക്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ 2 മിക്സാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. പിന്നെ വേണ്ടത് ഒരു ബ്രെഡാണ്. ഈ ഒരു ബ്രെഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ 2 ബ്രെഡ് എടുക്കാം കേട്ടോ. സോ 2 ബ്രെഡ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സൈഡ്സ് ഫുൾ ഇങ്ങനെ കട്ട് ചെയ്ത് കളയണം. കാരണം അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് കിട്ടുള്ളൂ. എന്നിട്ട് ഒരു ബൗൾ, അത് ബൗൾ എന്ന് പറയുന്നത് ആ ബൗളിൻ്റെ ഷേപ്പിൽ തന്നെ ഇത് അടുക്കി നമ്മുടെ ബ്രെഡ് പീസസ് വെച്ച് കൊടുക്കാം. അത് ഇനിയും കട്ട് ചെയ്തിട്ട് അതേ ഷേപ്പിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം, ബൗളിൻ്റെ ഷേപ്പിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആദ്യം മിൽക്കുള്ള ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ചൊന്ന് റെഫ്രിജറേറ്റ് ചെയ്യുക, വീണ്ടും തിരിച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് തണുത്താൽ മാത്രം മതി. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ പറഞ്ഞ പ്യൂരി ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചതിന് ശേഷം മുകളിൽ ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ചും കൂടി ക്രീം ഇട്ടിട്ട് അതിനെ നമുക്ക് ഫോർക്കൊക്കെ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു പാറ്റേൺ പോലെ ആക്കി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇനി കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തിട്ട് ആർക്ക് വേണേലും സെർവ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡെസേർട്ടായി മാറി. വളരെ സിമ്പിളായിട്ട് 2-3 ഐറ്റംസ് മാത്രം വെച്ച് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
1: Favorite radio station.
2: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
4: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
1: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7 FM.
0: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

ഹായ്, ഞാൻ നിരഞ്ജ് മണിമല രാജു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

അങ്ങനെ ഓരോ പാട്ടുകൾ കേട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വെൽക്കം ബാക്ക്. ഇതൊക്കെ തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സോ 91.7 FM. അശ്വമിയാണ് കൂടെയുള്ളത്. ആൻഡ് ഈ ഒരു ടൈമിൽ നമ്മൾ കുറച്ച് നേരമായിട്ട് മാംഗോ വെച്ചിട്ടുള്ള കുറച്ചധികം സാധനങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുന്ന ഈ ഒരു ടൈമിൽ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള ടിക്കറ്റ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. എവറിബഡി ഈസ് വെയിറ്റിംഗ് ഫോർ ദ മൂവി ജനനായകൻ. ജനനായകന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ആ ഒരു ടിക്കറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യം എൻ്റെ കയ്യിലുണ്ടാവും. ആ ഒരു ചോദ്യത്തിന് വേണ്ടി പക്ഷേ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. കാരണം എന്താണെന്നറിയോ, നല്ലൊരു പാട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ പാട്ട് കഴിഞ്ഞിട്ട് ചോദ്യത്തിലേക്ക് പോയാലോ? കറക്റ്റ് 12 മണിയാകുമ്പോൾ ചോദിച്ചാലോ എന്നിങ്ങനെ മനസ്സിലാലോചിക്കുകയായിരുന്നു.

ഇതുപോലെ ഒരുപാട് പാട്ടുകളുണ്ട് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗില്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എം ജി ശ്രീകുമാറിന്റെ മാത്രമല്ല പ്ലേലിസ്റ്റിൽ ഓരോരോ ആൾക്കാരുടെ ഞാനിങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ നോക്കിക്കഴിഞ്ഞാൽ ചിത്രശേഷിയുടെ പാട്ടും അതുപോലെ തന്നെ ഓരോരുത്തരുടെയും എന്ത് മനോഹരമായ സോങ്സ് ആണെന്ന് അറിയാം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ്.

ഇനി വേറൊരു സ്റ്റൈല് പിടിച്ചാലോ. അപ്പൊ നിങ്ങളുടെ മെസ്സേജസും പോന്നോട്ടെ, ഏത് പാട്ടാണ് വേണ്ടതെന്ന് വേഗം മെസ്സേജ് അയക്കാം 5000 009 17 ലേക്ക് കേട്ടോ.

0: सुनो 91.7 FM Qatar's favorite radio station.
1: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
2: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
1: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
1: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരു ഡൂയിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരു ഡൂ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
3: Hi, this is Sushin Shyam.
0: You are listening to
3: Radio Suno 91.7.
2: ിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

വെൽക്കം ബാക്ക് ടു കൊതേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സണോ 91.7 FM. അഷ്ടമിയാണ് കൂടെയുള്ളത്. അങ്ങനെ നമ്മളുടെ ഹോം ഡെലിവറിയിൽ ഒരു ചോദ്യം ചോദിക്കേണ്ട സമയമായിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നേരെ സുനോ കുക്ക് ബുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇന്നത്തെ മാംഗോ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോയാലോ? ഓക്കെ, ഞാൻ ഇന്ന് ചോദിക്കുന്നത് ഒരു യെസ് ഓർ നോ ആണ് കേട്ടോ. അതിനൊരു റീസണും കൂടി നിങ്ങൾ തരണം, അല്ലാതെ വെറുതെ യെസ് ഓർ നോ മാത്രം അയച്ചിട്ടും കാര്യമൊന്നുമില്ല. സോ ചോദ്യം ഇങ്ങനെയാണ്, മാംഗോ, ഇന്ന് മാംഗോവിന്റെ ദിവസമാണെന്ന് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു. മാംഗോസിന്റെ ദിവസമായതുകൊണ്ട് തന്നെ ഈ മാംഗോ എന്ന് പറയുന്നത് കാഷ്യൂസിൻ്റെയും പിസ്താഷ്യോൻ്റെയും ഇതിൻ്റെയൊക്കെ തന്നെ ഒരു പ്ലാന്റിൻ്റെ ഫാമിലിയിൽ ബേസ് ചെയ്ത് അല്ലെങ്കിൽ അതേ സെയിം ഫാമിലിയിൽ വരുന്നൊരു സംഭവമാണ് ഈ മാംഗോ എന്നാണ് ഞാൻ പറയുന്നത്. ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ, കറക്റ്റ് റീസൺ എന്താണ്? സോ ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. മാംഗോ ബിലോങ്സ് ടു ദ സെയിം പ്ലാന്റ് ഫാമിലി ആസ് കാഷ്യൂ ആൻഡ് പിസ്താഷ്യോ. ഈസ് ദിസ് റൈറ്റ് ഓർ റോങ്? ശരിയാണോ അല്ലയോ എന്ന് നിങ്ങൾ ആലോചിക്കുക. ആലോചിച്ചിട്ട് മെസ്സേജ് അയക്കുക. അയക്കുന്ന സമയത്ത് അതിൻ്റെ റീസണും പറയാൻ മറക്കണ്ട. 5000997 മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ, മറക്കരുത്. മാംഗോ നമ്മുടെ പിസ്താഷ്യോ കാഷ്യൂ പോലുള്ള പ്ലാന്റ് ഫാമിലിയിൽ പെടുന്നതാണോ എന്നതാണ് എൻ്റെ ചോദ്യം. സോ ബേസിക്കലി ക്വസ്റ്റിനുള്ള ആൻസർ മെസ്സേജ് ആയിട്ട് അയച്ചാൽ മതി 5000997. അങ്ങനെ അയക്കുന്നവരിൽ നിന്നുമായിരിക്കും ഞാൻ സെലക്ട് ചെയ്തിട്ട് വിന്നേഴ്സിന് ജനനായകൻ മൂവി ടിക്കറ്റ് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വേഗം തന്നെ മെസ്സേജസ് പോന്നോട്ടെ. നല്ല പാട്ടും വരുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ് ഫ്രം ദ മൂവി പഞ്ചാബി ഹൗസ്. സുനോ ബോളിവുഡ്.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency
2: now available on
1: Apple Podcast
2: and
1: Google Podcast. Joy Alukas brings you the joy of summer.
3: കത്തറിന്റെ മന്തി പാരഡൈസ് റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
4: മന്തി, മക്ബി, മക്ഫൂൺ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
3: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.

നല്ല പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലേ. എന്തായാലും ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റൈറ്റ് ആൻസേഴ്സ് ഒരുപാട് പേര് മെസ്സേജിലൂടെ അയച്ചിട്ടുണ്ട്. കുറച്ചധികം ആൾക്കാർ ഞാൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റിനെ കറക്റ്റ് ആണെന്ന് പറയുന്നു, മറ്റു ചിലരൊക്കെ തന്നെ ഇതേപോലെ ശരിയല്ല തെറ്റാണെന്ന് പറയുന്നു. റീസൺസും ഭയങ്കര രസകരമായിട്ടുള്ള റീസൺസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മൂവിയിലെ സോങ് കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ നമ്മൾ എല്ലാവരും ഒരുമിച്ച് പറഞ്ഞ ആ ഒരു ചോദ്യം ആൻഡ് അത് ആ ചോദ്യത്തിനുള്ള ആൻസർ ഇതൊക്കെ പറയേണ്ട സമയമായിരിക്കുന്നു. സോ ഇന്നത്തെ ക്വസ്റ്റ്യൻ, അപ്പൊ ബേസിക്കലി ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നൊരു ട്രൂ ഓർ ഫോൾസ് എന്ന് പറയുന്ന പോലെ ഞാൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ പറയേണ്ടിയിരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ. സോ ബേസിക്കലി ഇങ്ങനെയാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്, മാംഗോ എന്ന് പറയുന്നത്, അതായത് മാമ്പഴം എന്ന് പറയുന്നത്, ഈ കാഷ്യൂ പിസ്താഷ്യൂ ഇതുപോലെയുള്ള ആ ഒരു പ്ലാന്റ് ഫാമിലിയിൽ പെട്ടതാണോ എന്നതാണ് എന്റെ ചോദ്യം. അപ്പൊ അതിനുള്ള റൈറ്റ് ആൻസർ ഒരുപാട് പേര് ഇവിടെ അയച്ചിട്ടുണ്ട്. ട്രൂ എന്ന് പറഞ്ഞയക്കുന്നു, ഫോൾസ് എന്ന് പറഞ്ഞയക്കുന്നു, ചിലർ പറഞ്ഞു നോ നെവർ ഇറ്റ്സ് ഓൾ ഡ്രൈ ഫ്രൂട്ട്സ് ബട്ട് ദിസ് ഇസ് എ നാച്ചുറൽ ഫ്രൂട്ട് എന്ന് പറയുന്നവരുണ്ട്. നേരെ തിരിച്ച് ചിലർ യെസ് ഇറ്റ് ഇസ് കമ്മിങ് ഫ്രം ദ സെയിം ഫാമിലി എന്ന് പറഞ്ഞിട്ട് ആ ഫാമിലിയുടെ പേര് അയക്കുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് ഒരുപാട് ആൻസേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ബേസിക്കലി ചോദ്യത്തിനുള്ള ആൻസർ എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഈ മാംഗോ എന്ന് പറയുന്നത് കാഷ്യൂ പിസ്താഷ്യൂ പോലുള്ള പ്ലാന്റ് ഫാമിലിയിൽ നിന്ന് വരുന്നതാണ്. ദാറ്റ് ഇസ് ട്രൂ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഈ ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാംഗോ എന്ന് പറയുന്നത് മാക്കിഫെറ ഇൻഡിക്ക എന്ന് പറയുന്നതാണ് അതിന്റെ സയന്റിഫിക് നെയിം. സോ ഇറ്റ് ബിലോങ്സ് ടു അനകാഡിയാസിയ എന്ന് പറയുന്നൊരു ഫാമിലി. ആ ഫാമിലിയിൽ നിന്ന് തന്നെയാണ് കാഷ്യൂ പിസ്താഷ്യോ സുമാക് എന്നുപോലെ ഒരുപാട് സംഭവങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഓൾ ബിലോങ്സ് ടു ദ സെയിം ഫാമിലി. സോ ദ ആൻസർ ഇസ് ട്രൂ. റൈറ്റ് ആൻസർ പറഞ്ഞവർക്ക് എന്തായാലും ഞാനൊരു പാട്ടെടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയാൻ മതി. ബേസിക്കലി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. തെറ്റത്തിൽ അയച്ച് സങ്കടപ്പെട്ടിരിക്കുന്നവർക്ക് പാട്ട് കൊടുക്കാം, അതല്ലേ അതിൻ്റെ ഒരു ശരി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ല സോങ്ങിലേക്ക് തന്നെ പോകാം. ബിജു നാരായൺ പാടിയ നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ് തന്നെയാണ് വരുന്നത് കഥൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ. അഷ്ടമിയാണ് കൂടെയുള്ളത്, ഹോം ഡെലിവറിയിൽ കേട്ടുകൊണ്ടിരിക്കുക. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's favorite radio station.
0: Adi, enna birthday celebration enda chelavu ende?
2: ആകെ സെഡാണ് മോനെ.
3: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്. വാട്ടർ ബിൽ. സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.
4: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
5: Brought to you by
6: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
0: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
7: ആക്ഷൻ
8: മുന ദിനേശ, അതിമോഹമാണ് അതിമോഹം.
7: ഹൊറർ,
9: തനിക്ക് പോകാൻ അനുവാദമില്ല.
4: ഓ ഡ്രാമ,
10: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
3: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
5: Brought to you by
11: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
5: ആൻഡ്
0: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
12: ഹായ്, ഞാൻ ഷെയ്മികം.
0: യു ആർ ലിസണിംഗ് ടു
12: റേഡിയോ സുനോ 91.7.

0: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Home delivery.

നല്ലൊരു പാട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സോങ് ആണ് കേട്ടോ ഇത്. നമ്മുടെ ശ്വേത പാടിയിട്ടുള്ള ബ്യൂട്ടിഫുൾ സോങ്. എന്തായാലും അത് കേട്ട് തിരിച്ചു വരുന്ന സമയത്ത് പാകിസ്ഥാനി മാഗോ എക്സിബിഷൻ നടന്നൊരു കാര്യം അറിയായിരുന്നല്ലോ മിക്ക ആൾക്കാർക്കും. ഇൻ ബിറ്റ്വീൻ കുറച്ച് ദിവസം മാറ്റി വെച്ചെങ്കിൽ പോലും വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ എൻഡ് ചെയ്തിരിക്കുകയാണ്. 170 tons ഓഫ് മാംഗോ ആണ് അങ്ങനെ അത് കൺക്ലൂഡ് ചെയ്ത സമയത്ത് സെയില് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അങ്ങനെ കൺക്ലൂഡ് ചെയ്തപ്പോൾ ഇത്രയും വലിയൊരു സെയില് വന്നിരിക്കുന്നു എന്നുള്ളതിൽ വളരെ, ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ മാംഗോ ഫെസ്റ്റിന്റെ വലിയൊരു സക്സസിന് ശേഷം അഗെയിൻ പാകിസ്ഥാൻ മാംഗോ ഫെസ്റ്റിവലും അത് നമുക്ക് കാണിച്ചു തന്നു. സോ വി നോ ഹൗ മെനി മാംഗോ ലവേഴ്സ് ആർ ദെയർ ഇൻ ഖത്തർ അല്ലേ. അത് വലിയൊരു മെയിൻ എക്സാമ്പിൾ തന്നെയാണ് അതിന്. എനിവേ, നമ്മൾ ഇന്ന് മാംഗോ ഡേ ആയതുകൊണ്ട് കുറച്ച് മാംഗോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ മാംഗോ വിശേഷങ്ങൾ വൈൻഡപ്പ് ചെയ്ത് നിങ്ങളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ യാത്രയുമായി സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചു. സോ ബേസിക്കലി ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു ട്രാഫിക് ക്ലോഷറിനെ കുറിച്ചിട്ട് MOI ഇന്നലെ രാത്രി ആയപ്പോഴേക്കും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വരുന്നത് റാസബു അബൂദ് സ്ട്രീറ്റിലാണ്, ഷാർക്ക് ഇന്റർസെക്ഷനിലേക്ക് പോകുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു ക്ലോഷർ വരുന്നത് കേട്ടോ. അപ്പോൾ ഒരു 500 meters മാത്രം ക്ലോഷറാണ്, വലിയ ക്ലോഷറൊന്നും അല്ല. അപ്പോൾ ഇതിൻ്റെ ടൈമിംഗ് വരുന്നതും വലുതായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലല്ല. ഇപ്പോൾ ഓൾറെഡി വെനസ്ഡേ, വിച്ച് മീൻസ് ടുഡേ 12 AM to 5 AM ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഇനി എഗെയിൻ ഇന്ന് രാത്രി 12 മണിക്ക് വീണ്ടും തുടങ്ങും, എന്നിട്ട് നാളെ രാവിലെ 5 മണി വരെ ആ രീതിയിലേക്ക് ഒരു ചെറിയ ക്ലോഷറാണ്. അപ്പോൾ ഈ ലേറ്റ് നൈറ്റ് പുറത്തേക്കോ അല്ലെങ്കിൽ ഏർലി മോർണിംഗോ ഈ ഒരു ഭാഗത്തേക്ക് ഇറങ്ങുന്ന ആൾക്കാർക്ക് മാത്രമേ ഇത് ബാധിക്കുകയുള്ളൂ. സോ നോട്ട് എ ബിഗ് ഡീൽ, ബട്ട് സ്റ്റിൽ അവർ തന്നിരിക്കുന്ന ആ ഒരു നിർദ്ദേശം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കാരണം ചില ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, ഇപ്പം ഷിഫ്റ്റ് വർക്കേഴ്സ് ഉണ്ടാവും, ഇതുവഴി ചിലപ്പോൾ പണിക്ക് പോകാനായിട്ട് ഏർലി മോർണിംഗോ ലേറ്റ് നൈറ്റോ ട്രാവൽ ചെയ്യുന്നവരുണ്ടാവും. അതുകൊണ്ടാണ് രാസബ് അബൂദ് സ്ട്രീറ്റ് ടുവേർഡ്സ് ഷാർക്ക് ഇന്റർസെക്ഷൻ 500 meters മാത്രമാണ് ക്ലോഷർ, അതുകൊണ്ട് നോ പ്രോബ്ലം, 12 to 5 AM. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് എനിക്ക് ടാറ്റാ ബൈ ബൈ പറയേണ്ട സമയമായിരിക്കുന്നു. കുറേ നല്ല പാട്ടുകൾ വെയിറ്റിങ്ങിലാണ്. പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഇഷ്ടമുള്ള ഇഷ്ടംപോലെ പാട്ടുകൾ, അങ്ങനെ എനിക്ക് പറയാൻ പറ്റൂ. കാരണം എല്ലാം നമ്മളുടെ ഫേവറേറ്റ് സോങ്സ് തന്നെയാണ് കേട്ടോ.

അങ്ങനെ ഈ പാട്ടുകൾ കേൾക്കാനായി നിങ്ങൾ എല്ലാവരെയും വായു വായു എന്ന് എനിക്ക് പറയാനുള്ളൂ നിങ്ങളോട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒക്കെ തന്നെ മാറ്റിനി ക്ലാസിക്സ് ആണ് ഇനി ഒരു മണി മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. പക്ഷെ അതിനു മുൻപായിട്ട് എന്റെ വക എന്റെ ഒരു ഫേവറേറ്റ് സോങ് കൂടി. എന്ത് ബ്യൂട്ടിഫുൾ സോങ് ആണല്ലോ ഇത്. ദാസേട്ടൻ പാടിയ പാട്ടാണ് ഓർമ്മയ്ക്കായി എന്ന ആൽബത്തിലെ പാട്ടാണ്. അപ്പോൾ ഇത് കേട്ട് ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കി ഇവിടെ തന്നെ ഇരുന്നോളൂ. ഞാൻ ചില സിനിമാ വിശേഷങ്ങളുമായി നിങ്ങളുടെ ഒരുപാട് ഓർമ്മകളുമായി തിരിച്ചെത്താം കേട്ടോ. പക്ഷേ വൈകുന്നേരമാണേ.

0: ഹായ് നമസ്കാരം, ഞാൻ കൈലാഷാണ്.
1: അനുരാഗ വിലോചനനായി അതിലേറെ മോഹിതനായി
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂട.
2: Joy Alukas brings you the joy of summer.
3: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീർക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. ഇനി നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
4: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
6: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കും 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ and medical center.
7: Matinee Classics.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
2: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
1: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫർ ആണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
1: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
3: മാറ്റിനി ക്ലാസിക്സ്.

0: ഞാൻ മുത്തുമണി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
2: ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ് ഫുഡ്, മദ് ഗൂത്ത്.
3: മാറ്റിനി ക്ലാസിക്സ്.

0: 91.7 FM.
1: Katos Happiness Frequency Radio
2: Sunil. കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾ വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ.
4: Water bill. Stay hydrated and stay tuned.
5: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
6: Brought to you by.
7: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
8: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.

തന്റെ പതിവ് രീതി വിട്ട് ജോഷിക്ക് പറ്റിയൊരു സിനിമ എന്ന നിലയിലാണ് ലോഹിതദാസ് കൗരവർ എന്ന സിനിമയുടെ കഥ പറയുന്നത്. ആ കഥകളിലേക്കാണ് ഇന്ന് നമ്മളും എത്താനായിട്ട് പോകുന്നത്. മാറ്റിനി മാഷപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൗരവർ സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞാനിസ ദാ ഇപ്പം നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് കേട്ടോ. ഈ സിനിമയെക്കുറിച്ച് പറയുന്ന സമയത്ത് സിനിമയുടെ തുടക്കത്തിൽ രണ്ടുപേരും, ലോഹിതദാസും ജോഷിയും, രണ്ടുപേരും അവരുടേതായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേർക്കും തൃപ്തി നൽകുന്ന രീതിയിൽ എല്ലാ വിശദാംശങ്ങളും ഒക്കെ പറഞ്ഞു ഉറപ്പിച്ചതിന് ശേഷമാണ് സിനിമയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. പ്രധാനപ്പെട്ട നടീനടന്മാരുടെ കാസ്റ്റിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ, ഷൂട്ടിംഗ് തീയതിയും ഒക്കെ ഇവർ തീരുമാനിക്കുന്നു. പക്ഷേ ഒരു കുഴപ്പം, തിരക്കഥയിൽ ഒരു സീൻ പോലും എഴുതിയിട്ടില്ല. അങ്ങനെ ഒരു കാര്യത്തിൽ അവർ നിൽക്കുകയാണ് എന്ന് കരുതി പടം നീട്ടിവെച്ചു കഴിഞ്ഞാൽ താരങ്ങളുടെ ഡേറ്റുകളൊക്കെ മാറിപ്പോകും. അങ്ങനെ ലോഹിതദാസ് എന്ന് പറയുന്ന അദ്ദേഹത്തെ വിശ്വസിച്ചുകൊണ്ട് ജോഷി അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, കൊടൈക്കനാലിൽ പോയിട്ട് ഒരു പാട്ട് ചിത്രീകരിക്കുകയാണ്. അങ്ങനെ പാട്ട് ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ തുടങ്ങാം എന്ന് തീരുമാനിക്കുന്നു. അപ്പോഴേക്കും ഒരു 10 സീനെങ്കിലും എഴുതാം എന്നുള്ളതാണ് അവരുടെ ഒരു പ്രതീക്ഷ. അങ്ങനെ പടത്തിൻ്റെ രണ്ടാം പകുതിയിൽ വിഷ്ണുവർദ്ധൻ, അദ്ദേഹം അവതരിപ്പിക്കുന്ന കഥാപാത്രവും മക്കളും ചേർന്ന് പാടുന്ന പാട്ടുണ്ടല്ലോ, മാരിക്കുളിൻ, ആ ഒരു പാട്ട് അങ്ങനെ ഷൂട്ട് ചെയ്യപ്പെടുകയാണ്. ഇനിയും ഈ സിനിമയ്ക്ക് പിന്നിലെ കുറച്ചധികം സ്റ്റോറീസിലേക്ക് എത്താനായിട്ടുണ്ട്. ഈ അടുത്ത് നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകും കൗരവർ സിനിമയിൽ മമ്മൂക്ക അവതരിപ്പിക്കുന്ന കഥാപാത്രം ആന്റണി, ആന്റണിയുടെ മകൾ ആരാണ് എന്നുള്ള കാര്യം ജോഷി അദ്ദേഹം പങ്കുവച്ചു എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നില്ലേ. ആ വിശേഷങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് വരാനായിട്ടുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കാം മാറ്റിനി മാഷപ്പ്.

0: Radio Suno 91.7 FM, Qatar's favorite radio station. കത്തറിന്റെ മന്തി പാരഡൈസ് റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ്, ദോഹ. കോൾ 4000 1707. ഡോക്ടർ ഓണർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
0: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: This is Matine Masha. Only on
1: Radio Suno 91.7 FM.
3: Brought to you by
4: Safari. World-class shopping experience. Doha, Qatar.
3: And
1: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.

0: 91.7 FM.
1: Qatar's favorite radio station.
2: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.

0: brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
2: കൗരവർ എന്ന സിനിമയുടെ ബാക്ക് സ്റ്റോറീസിലേക്കാണ് ഇന്നത്തെ മാറ്റിനി മാഷപ്പ് എത്തിയിട്ടുള്ളത്. ഞാൻ നിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നമ്മളിങ്ങനെ പറഞ്ഞു നിർത്തിയ കാര്യം ആ സിനിമയിലെ മാരിക്കുളിരിൻ എന്നുള്ള പാട്ട് എടുത്ത കഥയെക്കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കൊടൈക്കനാലിൽ പോയി പാട്ടൊക്കെ അവർ ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ പത്ത് സീൻ ആ സമയത്തേക്ക് ഒരു 10 സീനെങ്കിലും എഴുതാമെന്നുള്ള പ്രതീക്ഷയിലാണ്. അങ്ങനെ പാട്ടൊക്കെ ഷൂട്ട് ചെയ്തതിന് ശേഷം കൊടൈക്കനാലിലെ വാച്ച് ടവറിന് സമീപത്തായിരുന്നു രണ്ടാമത്തെ ഷൂട്ടിംഗ് കാര്യങ്ങൾ, രണ്ടാം ദിവസത്തെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പൊ സിനിമയിലെ ശത്രുക്കളെ നിരീക്ഷിക്കാനായിട്ട് വിഷ്ണുവർദ്ധൻ ടവറിൽ കയറുന്ന ഒരു രംഗമുണ്ട്. ഇപ്പൊ സ്ക്രിപ്റ്റ് എഴുതിയിട്ടില്ലെങ്കിലും കഥ മനസ്സിലുള്ളത് കൊണ്ട് അതുകൂടി എടുക്കാം എന്ന് സംവിധായകന് തോന്നുന്നു. അങ്ങനെ വിഷ്ണുവർദ്ധന് കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കണമെങ്കിൽ സംവിധാന സഹായികളിൽ ആരെങ്കിലും ടവറിൽ കയറണമല്ലോ. എന്നാൽ അവര് കുറച്ച് ബുദ്ധിമുട്ട് പറഞ്ഞതുകൊണ്ട് ജോഷി അദ്ദേഹം തന്നെ ആ ഒരു ദൗത്യം ഏറ്റെടുക്കുന്നു. ആ രംഗം അവർ ഭംഗിയായിട്ട് ചിത്രീകരിച്ച് താഴേക്ക് വരികയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ കൊടൈക്കനാലിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് തന്നെ ജോഷി സാറിന് പെട്ടെന്ന് കോൾഡും അലർജിയും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നു. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ട്, കാലാവസ്ഥയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ട് അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നതുകൊണ്ട് അദ്ദേഹം എറണാകുളത്തേക്ക് വരുന്നു. അങ്ങനെ മരുന്നുകളൊക്കെ കഴിച്ച് കുറച്ചൊന്ന് ഓക്കെ ആയതോടുകൂടി ഷൂട്ടിംഗ് മുടങ്ങരുത് എന്നുള്ള ആഗ്രഹം കൊണ്ട് അദ്ദേഹം രാവിലെ തന്നെ കൊടൈക്കനാലിലേക്ക് എത്തുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോൾ കാര്യങ്ങളൊന്ന് ചെറുതായിട്ട് മാറിപ്പോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോഹിതദാസ് അദ്ദേഹം അതുവരെ എഴുതിയ സീനുകളൊക്കെ ട്രിവാൻഡ്രത്ത് ഷൂട്ട് ചെയ്യേണ്ടതായിരുന്നു. കൊടൈക്കനാലിൽ എടുക്കാൻ പറ്റുന്ന ഒരു സീൻ പോലും അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ലോഹിതദാസ് സാർ അങ്ങനെയാണത്രേ, അതായത് ഒന്നാമത്തെ സീൻ മുതൽ ക്രമത്തിലേ അദ്ദേഹം എഴുതുകയുള്ളൂ. ഇടയ്ക്ക് നിന്ന് രണ്ട് സീൻ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ എല്ലാവരും കൂടി തിരുവനന്തപുരത്തേക്ക് വരുന്നു. കൊടൈക്കനാലിന്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ നഷ്ടപ്പെടാതെ കുറച്ച് ഭാഗങ്ങളൊക്കെ, ഒരു പാട്ടിന്റെ ഭാഗങ്ങളൊക്കെ നമ്മുടെ ട്രിവാൻഡ്രത്തെ മ്യൂസിയത്തിലും സൂവിലും ഒക്കെ ആയിട്ട് പാട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. പക്ഷെ പിന്നെ ഒരു പ്രശ്നം നിൽക്കുകയാണ്. വിഷ്ണുവർദ്ധന്റെ വീട് ചിത്രീകരിക്കാനായിട്ട് കൊടൈക്കനാൽ പോലെ തന്നെയുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കണം എന്നുള്ളതായിരുന്നു അടുത്ത അവരുടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. അതും അവർ കണ്ടെത്തി. പള്ളിച്ചലിനടുത്തുള്ള മൂക്കുന്നിമല എന്ന് പറയുന്ന സ്ഥലത്ത് അതിന് പറ്റിയൊരു ബംഗ്ലാവ് കണ്ടുപിടിച്ചിട്ട് ആ പ്രശ്നം പരിഹരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കൃത്രിമ പുകയൊക്കെ സൃഷ്ടിച്ച് അവിടെ ഒരു കോടമഞ്ഞിന്റെ പ്രതീതി ഉണ്ടാക്കിയെടുത്ത സമയത്ത് ഒരു കൊടൈക്കനാൽ ഫീല് അവിടെ കിട്ടുന്നു. അങ്ങനെയായിരുന്നു ആ ഒരു ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന സിനിമയ്ക്ക് പിന്നിൽ എത്രമാത്രം വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുന്നത് അല്ലേ? ഏതായാലും ബാക്കി വിശേഷങ്ങൾ പറയാം അതിന് മുൻപായിട്ട് അടുത്ത പാട്ടിലേക്ക്.

0: frequency. Now available on Vodafone Shuf app.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: റേഡിയോ സുനോ 91.7 FM,
4: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
5: പുറത്തേക്കിറങ്ങി തിരിച്ചു കയറി വരുന്ന സമയത്ത് അറിയാതെ നമ്മൾ വെള്ളം കുടിച്ചു പോകും അല്ലേ? അപ്പൊ എന്തായാലും വെള്ളം കുടിക്കാനായിട്ട് ഓർമ്മപ്പെടുത്തുന്ന സ്പെഷ്യൽ ടൈമാണിത്.
6: And stay tuned.
7: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
8: Brought to you by
9: 2 പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
10: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.

0: കൗരവർ എന്ന സിനിമയുടെ ചില ബാക്ക് സ്റ്റോറീസ് ഒക്കെ നമ്മളിങ്ങനെ അറിഞ്ഞ് കേട്ട് വരുന്ന സമയമാണ്. മാറ്റ്നി മാഷപ്പ് ആണ്, ഞാനിസ നിങ്ങളുടെ കൂടെയുണ്ട്. ആ സിനിമയിൽ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഡയലോഗുകളിൽ ഒന്ന് ഈ ഒരു ഡയലോഗ് ആയിരുന്നു.
1: അവർ ഇങ്ങനെ പ്രതികരിക്കുന്ന തീരെ പ്രതീക്ഷിച്ചില്ല, അതുകൊണ്ട് ഞാൻ അഞ്ചു മെന്നിനെ
2: കൊണ്ടുപോയുള്ളൂ.
0: ഒന്നും പറയാനായിട്ടില്ല, അവരുടെ ആ ഒരു കഥാപാത്രങ്ങളെല്ലാം തന്നെ, മമ്മൂക്കയാണെങ്കിലും ആന്റണി എന്ന ആ ഒരു അതിഗംഭീര കഥാപാത്രം, തിലകൻ അദ്ദേഹം അവതരിപ്പിച്ച ക്യാരക്ടർ ബാബു ആന്റണി, അങ്ങനെ ഗംഭീരമാണ്. ഒന്നും പറയാനായിട്ടില്ല ഈ സിനിമയെക്കുറിച്ച് അല്ലേ. അതുപോലെ തന്നെ കൗരവർ എന്ന സിനിമയെക്കുറിച്ച് പറയുമ്പോൾ എക്കാലവും വലിയൊരു മിസ്റ്ററി നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. ഇതിൽ ആ മൂന്ന് പെൺകുട്ടികളിൽ മമ്മൂക്കയുടെ മകൾ ആരാണ് എന്നുള്ളത് വർഷങ്ങളായിട്ട് നമ്മളുടെ മനസ്സിൽ, അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായിരുന്നു.
3: ആന്റണി, നിങ്ങളെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന ഒരു വിവരവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളുടെ മകൾ ആരാണെന്ന് ഞാൻ അന്വേഷിച്ചറിഞ്ഞു. നിങ്ങളാണ് ആദ്യം അറിയേണ്ടത്, മറ്റാരും അറിഞ്ഞിട്ടില്ല.
4: വേണ്ട സർ, എനിക്കറിയണ്ട. അങ്ങയുടെ മനസ്സിൽ എന്നിവത്തെ രഹസ്യമായിട്ടിരിക്കട്ടെ. ഇവർ മൂന്ന് പേരെ എന്റെ എട്ട് സ്വന്തം മക്കളാണ്.
0: ഈ ഒരു സീനൊക്കെ നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ. ഏതായാലും ഈ കഴിഞ്ഞ ദിവസം സംവിധായകൻ ജോഷി ആ ഒരു രഹസ്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് കേട്ടോ. മമ്മൂക്കയുടെ അല്ലെങ്കിൽ ആന്റണി എന്ന കഥാപാത്രത്തിന്റെ മകൾ ആരാണ് എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ശ്രീകുട്ടി, നന്ദിനിക്കുട്ടി, പാറുക്കുട്ടി എങ്ങനെ എന്നിങ്ങനെയായിരുന്നു ആ ഒരു ക്യാരക്ടേഴ്സിന്റെ പേര്. അപ്പൊ ആദ്യത്തെയും അവസാനത്തെയും കുട്ടികൾക്ക് നീണ്ട മുഖവും നടുവിലുള്ള നന്ദിനിക്കുട്ടിക്ക് മാത്രം വട്ടമുഖവുമാണ്. അപ്പം ഈ രൂപത്തിലെ വ്യത്യാസത്തിൽ നിന്ന് പ്രേക്ഷകർ വേണമെങ്കിൽ മകൾ ആരാണെന്ന് തിരിച്ചറിയട്ടെ എന്നാണ് അന്ന് സിനിമയുടെ പിന്നണിയിലുള്ളവർ ചിന്തിച്ചത്. അതുകൊണ്ട് തന്നെ നന്ദിനിക്കുട്ടിയുടെ ആ ഒരു ബാല്യകാലം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ രൂപസാദൃശ്യമുള്ള അല്ലെങ്കിൽ വട്ടമുഖമുള്ള കുട്ടിയെ തന്നെയാണ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. തന്റെ മകൾ ആരാണെന്ന കാര്യം ആന്റണിക്ക് അറിയാത്തതിനാല് ഇക്കാര്യം മമ്മൂക്കയോട് പോലും പറയാതെ രഹസ്യമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത്രേ. ഏതായാലും ഇപ്പം ആ ഒരു രഹസ്യം റിവീൽ ആയി കഴിഞ്ഞിരിക്കുകയാണ്. ആ വട്ടമുഖമുള്ള കുട്ടിയായിരുന്നു ആന്റണി എന്ന കഥാപാത്രത്തിന്റെ മകൾ. അങ്ങനെ കൗരവർ എന്ന സിനിമയുടെ കുറച്ച് വിശേഷങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് ഈ ഒരു മണിക്കൂറിലെ മാറ്റ്നി മാഷപ്പിന്റെ സമയം ഞാൻ പതുക്കെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനിയും സിനിമാ വിശേഷങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കാം റേഡിയോ സോനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

Good afternoon, good afternoon. Lovely listeners out there. Ellarkkum adipoli afternoon wishes. Idayirumbol Matinee Mashupil Sandeepaanu join cheyyunnathu. ഒത്തിരി ഒത്തിരി സിനിമാ കഥകളുമായിട്ട്, ബട്ട് ഇന്നത്തെ സിനിമാ കഥകളൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് സൈഡിലേക്ക് പുഷ് ചെയ്തിട്ട് നമുക്കൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗെയിമിലേക്ക് കടക്കാനുണ്ട്. വൈ? ബിക്കോസ് ദർ ഇസ് സംതിങ് എക്സൈറ്റിംഗ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ ഒരു ടിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സിനിമ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മളെല്ലാവരും. ഓൾമോസ്റ്റ് കുറേ നാൾ മുന്നേ വെയിറ്റിംഗിലിരുന്ന ഒരു സിനിമ വീണ്ടും ദാ നമ്മുടെ അരികിലേക്ക് ആ റിലീസ് ഡേറ്റുമായിട്ട് എത്തുമ്പോൾ ദ എക്സൈറ്റ്മെൻറ്റ് ഇസ് അറ്റ് ദ നെക്സ്റ്റ് ലെവൽ. ആ ഒരു എക്സൈറ്റ്മെൻറ്റിന് ആരും ഫുൾ സ്റ്റോപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല. ലെറ്റ് സീ ഹൗ ഇറ്റ്സ് ഗോയിങ് ടു ബി. കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറങ്ങാൻ പോകുന്ന ആ ഒരു സിനിമ. ആൻഡ് ഓൾസോ നമുക്കൊക്കെ തന്നെ ഫേവറേറ്റ് ആയ തമിഴകത്തിൻ്റെ സ്വന്തം വിജയ്, യെസ് നമ്മുടെ മുന്നിലേക്ക് അവസാനത്തെ ആ ചിത്രത്തിലേക്ക് എത്തുമ്പോൾ എക്സൈറ്റ്മെൻറ്റ് അതിലും വലുതാണെന്നുള്ളത് അറിയാം. ബട്ട് ദെൻ അതവിടെ നിൽക്കട്ടെ. എനിക്ക് ഗുഡ് ആഫ്റ്റർനൂൺ മെസ്സേജസൊക്കെ എവിടെ പതിവായിട്ട് വരുന്ന മെസ്സേജസൊക്കെ ഇങ്ങ് പോന്നോട്ടെ. 5000097 മെസ്സേജസ് മാത്രമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഡേ വിഷസൊക്കെ ഉണ്ടെങ്കിൽ ആ വിഷസും പോന്നോട്ടെ. ഐ എം വെയിറ്റിംഗ് ടു നോ അബൌട്ട് യുവർ സ്റ്റഫ്സ്. ഇപ്പോൾ ഈ ആഫ്റ്റർനൂൺ ടൈം പുറത്തോട്ടൊക്കെ ഇറങ്ങാനുള്ള പ്ലാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെള്ളമൊക്കെ കുടിച്ച് ഉഷാറായിട്ട് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് ഹെൽത്തി ആയിട്ട് നടക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ഓർമ്മപ്പെടുത്തലോട് കൂടി മനോഹരമായ മറ്റൊരു ട്രാക്ക് കമ്മിങ് ആപ്പ് ഓൺ ഗതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. ഇത് മാറ്റിനി മാഷപ്പിൻ്റെ ടൈം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدا الوسيلة والفضيلة، وبعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: This is Radio Sunoo 91.7 FM, Qatar's happiness frequency. Now available on Google Play Store and App Store. Joy Alucas brings you the joy of summer.
2: This summer season in jewelry purchase nulla 8 of Mikacha deals idai theerkunu. Diamond jewelry purchase team will nedam free cash vouchers. 3.99% onwards, assured lowest making charges. Old gold exchange here, verum 0% deduction rate. Pinna ningal naatilekku pogan plan cheyyunnundo? Ningalude jewelry purchases score the labhagaramaku with up to 15% savings on import duty from Joy Alucas in the GCC. E offerugal August 8 vare maatram.
3: Terms and conditions apply.
4: Joy Alucas, world's favorite jeweler.
5: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
6: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
7: This is Radio Sunoo
1: 91.7 FM,
7: Qatar's favorite radio station.
8: This is only on
1: Radio Sunoo 91.7 FM,
8: brought to you by
9: Safari, world-class shopping experience, Doha, Qatar, and
10: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: सुनो 91.7 FM Qatar's favorite radio station.
1: Water bill. Stay hydrated and stay tuned.
2: Or me pikino radio suno.
3: Brought to you by.
4: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ കോൾ 4460669
5: സഫ വാട്ടർ ട്രസ്റ്റഡ് ബൈ ഫാമിലീസ് ഡെലിവേർഡ് ബൈ സഫ
6: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട് റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ് Power up your evenings with 917 evenings. Nyayar mudal gyanam vare vaigittu 5 mani mudal.
7: 917 Joy Alukas 917 evenings
8: presented by Joy Alukas world's favorite jeweler.
9: Powered by
10: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
11: and
12: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
13: Hello everyone. Njan ningal sondam Shan Rahman.
14: You're listening to
13: Radio Suno 91.7. Ketta ketta kootukoda.

യെസ് പാണ്ടിപ്പടയിലെ സോങ് വിൽ ബി കമ്മിങ് ബാക്ക്. ബട്ട് ദെൻ ഈ ഒരു പോയിന്റിൽ തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, എസ്പെഷ്യലി നമ്മുടെ ലക്കി വിനേഴ്സിനെ സെലക്ട് ചെയ്യാനുള്ള ആ ക്വസ്റ്റ്യൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഈ വരുന്ന 26th, ജൂലൈ 26th റിലീസാവാൻ പോകുന്ന അതിഗംഭീരമായിട്ടുള്ള മൂവി, ഈ മൂവിയെ പറ്റിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ സംസാരിച്ചു പോകുന്നു. ആൻഡ് ഓൾസോ വി ആർ റിയലി വെയ്റ്റിംഗ്, എത്ര അധികം നമ്മൾ എത്ര തന്നെ അതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചാലും ഈ മൂവി ഒത്തിരി നാൾക്ക് മുന്നേ വളരെ എക്സ്പെക്ടേഷൻസ് നമ്മളിലേക്ക് കൊണ്ടുവന്ന സിനിമയാണ്. ജനനായകൻ എന്ന സിനിമയുടെ ടിക്കറ്റ്സ് ആണ് ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത്. ദാ ഈ ചോദ്യത്തിന് ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ, സോ റൈറ്റ് ആഫ്റ്റർ ദിസ് ആ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഒരുപാട് സർപ്രൈസസ്, എസ്പെഷ്യലി വിജയുടെ മൂവീസിലൂടെ നമുക്ക് ഒത്തിരി സർപ്രൈസസും ട്വിസ്റ്റും ടേൺ ഒക്കെ തന്നെ തന്നിട്ടുണ്ട്. ബേസിക്കലി ഒരു ആവേശമാണ് തമിഴ് സിനിമകളിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ബട്ട് അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം 2012 വിജയ് തന്നിട്ടുള്ള ഒരു ഒരു എനർജി അല്ലെങ്കിൽ ഒരു ഭയങ്കര സർപ്രൈസ് എന്ന് പറയുന്നത് വാസ് എ ഡാൻസ് കാമിയോ, അതും ബോളിവുഡ് ആക്ഷൻ സിനിമയിൽ. ഒരു ബോളിവുഡ് ആക്ഷൻ സിനിമയിൽ പെട്ടെന്ന് വിജയെ ഒരു ഡാൻസ് പെർഫോമൻസുമായിട്ട് കാണുമ്പോൾ, കാമിയോ റോളിലെത്തുമ്പോൾ ഭയങ്കരമായിട്ട് തന്നെ നമ്മളൊക്കെ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ള ഒരു സംഭവമായിരുന്നു. അപ്പോൾ ഏതാണ് ആ സിനിമ എന്നുള്ളത് അറിയാമെന്നുള്ളവർ പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. 2012 സിനിമ പുറത്തിറങ്ങുന്നത്. ആരുടെ കൂടെയാണ് കാമിയോ അപ്പിയറൻസിൽ എത്തിയത് എന്നുള്ളത് ഞാൻ പറയാം. ബട്ട് ദെൻ ആദ്യത്തെ ഈ ഒരു ക്ലൂവിൽ തന്നെ എത്ര പേർക്ക് ആൻസർ പറയാൻ പറ്റും എന്നുള്ളത് നോക്കട്ടെ. ആൻസേഴ്സ് പോകുന്നോണ്ടേ 5000000917. വിജയ് ആദ്യമായിട്ട് ബോളിവുഡിലെത്തുന്നത് ഒരു കാമിയോ ഡാൻസുമായിട്ട്. നമ്മളെ സർപ്രൈസ് ചെയ്ത ആ ഒരു ഡാൻസ് 2012 ആ സിനിമ പുറത്തിറങ്ങുന്നത്. ഏതാണ് ചിത്രം? ഈ ഒരു ചോദ്യത്തിന് ആൻസർ പറയുന്ന ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത്. ഏറ്റവും മനോഹരമായ ആ ഒരു റിലീസ് പ്രതീക്ഷിച്ചിരിക്കുന്ന ചിത്രം തന്നെയാണ് ജനനായകൻ എന്ന മൂവിയുടെ ടിക്കറ്റ്സ്.

0: Radio Suno, 91.7 FM.
1: Qatar's favorite radio station.
2: ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
3: സിമ്പിൾ, ഇത് ഒരു ടൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
3: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
3: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
0: This is Matinee Masha, only on Radio Suno 91.7 FM. Brought to you by Safari, world-class shopping experience, Doha, Qatar, and
4: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
3: Once again, welcome back to Radio Sunna 91.7 FM with the Matinee Mashup in the Time. Sandeep aanu ivide ullathu. സിനിമാ ലോകത്തെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലെറ്റ് സീ ഹു ഓൾ ഹാവ് ആൻസേർഡ് മീ കറക്റ്റ്ലി. 2012 ഇറങ്ങിയ സിനിമയാണ് ക്യാമിയോ റോളിൽ ഒരു ബോളിവുഡ് അപ്പിയറൻസ്. ആൻഡ് ദാറ്റ് വാസ് എ സർപ്രൈസ് ഫോർ അസ്. വി ഓൾ നോ ദാറ്റ് വിജയുടെ ഡാൻസ് ഇസ് വേറെ ലെവൽ, ബട്ട് ബോളിവുഡിനെ സർപ്രൈസ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഈ ഒരു പെർഫോമൻസ് ഏത് സിനിമയിലാണ് ഉണ്ടായിരുന്നത്? 2012 ഇറങ്ങിയ ചിത്രമാണ്. കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കുറച്ചധികം പേർക്ക് ഇവിടെ കൺഫ്യൂഷൻ ഉള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും ആ ഒരു കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് റൈറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് അയച്ചോളൂ കേട്ടോ. ഹരിലാൽ റൈഡ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, ഷെയ്ഖ് ഇസ്മായിൽ ആൻസർ അയച്ചിട്ടുണ്ടായിരുന്നു, സിയാദ് ദനീഷ് ടോഷി ആൻസർ പറഞ്ഞിട്ടുണ്ട്, ഷഫീഖ് ആൻസർ പറയുന്നു, ഹഫീസ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, എം ഐ ജി എന്ന അക്കൗണ്ടിൽ നിന്നും ഉത്തരം വന്നിട്ടുണ്ട്, റൈറ്റ് ആൻസർ തന്നെയാണ്, യു എഫ് ടി സി എന്ന അക്കൗണ്ടിൽ നിന്നും ശരി ഉത്തരം വന്നിട്ടുണ്ട്, ഷാഫി ശരി ഉത്തരം പറയുന്നു, ഷിനാസയെ ചെറുതായിട്ടൊന്നും ഉത്തരം തെറ്റിപ്പോയല്ലോ, വാണ്ടഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്, വാണ്ടഡ് അല്ല, ബട്ട് ഞാൻ ഒരു ക്ലൂ കൂടെ തരാം, ഫഹദ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ നമുക്ക് അഖിൽ റൈറ്റ് ആൻസർ പറയുന്നു, ലിക്ക എന്ന അക്കൗണ്ടിൽ നിന്നും ശരി ഉത്തരം വന്നിട്ടുണ്ട്, അഖിൽ റൈറ്റ് ആൻസർ പറയുന്നു, ജഷീൽ റൈറ്റ് ആൻസർ, ഷെയ്ഖ് ഇസ്മായിൽ റൈറ്റ് ആൻസർ പറയുന്നു, ഹരിലാൽ റൈറ്റ് ആൻസർ ആണ്, അമിത് റൈറ്റ് ആൻസർ. ഒരുപാട് പേര് റൈറ്റ് ആൻസേഴ്സ് ഇങ്ങനെ പറയുമ്പോൾ കുറച്ച് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. സോ അലോങ് സൈഡ് ആരാണെന്നുള്ളത് ഞാൻ പറയാം. കൂടെ ഉണ്ടായിരുന്നത് ദ വണ്ടർഫുൾ അക്ഷയ് കുമാർ ആണ്. സോ അക്ഷയ് കുമാറിന്റെ കൂടെ വിജയ് എത്തിയ ആ സിനിമ ഏതാണെന്നുള്ളത് ഒന്ന് ആലോചിച്ചാൽ മതി, യു വിൽ ഗെറ്റ് ദ ആൻസർ. And I'm waiting for the answer. Petta naichollu 5000917 lekha. Sandeep aanu kudeyulladu on Qatar's happiness frequency radio 91.7 FM.

0: brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
2: A lot of movies, ചില സിനിമകളൊക്കെ തന്നെ നമുക്ക് എത്ര കണ്ടാലും മതി വരില്ല, വീണ്ടും റീവാച്ച് ചെയ്യാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്.

ആയിരിക്കും. വി ഇവാലുവേറ്റ്, വി സീ ദ സീൻസ്. നമ്മുടെ ലൈഫ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത സിനിമകളാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മൾ വീണ്ടും വീണ്ടും ഒക്കെ തന്നെ ഒത്തിരി സീൻസ് കാണാനായിട്ട് ആഗ്രഹിക്കും. റീസെന്റ് ആയിട്ട് റിലീസായ വൺ സച്ച് മൂവി, ദിസ് മൂവി ഹാസ് ഓൾ ഇറ്റ്സ് പോപ്പ് ഇൻ സ്പ്ലെൻഡർ. ശരിക്കും ഒരുപാട് നല്ല മെമ്മറീസിലേക്ക് കൊണ്ടുപോകുന്ന ഇമോഷണൽ അറ്റാച്ച്മെന്റ്സിന്റെ ഒക്കെ കഥ പറഞ്ഞ ആ ഒരു വണ്ടർഫുൾ മൂവി ഇതാ ഒ ടി ടി റിലീസിനായിട്ട് സ്ട്രീം ചെയ്യാനായിട്ട് റെഡി ആയിട്ട് വെയിറ്റ് ചെയ്യുന്നു. ചിന്ന ചിന്ന ആസൈ, ഇന്ദ്രൻസ്, മധുബാല എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഈ ചിത്രത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്ന കമന്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് നെക്സ്റ്റ് ലെവൽ. ആൻഡ് ഓഫ് കോഴ്സ് തിയേറ്റേഴ്സിൽ നിന്ന് കിട്ടിയ റെസ്പോൺസ് വാസ് അമേസിംഗ്. ചിത്രം തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ല, അതല്ല ഇനി ഒന്നുകൂടെ ഒന്ന് റീവാച്ച് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ജൂലൈ 28 മുതൽ ജിയോ ഹോട്ട് സ്റ്റാറിൽ മൂവി അവൈലബിൾ ആയിരിക്കും. സോ അന്നത്തെ ദിവസം മുതൽ നമുക്ക് സ്ട്രീം ചെയ്ത് കാണാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ആണുള്ളത്. ജസ്റ്റ് ആ ഒരു ക്വിക്ക് അപ്ഡേറ്റ് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പോകുന്നത് നേരെ നമ്മുടെ ആൻസർ ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വിജയ് 2012 ഇറങ്ങി നമ്മളെ സർപ്രൈസ് ചെയ്യിപ്പിച്ച ഒരു ബോളിവുഡ് ക്യാമിയോ ഡാൻസ് പെർഫോമൻസ് ഉണ്ട് അലോങ് സൈഡ് അക്ഷയ് കുമാർ. ഏതാണ് ആ ചിത്രം എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം. ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത് ജനനായകൻ എന്ന സിനിമയുടെ ടിക്കറ്റ്സ് ആണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ടൈം ഇതാ അവസാനിക്കുകയാണ്. ശരി ഉത്തരം മനു അയച്ചിട്ടുണ്ട്, രവി ആൻഡ് ഓൾസോ രവി ഗുഡ് ആഫ്റ്റർനൂൺ ആണ് പറഞ്ഞിരിക്കുന്നത്. ഫഹദ് അഹമ്മദ് റൈറ്റ് ആൻസർ പറയുന്നു, ഷിനാസ് റൈറ്റ് ആൻസർ, അഖിലേഷ് റൈറ്റ് ആൻസർ പറയുന്നു, ടൂഷി റൈറ്റ് ആൻസർ, ആൻഡ് ഓൾസോ ടൂഷിയുടെ പേരൊക്കെ ഞാൻ നേരത്തെ വായിച്ചാൻ തോന്നുന്നു. അഫ്സൽ റൈറ്റ് ആൻസർ പറഞ്ഞു, സജിദ് റൈറ്റ് ആൻസർ, മനാഫ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, അൽതാഫ് റൈറ്റ് ആൻസർ പറയുന്നു, ബേബി എന്ന അക്കൗണ്ടിൽ നിന്നും ശരി ഉത്തരം വന്നിട്ടുണ്ട്, ബിനോയ് റൈറ്റ് ആൻസർ ആണ്, എച്ച് എസ് എന്ന അക്കൗണ്ടിൽ നിന്നും ശരി ഉത്തരം, ശ്രീ റൈറ്റ് ആൻസർ പറയുന്നു, നിസാം റൈറ്റ് ആൻസർ. ഒരുപാട് പേര് ദി റൈറ്റ് ആൻസേഴ്സ് പറയുമ്പോൾ ബിയോണ്ട് ഡൗട്ട് ദ മൂവി ഈസ് റൌഡി റാത്തോർ. റൌഡി റാത്തോറിലെ ആ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ട്രാക്കാണ്. ക്യാമിയോ റോൾ ഡാൻസ് പെർഫോമൻസുമായിട്ട് ഒരു സർപ്രൈസ് തന്നുകൊണ്ട് വിജയ് ബോളിവുഡിലേക്ക് വന്നത്. ഇത് മാത്രമല്ല, ക്ലാസ്സിൽ ബെഞ്ചിലിരുന്ന് എത്രമാത്രം ഡെസ്കിൽ ഡ്രം അടിച്ചിട്ടുണ്ട് ഈ പാട്ടിന് വേണ്ടിയിട്ട് എന്നുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. എന്തായാലും വണ്ടർഫുൾ ആയിട്ടുള്ള കൊറിയോഗ്രാഫി, ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്തേക്കുന്നത് ദ വൺ ആൻഡ് ഓൺലി പ്രഭുദേവയാണ്. അതാണ് ഈ പാട്ടിന്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി. വൈറ്റൽ ആയിട്ടുള്ള മറ്റൊരു സിനിമാ വിശേഷവും കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ഐ ആം ഓൾസോ വെയിറ്റിംഗ് ടു സീ ദ മൂവി. നമുക്ക് എല്ലാവരും കൂടി ചേർന്ന് ജൂലൈ 26 സെലക്ട് ചെയ്യുന്ന ലക്കി വിനേഴ്സിന് കോൾ എത്തുന്നതായിരിക്കും. ഇന്നത്തെ ദിവസം എന്തായാലും മാറ്റിനി മാഷപ്പിൽ നിന്നും എനിക്ക് ചെറുതായിട്ട് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമൊക്കെ ആയി വരുന്നു. വിൽ മീറ്റ് ഓൺ 917 ഈവനിങ്. സോ അതുവരെയും ഒരു ചെറിയ ടാറ്റ ബൈ ബൈ ആൻഡ് ലവ് യു ഓൾ, സ്റ്റേ ഹെൽത്തി.

ഗുഡ് ഈവനിംഗ് മാറ്റിനി മാഷബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഷ്ടമിയാണ് കൂടെയുള്ളത്. അങ്ങനെ സിനിമാ വിശേഷങ്ങളിലേക്ക് എത്തുമ്പോൾ എനിക്ക് ഇന്ന് പറയാനുള്ളത് ഞാൻ കണ്ട ഒരു ബ്യൂട്ടിഫുൾ ചിത്രത്തെ കുറിച്ചിട്ടാണ് കേട്ടോ. ഞാൻ എന്തുകൊണ്ട് ഇത് ഇത്രയും ലേറ്റായി കാണാനെന്ന് എനിക്ക് ഭയങ്കര ഗിൽറ്റ് അടിച്ചുപോയി. കാരണം ഇത്തവണത്തെ നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ചില അവാർഡുകളുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ തന്നെ ചില ട്രെയിലർ ഞാൻ കണ്ടു. ട്രെയിലർ കണ്ടതിൽ വെച്ച് എന്നെ ഏറ്റവും എക്സൈറ്റ്മെൻറ്റിൽ കൊണ്ടുവന്നൊരു ട്രെയിലറായിരുന്നു ബെസ്റ്റ് ഹിന്ദി മൂവി എന്ന കാറ്റഗറിയിൽ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്ന ശ്രീകാന്ത് മൂവി. ആൻഡ് ശ്രീകാന്ത് മൂവിയിൽ അഭിനയിച്ചിരിക്കുന്നത് രാജ്കുമാർ റാവു ആണ്. അതുകൊണ്ട് തന്നെ ഐ ഹാഡ് ദാറ്റ് യു നോ ഹീസ് എ പ്രോമിസിങ് ആക്ടർ. സോ കുറച്ചും കൂടി ആ ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോറിക്കോ എന്തോ ഒരു ഇമ്പാക്ട് ഉണ്ടാകും എന്നെ മനസ്സിലൊരു ഇതുണ്ടായിരുന്നു. ബട്ട് വെൻ ഐ സോ ദ ട്രെയിലർ ഐ വാസ് ലൈക്ക് യെസ് ഐ ഷുഡ് വാച്ച് ദിസ്. കാരണം ഭയങ്കര നമുക്ക് മലയാളികൾക്ക് പ്രത്യേകിച്ചും അങ്ങനത്തെ കഥകൾ കാണുമ്പോൾ എന്തോ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യും. അതുകൊണ്ടാണ് ഞാനത് കാണാനിരുന്നത്. സീരിയസ്ലി പറയാലോ, ഇറ്റ്സ് എ ബയോഗ്രാഫിക്കൽ ഫിലിം, അല്ലെങ്കിൽ ഒരു ബയോപിക് എന്ന് വേണമെങ്കിൽ പറയാം. ശ്രീകാന്ത് ബൊല്ല എന്ന് പറയുന്ന വിഷ്വലി ഇംപെയർഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയലിസ്റ്റ് ആൻഡ് ഓൾസോ ദ ഫൗണ്ടർ ഓഫ് ബൊല്ലൻറ്റ് ഇൻഡസ്ട്രീസ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു കഥ ഇത്രയും മനോഹരമായിട്ട് എടുത്തിരിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു ഹാറ്റ്സ് ഓഫ് കൊടുക്കണം. തുഷാർ ഹീരാനന്ദിനിയാണ് ഇതിൻ്റെ ഡിറക്ഷൻ. ആൻഡ് ഇതിൽ രാജ്കുമാറിൻ്റെ കൂടെ തന്നെ നല്ലൊരു വേഷം ചെയ്തിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ജ്യോതിക. ജ്യോതികയുടെ ക്യാരക്ടറും എടുത്തു ഒരു ക്യാരക്ടർ തന്നെയാണ്. ഷീ ഈസ് ദാറ്റ് സപ്പോർട്ടിംഗ് ടീച്ചർ അലോങ് വിത്ത് ഹിം. എല്ലാ കാര്യത്തിനും കൂടെ നിന്ന് സപ്പോർട്ട് കൊടുക്കുന്നു. ആൻഡ് ഓഫ് കോഴ്സ് ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ കുറിച്ചിട്ടും ഒപ്പം തന്നെ സയൻസ് പഠിക്കാനുള്ള ആളുടെ ഒരു ആഗ്രഹത്തെ കുറിച്ചിട്ടും ഒക്കെ പറയുന്ന ഒരു മൂവിയാണ് കേട്ടോ. ആരെങ്കിലും കാണാനായിട്ട് ഇതുവരെയും ചാൻസ് കിട്ടാത്തവർ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു വാച്ച് ദിസ് മൂവി, ബിക്കോസ് ഇറ്റ് ഇസ് എ ബ്യൂട്ടിഫുൾ മൂവി. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു സ്പോയിലർ ആണെങ്കിലോ, ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇവിടെ മെസ്സേജ് അയക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഞാൻ ഇവിടെ സ്റ്റുഡിയോയിൽ പറഞ്ഞപ്പോൾ പോലും സം പീപ്പിൾ വാസ് ലൈക്ക് ആ ഞാനും ഇതിൻ്റെ പാട്ടും ഇതൊക്കെ അന്ന് ഇറങ്ങിയപ്പോൾ ട്രെയിലർ ഇറങ്ങിയപ്പോൾ ശ്രദ്ധിച്ചിരുന്നു, പക്ഷെ കണ്ടിട്ടില്ല അന്ന്. ഐ റെക്കമെൻഡ് ടു വാച്ച് ദിസ്. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. കാരണം ആളുടെ ഒരു സക്സസ്, ആളുടെ ഒരു ലൈഫ് സ്റ്റോറി എന്ത് മനോഹരമായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. ഓ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മൂവി ഇടയ്ക്ക് ചിലപ്പോൾ ഇത് തന്നെയായിരിക്കും. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇതുപോലെ നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് ഇടം പിടിച്ചിട്ടുള്ള ഇതുപോലെ വിഷ്വലി ചലഞ്ച്ഡ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ സ്പെഷ്യൽ ചലഞ്ച്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ദ സ്പെഷ്യൽ കിഡ്സിൻ്റെ ഒക്കെ സ്റ്റോറി പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അത്രയും നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബയോപിക്കുകളാണെങ്കിലും ഒക്കെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. സോ അതിനെക്കുറിച്ചിട്ടും കൂടി ഒന്ന് പറയേണ്ട സമയമാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഓർമ്മയിൽ വരുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കൂ. എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് താരേ സമീൻ പർ ആണ്. അത് കഴിഞ്ഞേ ചിലപ്പോൾ ഏതൊരു മൂവിയും ചിലപ്പോൾ മൈൻഡിലേക്ക് വരുള്ളൂ. പിന്നെ ബർഫി. ഈ രണ്ട് മൂവിയും കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമുക്ക് ആ ഒരു അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അത്രയും ജെന്യുവൻ ആയിട്ടുള്ള ഒരു സ്റ്റോറി പറയുന്ന ഒരു മൂവീസിൻ്റെ ലിസ്റ്റിൽ പെടുത്താൻ പറ്റും. കാരണം ജസ്റ്റ് നോട്ട് ആസ് എ സ്പെഷ്യൽ ഒരു ആൾക്കാരുടെ സ്റ്റോറി പറയുന്ന പോലെയല്ല, അല്ലെങ്കിൽ ചലഞ്ച്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ സ്റ്റോറി പറയുന്ന പോലെയല്ല. ദേ ആർ ലൈക്ക് വെരി വെരി ട്രൂ ആയിട്ടാണ് ആ ഒരു ഫീലിങ്സ് കാണിച്ചിരിക്കുന്നത്. സോ ഇതുപോലത്തെ ഏതെങ്കിലും മൂവീസ് ഓർമ്മയിൽ വന്നാൽ ഒന്ന് മെസ്സേജ് അയച്ചേക്കൂ. എനിക്ക് പറയാനുണ്ട് ഒരു തമിഴ് മൂവിയെക്കുറിച്ചും പറയാനുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. കഥസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോസ് 91.7 FM-ൽ മാറ്റിനി മാഷപ്പാണ്. അഷ്ടമിയാണ് കൂടെയുള്ളത്.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station.
1: Going home? Make it rewarding with Kalyan Jewelers.
2: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ മൂന്ന് മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: ഹായ്, ഞാൻ ഹരിശ്രീ അശോകൻ.
6: യു ആർ ലിസണിംഗ് ടു
5: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.
0: This is only on
6: Radio Suno 91.7 FM.
0: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
7: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
3: താരെ സമീൻ പർ ബർഫി ഇങ്ങനത്തെ ചില മൂവീസിന്റെ കൂടെ തന്നെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ് ശ്രീകാന്ത് എന്ന് പറയുന്ന രാജ്കുമാർ റാവു അഭിനയിച്ചിട്ടുള്ള ഇത്തവണത്തെ നാഷണൽ അവാർഡിൽ തന്നെ ബെസ്റ്റ് ഹിന്ദി മൂവിക്കുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ള ഈ മൂവി കേട്ടോ. 2024 ഇറങ്ങിയ മൂവി, പക്ഷെ 2026 ആകേണ്ടി വന്നു ഞാൻ കാണാനായിട്ട്. ചിലപ്പോൾ കാണാത്തവരുണ്ടാവും, അവരോടൊക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു കാണാൻ. ആൻഡ് ഓഫ് കോഴ്സ് അതുപോലുള്ള ചില മൂവീസിനെ കുറിച്ചിട്ട് പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതിലൊന്നും എനിക്ക് പറയാനുള്ളത് ഏതാണെന്നറിയോ? എനിക്ക് തോന്നുന്നു മിക്ക ഓൾഡ് തമിഴ് മൂവീസ് കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിലും ഈവൻ ദ തമിഴ് സ്പീക്കിംഗ് പീപ്പിൾ എന്നെ ഇപ്പൊ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അവർക്കൊക്കെ അറിയാവുന്നൊരു പടം തന്നെയായിരിക്കും ഇത്, മൂന്നാം പിറൈ. ഇതില് ശ്രീദേവി ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്, ഐ ഡോണ്ട് തിങ്ക് എനിബഡി എൽസ് ക്യാൻ ഡു ഇറ്റ്. കാരണം കമലഹാസൻ ശ്രീദേവി കോമ്പിനേഷനിൽ ഇറങ്ങിയ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇത് ഈവൻ ഹിന്ദിയിലേക്കൊക്കെ തന്നെ റീമേക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാലു മഹേന്ദ്രയുടെ ഡിറക്ഷൻ, അദ്ദേഹത്തിൻ്റെ തന്നെ കഥ, ജി ത്യാഗരാജൻ്റെ പ്രൊഡക്ഷനിൽ ഇവർ രണ്ടുപേരും അഭിനയിച്ച ഈ ഒരു മൂവി എന്ത് ഗംഭീരാണെന്നറിയോ? കാരണം ഒരു സ്കൂൾ ടീച്ചർ ആളെ രക്ഷപ്പെടുത്തുന്ന ഒരു പെൺകുട്ടി, പിന്നെ അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ട്, ഇതൊക്കെ ഭയങ്കര രസമായിട്ട് കാണിക്കുന്ന ഒരു മൂവി തന്നെയാണിത്. ഈ പറഞ്ഞ പോലെ കുറച്ചൊന്ന് നമ്മളെ എന്താ പറയുക, സെൻറ്റിയാക്കാം, ഒരു റൊമാൻറ്റിക് ഡ്രാമ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇളയരാജയുടെ മ്യൂസിക്കും, ഓഹ് പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ?

ഇതിലെ എല്ലാ പാട്ടുകൾക്കും ഗംഗയമരൻ അല്ലെങ്കിൽ വൈരമുത്തു, കണ്ണദാസൻ ഇവരൊക്കെയാണ് വരികൾ എഴുതിയിരിക്കുന്നത്. ഓരോ പാട്ടുകളുടെയും വരികൾക്ക് എന്തുമാത്രം അർത്ഥമുള്ള വരികളാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ആ സോങ്സ് ഒക്കെ തന്നെ കേട്ടവർക്കറിയാം.

പിന്നെ ഈ മൂവിയിലെ മറ്റൊരു പ്രത്യേകത, കണ്ണദാസൻ സാർ അവസാനമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു പാട്ട് കൂടി ഈ സിനിമയിലെ തന്നെയാണ് കേട്ടോ. 1982 ഇറങ്ങിയ സിനിമയാണ്. അത്തവണത്തെ ബോക്സ് ഓഫീസ് സക്സസ് എന്ന് തന്നെ പറയാം. മാത്രമല്ല നാഷണൽ ഫിലിം അവാർഡിൽ ബെസ്റ്റ് ആക്ടർ എന്നുള്ള രീതിയിൽ കമലഹാസൻ സാറിനും ബെസ്റ്റ് സിനിമോട്ടോഗ്രാഫിക്ക് ബാലു മഹേന്ദ്രയ്ക്കും ലഭിച്ചിട്ടുള്ള ഒരു മൂവി കൂടിയാണിത്. പിന്നെ മാത്രമല്ല ബെസ്റ്റ് ഡിറക്ടർ തമിഴ് എന്നുള്ള രീതിയിൽ ബാലു മഹേന്ദ്രയ്ക്ക് ഫിലിംഫെയർ അവാർഡുകളും അതുപോലെ തമിഴ്നാടു സ്റ്റേറ്റ് അവാർഡുകളും ഒക്കെ ലഭിച്ചിട്ടുള്ള മൂവിയാണ്. ആൻഡ് സ്റ്റേറ്റ് അവാർഡ് നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊന്ന് ബെസ്റ്റ് ഫിലിം, ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ആക്ട്രസ് എല്ലാം ലഭിച്ചിട്ടുള്ള ഒരു മൂവിയാണിത്. പിന്നെ ഹിന്ദിയിലേക്ക് എത്തിയപ്പം സദ്മ എന്ന പേരിലാണ് ഈ ഒരു മൂവി അടുത്ത്, അതായത് 1983 ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. സോ ഒരു അംനീഷ്യ ഉള്ളൊരു പെൺകുട്ടി, ആളുടെ ഒരു കഥയാണ് ബേസിക്കലി ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. എന്തായാലും കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കുറച്ച് ഓൾഡ് മൂവിയാണ്, ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്ന് കണ്ടു നോക്കൂ. യു വിൽ റിയലി ലവ് ദിസ് മൂവി. ഭയങ്കരമായിട്ട് മൂവി ഇങ്ങനത്തെ ഒക്കെ ചില ഹാർട്ട് ടച്ചിങ് മൂവിയൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ദിസ് ഇസ് എ യുനോ നമ്പർ വൺ ലിസ്റ്റ് ഇലുണ്ടാവേണ്ട ഒരു മൂവി തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇതും കൂടി പറഞ്ഞുകൊണ്ട് നേരെ അടുത്തൊരു പാട്ടിലേക്ക് നമുക്ക് പോയാലോ. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയൊക്കെ തന്നെ ഫ്യൂറി റേഡിയോ സ്റ്റേഷൻ, റേഡിയോ സുനോ 91.7 FM. മാച്ചിനി മാഷപ്പിൽ അഷ്ടമിയാണ് കൂടിയുള്ളത്.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
5: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ടുകൂടും സവാരി. മോർണിംഗ് സവാരി,
6: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ
5: മോർണിംഗ് സവാരി.
7: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
8: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
9: ഇൻ അസോസിയേഷൻ വിത്ത്
10: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
11: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
12: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop.
13: Just feel like you're home.
14: Hi, I'm Arjuna Shogun.
0: You're listening to
14: Qatar's favorite radio, Radio Suno 91.7. Kettu kettu kootu kudam.

0: മാറ്റിനി മാഷപ്പിൽ നല്ല ബ്യൂട്ടിഫുൾ സ്റ്റോറീസ്, അതും വിഷ്വലി ചലഞ്ച്ഡ് ആയിട്ടുള്ളൊരു ആളുടെ സ്റ്റോറി പറഞ്ഞതിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. ശ്രീകാന്ത് മൂവിയുടെ ഒരു അഭിപ്രായം പറഞ്ഞു തുടങ്ങി, അവിടെ നിന്ന് നമ്മൾ ബർഫിയിലേക്ക് എത്തി, ബർഫിയിൽ നിന്നും താരേ സമീൻ പറിലേക്ക് എത്തി, അത് കഴിഞ്ഞിട്ട് നമ്മൾ മൂന്നാം പിറ എന്ന് പറയുന്ന തമിഴ് ചിത്രത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി എന്തായാലും നമുക്ക് നിസയോട് ചോദിച്ചു നോക്കാം.
1: ഓക്കെ, എന്റെ മനസ്സിലേക്ക് ഈ കാറ്റഗറി അല്ല, വേറൊരു മൂവിയാണ് വരുന്നത് കേട്ടോ.
0: ഓക്കെ,
1: ഹിച്ച് കെ എന്നുള്ള റാണി മുഖർജിയുടെ മൂവിയാണ്, അത് നെറ്റ്ഫ്ലിക്സിലുണ്ട്. അപ്പൊ ചുമ്മാ ഒരു ദിവസം ഞാൻ ഇങ്ങനെ കണ്ടു നോക്കിയിട്ട് എനിക്ക് അങ്ങ് ഭയങ്കരമായിട്ട് ആ സിനിമ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു പോയി. കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. 2018 റിലീസായ മൂവിയാണ് ഹിച്ച് കെ എന്ന് പറയുന്നത്.
0: സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ കുറച്ച് മുമ്പ് ഇതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പൊ അതില് കറക്റ്റായിട്ട് അവർ പറയുന്നത് ടൗറെറ്റ്സ് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു സംഭവത്തെ കുറിച്ചിട്ടാണ് അതിൽ പറയുന്നത്.
1: അതായത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു എക്കിളുണ്ടാവുക എന്നൊക്കെ പറയത്തില്ലേ,
0: ഹിക്കപ്സ്,
1: അത് തന്നെ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരാൾ ടീച്ചർ ആയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും?
0: ഓക്കെ
1: ഓക്കെ, അവർക്ക് ആ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് കുട്ടികൾക്ക് അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക് എന്താ എങ്ങനെയാണ് അവനെ അവർ ഫേസ് ചെയ്യുന്നത്. മാത്രമല്ല അവരുടെ ആ ഒരു ഒരു ഒരു സംഭവത്തെ അവർക്ക് എങ്ങനെ അവർക്ക് സ്ട്രെങ്ത് കൊടുക്കുന്നു.
0: ഓക്കെ,
1: അതാണ് ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ പറയുന്നത്. ആ ഒരു വീക്ക്നെസ് അവർക്ക് ഒരു ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് ആയിട്ട് അത് മാറ്റപ്പെടുവാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സിനിമകൾ കാണുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് കാണേണ്ട ആവശ്യമില്ല. നമുക്കതൊരു കരുത്താണ് എന്ന് പറഞ്ഞ് നമുക്ക് ആ ഒരു മെസ്സേജ് മോട്ടിവേഷൻ നൽകുന്ന സിനിമയാണ്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഇങ്ങനത്തെ സിനിമകൾ കണ്ട് ഒരു ക്ലൈമാക്സ് എത്തുമ്പോൾ നമുക്ക് പേഴ്സണലി ഒരു സന്തോഷവും തോന്നും. കാരണം അതിനെ അവർ ഫേസ് ചെയ്തു, അവരത് ഓവർകം ചെയ്തു, അതിനെ അവർക്ക് മറികടന്ന് പോയി. നമുക്ക് പേഴ്സണലി ഒരു സാറ്റിസ്ഫാക്ഷൻ കൂടി ഇത്തരം സിനിമകളിലൂടെ കിട്ടും.
0: ഇതേപോലെ ഇപ്പൊ ഈ സാറ്റിസ്ഫാക്ഷനെ കുറിച്ച്
1: ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള സിനിമ. ലാസ്റ്റ് അവർ ആ ഒരു അച്ചീവ് ചെയ്യുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ,
0: അതെ,
1: അത് നമുക്ക് നേടാൻ പറ്റാത്തത് എന്തോ അവർ നേടിയെന്ന ഒരു ഫീലാണ്. ശരിക്കും അങ്ങനത്തെ സിനിമകളെ ഇടയ്ക്ക് നമ്മൾ കാണണം കേട്ടോ.
0: ഉറപ്പായിട്ടും, കാരണം ഈ ലാസ്റ്റ് എത്തിക്കുമ്പം ക്ലൈമാക്സിൽ കൊണ്ടുപോയിട്ട് കലമുടക്കാന്ന് പറയുന്ന പോലെ നമ്മളെ സങ്കടപ്പെടുത്തി ബുദ്ധിമുട്ടിക്കുന്നതിലും എത്രയോ ഭേദമാണ് നമുക്കൊരു മെസ്സേജ്
1: നൽകി കഥ കിട്ടുന്നത്. ഭയങ്കര സന്തോഷം,
0: അതിലൂടെ എത്രയും പേര് മോട്ടിവേറ്റ് ആവുന്നുണ്ട്.
1: പിന്നെ ടോൾഫ്രീലൊക്കെ നമുക്ക് തന്നെ ഒരു നമുക്ക് തന്നെ തോന്നി ഒന്ന് എഴുതി നോക്കിയാലോ.
0: എനിക്ക് തോന്നി ഹിച്ച് കെ കണ്ടപ്പോ തന്നെ എത്രയോ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഹിക്കപ്സ് വരുന്ന ആൾക്കാർക്ക് ഒരു ഓക്കെ ഫീല് വന്നിട്ട്
1: പ്രശ്നം ഇല്ല എന്നുള്ളൊരു ഫീല് വരും. തീർച്ചയായും പ്രശ്നം ഇല്ല, അല്ലെങ്കിലും
0: എനിക്ക് അത് കാണണം കേട്ടോ.
1: തീർച്ചയായിട്ടും അത് കണ്ടു നോക്കിക്കോളൂ.
0: ഞങ്ങൾ രണ്ടുപേര് കഴിഞ്ഞ ദിവസം ഓണയർ ഇരുന്ന് പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു ഓഫ് ദ മൈക്ക്, ഈ ലിങ്ക് നിങ്ങളോട് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഞങ്ങൾക്ക് ഇക്കൾ വന്ന് എന്ത്
1: ചെയ്യുന്നുള്ളത് പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം. അങ്ങനെ സംഭവിച്ചിട്ടില്ല, എനിക്ക് വല്ലതും വന്നു.
0: അതെ,
1: അന്ന് ആക്ച്വലി ഞാൻ എന്നിട്ട് എനിക്ക് മൈക്ക് ഓഫ് ചെയ്യണോ മൈക്ക് ഓൺ ചെയ്യണോ എന്താ ചെയ്യണ്ടേ എന്നൊരു സെക്കൻഡ് നിന്നുപോയി, ഒരു മൊമെന്റിൽ സ്റ്റക്ക് ആയി പോയി.
0: നമ്മളെല്ലാരും അങ്ങനെ തന്നെയാണ്.
1: രണ്ടു മാസം മുമ്പ് അങ്ങനെ സംഭവിച്ചത്
0: എനിക്ക് വെരി റീസെന്റ്ലി. ഞാൻ എങ്ങനെയൊക്കെയോ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. എനിവേ, ഇത് പറഞ്ഞപ്പോ കുറച്ച് പേര് ഈ പറഞ്ഞ പോലെ മലയാളത്തിലെ മൂവിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല, കരുമാടിക്കുട്ടൻ എടുത്ത്
1: പറയുന്നത്
0: ഉറപ്പായിട്ടും. എനിക്ക് തോന്നുന്നു അതേപോലൊരു മൂവി മണിയേട്ടൻ അല്ലാണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കലാഭവൻ മണി എന്ന് പറയുന്നൊരു അടിപൊളി വേഴ്സറ്റൈൽ ആക്ടർ എന്നല്ലാണ്ട്
1: പറ്റില്ല. പിന്നെ നമുക്ക് അങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെ ഏറ്റവും മനോഹരമായിട്ട്, എനിക്ക് മണിച്ചേട്ടൻ ചെയ്ത എല്ലാ കഥാപാത്രങ്ങളോടും നമുക്കൊരു ഇഷ്ടമുണ്ട്. അദ്ദേഹത്തോടൊരു പ്രത്യേക
0: ഇഷ്ടമാണ്,
1: സ്പെഷ്യൽ സ്നേഹം കൂടെ ഉണ്ട്.
0: ഇപ്പോഴും എല്ലാരും പറയുന്ന പോലെ വിക്രം അത് ചെയ്തെങ്കിൽ പോലും
1: അതെ,
0: മണിച്ചേട്ടൻ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സംഭവം
1: അത് അത് തന്നെയാണ്, അതിനെ മാറ്റി നിർത്താൻ പറ്റില്ല എന്നുള്ളതാണ്
0: ഉറപ്പായിട്ടും. അപ്പൊ എന്തായാലും എന്റെ സിനിമാ വിശേഷങ്ങൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഇനി എന്തായാലും നിങ്ങളുടെ കൂടെ ഈവനിങ് വിശേഷങ്ങളുമായി സന്ദീപ് ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ 917 ഈവനിങ്സിനെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇപ്പൊ തൽക്കാലം ബ്യൂട്ടിഫുൾ ഒരു സോങ് കൂടി വെച്ച് തന്നിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പൊ കേട്ടോണ്ടിരിക്കുക അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സെറോ 91.7 FM.

0: This is
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: Joy Alukas brings you the joy of summer.
4: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിത്തീരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് ആലുക്കാസ് ഇൻ ദ ജി സി സി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
2: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
5: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: Of the hour.
7: In the art of Podhumar Kulanda.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine. Riziyariyam. Call 4000-1707.
1: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: Good evening to my lovely listeners. Radio Suno 91.7 FM ല 917 evenings in the time. Sandeep ആണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഈവനിങ് ഡ്രൈവിൽ ഒരുപാട് നല്ല പാട്ടുകളും അതേപോലെ ഒരുപാട് അപ്ഡേറ്റ്സുമായിട്ട്, ഇന്നത്തെ ദിവസം അപ്ഡേറ്റ്സ് മാത്രമല്ല നമുക്ക് ഗെയിമും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങളുമായിട്ടൊക്കെയാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഈ ഡ്രൈവിൽ ജോയിൻ ചെയ്യുന്നത്. ബട്ട് ദെൻ യെസ്, എല്ലാ ദിവസവും അയക്കാറുള്ള പോലെ തന്നെ ആ മോർണിംഗ് ആ ഈവനിങ് വിഷസും മോർണിംഗ് അല്ലല്ലോ ഈവനിങ് വിഷസും ആ കൂട്ടത്തിൽ നമ്മുടെ എനർജിയൊക്കെ ഒന്ന് ഹൈ ആക്കി വയ്ക്കും. കുറേ പാട്ടുകളൊക്കെ ആയിട്ടാണ് ഞാൻ എന്തായാലും ഇന്നത്തെ ദിവസം സെറ്റായിട്ട് പ്ലാൻ ചെയ്ത് നിങ്ങളുടെ അരികിലേക്ക് എത്തുന്നത്. ബട്ട് ദസ് പോയിന്റ് ഓഫ് ടൈം എനിക്ക് ആ മെസ്സേജസ് മാത്രമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്, നമ്മൾ മാത്രം സന്തോഷിച്ചാൽ പോരല്ലോ, നമ്മളുടെ കൂടെ ഉള്ളവരും സന്തോഷിക്കാനായിട്ട് ഒരു കാരണം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ദ ബെസ്റ്റ് തിങ് ദാറ്റ് യു ക്യാൻ ഡു ഇൻ എ ഡേ. അപ്പോൾ പെട്ടെന്ന് പോയി ആർക്കെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുള്ള ബർത്ത്ഡേ വിഷസ്, അഡ്വാൻസ് ബർത്ത്ഡേ വിഷസ്, അതല്ല സ്പെഷ്യൽ ഡേ വിഷസ്, വെഡിങ് ആനിവേഴ്സറി വിഷസ്, ഈ വിഷസൊക്കെ പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് പോന്നോട്ടെ 5000917ലേക്ക്. ആ മെസ്സേജസിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒത്തിരി ഒത്തിരി ഗാനങ്ങളും ഒത്തിരി അപ്ഡേറ്റ്സുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാം. I'll be there on Khada's Happiness Frequency Radio Suno 91.7 FM. Kete kete, kutu budan.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
0: Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
3: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 7:49 യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്താർസ് ഫേവറേറ്റ് എഫ്എം സ്റ്റേഷൻ 91.7 എഫ്എം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: This is Radio Suno
5: 91.7 FM,
4: Qatar's favorite radio station.
6: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
7: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
8: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
7: മില്യണോ?
8: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
9: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
10: ഹൈ എവ്രിവൺ, ദിസ് ഈസ് രഞ്ജൻ രാജ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM ആണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi, authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Once again, welcome back. Radio Sunna 91.7 FM, 917 Evenings in the time. Sandeepaanu kooda join cheyyunnathu. Studio clock il samayam 5 mani kazhinja 14 minutum 4 secondum. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഈവനിങ് ഡ്രൈവ് ചെയ്ത് വീട്ടിലോട്ട് പോകുമായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് ഓഫീസൊക്കെ കഴിഞ്ഞ് ഒരു പ്ലാനിങ്സൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഡ്രൈവിൽ ഇതാ ഞാനും ജോയിൻ ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തെ ഒരു പ്രത്യേകതയിലേക്ക് തന്നെ നമുക്ക് ആദ്യം പോവാം. ജൂലൈ 22 എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഭയങ്കര സന്തോഷം കിട്ടേണ്ട ഒരു ദിവസമാണ്, എസ്പെഷ്യലി ഫോർ ഓൾ ദ ഇന്ത്യൻസ് ഔട്ട് ദെയർ. നാട്ടിൽ നിന്ന് വരുന്ന ഓരോ സംഭവങ്ങളും തന്നെ നമുക്ക് ഭയങ്കര സ്പെഷ്യലായിട്ട്, ലെറ്റ് ഇറ്റ് ബി എനിത്തിങ് കഴിക്കാനുള്ളതാകാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഓരോ ഗുഡ് ന്യൂസസ് ആവാം, ഇതൊക്കെ തന്നെ നമുക്ക് വളരെയധികം സന്തോഷം കൊണ്ടുവരുന്ന തന്നെയാണ്. ഈവൻ ദോ നമ്മൾ അവിടെ ഇല്ലെങ്കിൽ പോലും ഒരു പക്ഷേ ഒരുപാട് കാര്യങ്ങളൊക്കെ തന്നെ അറിയാനായിട്ട് സാധിക്കുന്നു, ഒരുപാട് മാറ്റങ്ങൾ വരുന്നു എന്നൊക്കെ ഉള്ളത് വലിയ വലിയ മാറ്റങ്ങളും വലിയ വലിയ സന്തോഷമൊക്കെ കൊണ്ടുവരുന്നത് തന്നെയാണ്. പക്ഷേ ചില സംഭവം നമ്മൾ മിസ് ചെയ്യും, സ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ഫുഡ് അല്ലേ. സോ ഫുഡ് ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, കഴിഞ്ഞ കുറച്ച് ഒരു കപ്പിൾ ഓഫ് മന്ത്സ് ബാക്ക് നമുക്കൊക്കെ തന്നെ സന്തോഷം തന്ന ഒരു അതിഗംഭീരമായിട്ടുള്ള ഫെസ്റ്റിവൽ, മാംഗോ ഫെസ്റ്റിവലിലൊക്കെ നടന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ മാംഗോ ഫെസ്റ്റിവലൊക്കെ നടന്നു പോകുമ്പോഴും ഇന്നത്തെ ദിവസം പല ഭാഗങ്ങളിലും തന്നെ മാംഗോ ഡേ ആയിട്ട് സെലിബ്രേഷൻ നടക്കുന്ന ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളുടെയും നാഷണൽ ഫ്രൂട്ട് ആണെന്നുള്ളത് നമുക്കറിയാം. എന്തുകൊണ്ടാണ് ഇതെന്നുള്ളത് നമ്മളെപ്പോഴും ചെക്ക് ചെയ്തിട്ടുണ്ടോ? വേറൊന്നും കൊണ്ടല്ല, മാംഗോയ്ക്കും നമുക്ക് മനുഷ്യന്മാരും തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥ എപ്പോഴും പറയാനുണ്ട്. സോ ബേസിക്കലി നമ്മൾ ഒരാളെ കാണാൻ പോകുമ്പോൾ നമുക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഏറ്റവും കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഒരു ബാസ്ക്കറ്റ് ഓഫ് മാംഗോസ് കൊണ്ടുപോകണമെന്നാണ് പറയപ്പെടുന്നത്. ഇത് ഇന്ത്യയിലുള്ള ട്രഡീഷൻ ആണെന്ന് പറയുന്നുണ്ട്. എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു നമ്മളൊരു ഫ്രണ്ടിനെ കാണാൻ പോകുമ്പോൾ റാദർ ദാൻ ബയിങ് ഒരുപാട് സ്വീറ്റ്സും കാര്യങ്ങളും ഒക്കെ, ഹെൽത്തി ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് എന്ന് തിങ്ക് ചെയ്യുമ്പോൾ ശരിക്കും ഇതേപോലെ ഒരു ബാസ്ക്കറ്റ് ഓഫ് മാംഗോസ് നിറച്ച് കൊടുത്തു കഴിഞ്ഞാൽ സന്തോഷമാണ്, അവരുടെ മുഖത്തും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീലിംഗ് വരും, ഗുഡ് ജെസ്റ്റർ ആണ്. സോ ലവ് സ്വീറ്റ്നെസ് ടു എവ്രിബഡി. ജൂലൈ 22 മാംഗോ ഡേ ആണെന്നുള്ള ഒരു അപ്ഡേറ്റ് കൂടെ ഇങ്ങനെ എത്തിക്കുമ്പോൾ നമുക്ക് ഗുഡ് ഈവനിങ് വിഷസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. റഫീഖ് ഗുഡ് ഈവനിങ് പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് ഗുഡ് ഈവനിങ്ങിൻ്റെ കൂടെ തന്നെ എനിക്കൊരു മെസ്സേജ്, വെഡിങ് ആനിവേഴ്സറി മെസ്സേജ് ആണ്. ഹംസയുടെയും അതേപോലെ തന്നെ വൈഫിൻ്റെ പേര് പറഞ്ഞിട്ടില്ല, ഹംസയ്ക്കും വൈഫിനും വേണ്ടിയിട്ട് ഒരു അടിപൊളി വെഡിങ് ആനിവേഴ്സറി വിഷസ്. 18th വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന ഹംസ ആൻഡ് ഓൾസോ വൈഫിന് വേണ്ടി ഒരു അടിപൊളി വിഷസ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ Suno, happy wedding anniversary. Radio Suno, wishing you a happy anniversary. And anniversary wishes parayumbo, again we have got some good evening wishes from Ayan. Ayan parayunnathu da adipoli aayittulla oru divasam broikkum wish cheyana evening time de njangal karanganayittu porthu irangana nu parannittu ellarum kooda ullu oru selfie as in avaru porthu carl irikkunna oru photo aanu aayichu vandirikkunna. So appo പുറത്തോട്ടൊക്കെ എങ്ങോട്ടേക്ക് ആണ് പോകുന്നത്, എന്താണ് ഇന്നത്തെ പ്ലാൻസ് എന്നൊക്കെ ഉള്ളത് പറയാനായിട്ട് മറക്കണ്ട. അയാൻ ബ്രോ, അലി ബ്രോ ഗുഡ് ഈവനിങ് വിഷസ് അറിയിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒമാർ ഗുഡ് ഈവനിങ്, റഫീഖ് ഗുഡ് ഈവനിങ് പറയുന്നു, വിപിൻ ഗുഡ് ഈവനിങ് പറഞ്ഞിട്ടുണ്ട്, അഖിലേഷ് ഗുഡ് ഈവനിങ്, ആൻഡ് ഓൾസോ ഒരു ബർത്ത്ഡേ വിഷസ് കുറച്ച് നേരത്തെ വന്നിട്ടുള്ളതാണ്. ഐഷ അയച്ചേക്കുന്ന ആ ഒരു ബർത്ത്ഡേ വിഷസിലേക്ക് വരുമ്പോൾ എൻ്റെ പ്രിയ സുഹൃത്ത് സൈനബ് ഓക്കെ സൈനബിന് വേണ്ടിയിട്ടുള്ള വിഷസ് ആണ് അയക്കുന്നത്. സൈനബ് ഖത്തറിലാണുള്ളത്. സോ സൈനബിന് ഒരു അടിപൊളി ബർത്ത്ഡേ വിഷസ് ഫ്രം ദി എൻറ്റയർ team of radio suno happy

റൈറ്റ്. ആൻഡ് ആ ഒരു ബർത്ത്ഡേ വിഷസ് ഒക്കെ പറയുമ്പോൾ നമുക്ക് അഗൈൻ ഒരു വെഡിങ് ആനിവേഴ്സറി വിഷ് കൂടിയുണ്ട്. എൻ്റെ ഫ്രണ്ട് അബ്ദുള്ളയുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. ആൻഡ് ഹിസ് വൈഫ് സഹറീൻ. ഓക്കെ, സഹറീനും അബ്ദുള്ളയ്ക്കും വേണ്ടിയിട്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള വിഷസ് അറിയിച്ചിരിക്കുന്ന സഞ്ജയ് ആണ്. അപ്പോൾ സഞ്ജയ്, ആ ഒരു വിഷസിലേക്ക് വിഷിംഗ് യു എ വെരി വെരി വെരി ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അബ്ദുള്ള ആൻഡ് സഹറീൻ. On that wish, നമ്മളത് ഇന്നത്തെ ദിവസത്തെ ആ ഒരു സ്പെഷ്യാലിറ്റി ഓൾറെഡി ഡിസ്ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ജൂലൈ 22 മാംഗോ ഡേ സെലിബ്രേഷൻസ് ഒക്കെ ഇങ്ങനെ നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ന് മാങ്ങ കഴിക്കാനല്ല, പക്ഷെ മാങ്ങയെ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാനായിട്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ ശ്രമിക്കാം. 5000 വർഷത്തെ ലെഗസി, ആ ഒരു ലെജൻഡറി ആയിട്ടുള്ള പാരമ്പര്യമുള്ള ഒരു ഫ്രൂട്ട് കൂടിയാണ്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മളത് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലോട്ടൊക്കെ വരും. ഇപ്പം എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് കടക്കുമ്പോൾ സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
1: Water bill. Stay hydrated and stay tuned.
2: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
3: Brought to you by
4: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
5: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
6: 917 evenings.

0: Joy Alucas 917 Evenings presented by Joy Alucas World's Favorite Jeweler
1: powered by
2: Khattarine Arabic Mandiyude Best Destination Zamzam Mandi Mandi Madbi Madfood Madgood Thudangi Authentic Arabic Cuisine Rizhi Ariyam Call 4001707
0: and
1: Marza Hypermarket Be Fresh Be You Visit your nearest store today
3: Welcome back once again, Radio Sun 91.7 FML 917 Evenings in the Time. Sandeepana Kude ulladu studio clockil. Samayam 5 mani kazhinju 33 minutum 12 secondum. അങ്ങനെ അമേസിംഗ് ആയിട്ടുള്ള ഒരു ഈവനിങ് ടൈം. നമ്മൾ വീണ്ടും ചായയൊക്കെ കുടിച്ച് പുറത്തൊക്കെ ഇറങ്ങി. ഈവനിങ് ടൈം എനിക്ക് തോന്നുന്നു അത്യാവശ്യം അങ്ങനെ ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തവർക്ക് പുറത്തൊക്കെ ഇറങ്ങി. അത് ആ ഒരു ക്ലൈമറ്റൊക്കെ പ്രശ്നമില്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് ദെൻ ഓഫ് കോഴ്സ് നമ്മൾ അറിയാണ്ട് തന്നെ ബോഡിയിൽ നിന്ന് ലൂസ് ആവുന്ന വാട്ടർ കണ്ടൻറ്റ് അത് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ട ഒരു സാധനമാണ്. സോ അറ്റ് ദസ് പോയിന്റ് ഓഫ് ടൈം ചെറുതായിട്ടൊന്ന് ആ ഒരു ഓർമ്മപ്പെടുത്തലിലേക്ക് ഡ്രിങ്ക് ലോട്ട്സ് ഓഫ് വാട്ടർ സ്റ്റേ ഹൈഡ്രേറ്റഡ്
1: Water bill. Stay hydrated and stay tuned.
4: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
5: Brought to you by
6: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ കോൾ 4460669
1: സഫ വാട്ടർ ട്രസ്റ്റഡ് ബൈ ഫാമിലീസ് ഡെലിവേർഡ് ബൈ സഫ
3: യെസ്. അപ്പോൾ ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി നമ്മൾ വീണ്ടും കുറേയേറെ മെസ്സേജസിലേക്ക് ഒന്ന് പോവുകയാണ്. അമീർ ഗുഡ് ഈവനിങ് ബ്രോ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. ഗുഡ് ഈവനിങ് ബ്രോ, എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഷെഫി ഹായ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാനും തിരിച്ചൊരു ഹായ് അയച്ചിട്ടുണ്ട് ഷെഫി, പക്ഷേ എനിക്ക് തിരിച്ച് മെസ്സേജ് ഇട്ടിട്ടില്ല കേട്ടോ. ഷൈനു വർഗീസ് ഗുഡ് ഈവനിങ് പറയുന്നു. ഗുഡ് ഈവനിങ് ബ്രോ. ആൻഡ് സഞ്ജയ് ഗുഡ് ഈവനിങ്, അഖിലേഷ് ഗുഡ് ഈവനിങ് പറഞ്ഞിട്ടുണ്ട്, റജീൻ ഗുഡ് ഈവനിങ് പറയുന്നു, ആൻഡ് വിമൽ, ഓക്കെ വിമലിനൊരു വെഡിങ് ആനിവേഴ്സറി വിഷസ് പറയാനുണ്ട്. നാളെയാണ് വെഡിങ് ആനിവേഴ്സറി എങ്കിലും ഇന്നൊരു സർപ്രൈസ് പോലെ കൊടുക്കാനാണ് രാത്രിത്തേക്ക് നമുക്ക് ഇതൊക്കെ പ്ലേ ചെയ്തുകൊണ്ട് ഒരു സെറ്റപ്പ് സർപ്രൈസ് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദിവ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു വിഷസാണ് അയക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദിവ്യ ആൻഡ് ഓൾസോ രണ്ടുപേർക്കും തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വെഡിങ് ആനിവേഴ്സറി വിഷസ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ആനിവേഴ്സറി വിഷസും സന്തോഷമുള്ള കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കുകയായിരിക്കും എന്താണ് നമുക്ക് ഇന്ന് സന്തോഷിക്കാനായിട്ടുള്ള ഒരു റീസൺ ഉള്ളതെന്ന്. എവറി ഡേ അങ്ങനെ സന്തോഷമൊന്നും വരണമെന്നില്ല, ഇറ്റ് ക്യാൻ ബി എ നോർമൽ ഡേ എന്ന് നമുക്ക് തോന്നാം. ബട്ട് ദെൻ യെസ്, ടൈം ഈസ് വെരി പ്രഷ്യസ്. നമ്മുടെ ആഗ്രഹങ്ങളും മനസ്സിലുള്ള ടാർഗറ്റ്സിലോട്ടൊക്കെ പോകാനായിട്ട് നമ്മൾ ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുത്ത് വെക്കേണ്ട ഒരു സമയവും കൂടിയാണ്. ആ ഒരു കാര്യം മറന്നു പോകേണ്ട എന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ പല കാര്യങ്ങളും, പുതുമയുള്ള പല കാര്യങ്ങളും ഒക്കെ ഒരു സെക്കൻഡ് വേർഷനായിട്ട് നമ്മുടെ അരികിൽ വരാറുണ്ടോ? അങ്ങനെ കാണുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ തന്നെ നമ്മൾ കണ്ടും അറിഞ്ഞും ഒക്കെ പോകാറുണ്ട്. എന്തായാലും 1998 ഒരു വളരെ അധികം സ്പെഷ്യൽ ആയിട്ടുള്ള സിനിമ, ആ സിനിമയുടെ ഒരു പാട്ട്, ആ പാട്ടിൽ നിന്ന് ഒരു രണ്ടാമത്തെ വേർഷനിലേക്ക് നമുക്കിതാ എത്തിച്ചേരാനായിട്ട് പറ്റിയിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ഗാനമാണ്. ആ ഒരു പാട്ടിലേക്കാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്.

ഈ പാട്ട് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഗുലാം എന്ന മൂവിയിൽ 1998 ഇറങ്ങിയ സിനിമയാണ്. വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടിന്റെ സെക്കൻഡ് വേർഷൻ നമ്മുടെ അരികിലേക്ക് വെക്കുന്നു. ഈ പോർഷനല്ല ശരിക്കും, എൻ്റെ ഒരു ബീറ്റൊക്കെ വരുന്ന ഒരു പോർഷനുണ്ട്. ഈവനിങ് ടൈം ആ ഒരു എനർജി ഒന്ന് ഓൺ ആക്കാനായിട്ട് ഞാൻ ആ പാട്ടിലേക്ക് തന്നെയാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി, ഐ വിൽ ബി ബാക്ക് വെരി സൂൺ. ഒരുപാട് അപ്ഡേറ്റുകളും കുറച്ചേറെ സമ്മാനങ്ങളും നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കാനായിട്ട്. Let's get into the coolest song of the hour.

0: is Radio Suno 91.7 FM, Qatar's favorite radio station. Today's Go Rate Update brought to you by Sky Jewelry.
1: Sky Jewelry now open at Safari Mall Abu Hamur.
2: ഇന്നത്തെ ഗോൾ റേറ്റ് അപ്ഡേറ്റ്. 18 ക്യാരറ്റ് ഗോൾഡ് 375.50 ഖത്തർ റിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 434.50 ഖത്തർ റിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 458.50 ഖത്തർ റിയാൽ, ആൻഡ് 24 ക്യാരറ്റ് ഗോൾഡ് 497.50 ഖത്തർ റിയാൽ. ഗോൾ റേറ്റ് ഇസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.
3: This is Radio Suno
0: 91.7 FM,
3: Qatar's favorite radio station.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നുവെന്ന് ഉറപ്പാക്കൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: ജോയ് അലുക്കാസ് ബ്രിങ്സ് യു ദ ജോയ് ഓഫ് സമ്മർ.
1: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീരുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ GCC. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
3: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: ഹായ്, ഞാൻ നിത്യ മാമൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് FM ആയ റേഡിയോ സുനോ 91.7 FM ആണ്. കേട്ടു കേട്ടു കൂട്ടുകൂടാം.
3: You're listening to
7: 917 evenings. Joy Alukas 917 evenings,
3: presented by Joy Alukas, world's favorite jeweler.
1: Powered by
8: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫു, മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707.
3: And
9: മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
2: അൺലിമിറ്റഡ് സ്റ്റോറേജ്, ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ പെട്ടെന്ന് അൺലിമിറ്റഡ് സ്റ്റോറേജോ എവിടെ എപ്പോൾ എങ്ങനെ? ഈ ഒരു സംഭവമായിരിക്കും പെട്ടെന്ന് നമ്മൾ ആലോചിക്കുക. എന്ത് ഫോണാണെങ്കിലും നമ്മൾ ആദ്യം നോക്കുക സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതായിരിക്കും. പക്ഷേ ഏറ്റവും അധികം സ്റ്റോർ ചെയ്യാനുള്ള ഈ കയ്യിലിരിക്കുന്ന ഇലക്ട്രോണിക് ഡിവൈസുകൾ, സ്റ്റോർ ചെയ്യുന്ന നമ്മുടെ മൊമെൻസൊക്കെ അത്ര സേഫാണോ? സേഫാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അതൊക്കെ തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇലക്ട്രോണിക് ഡിവൈസ് നമുക്ക് കുറ്റം പറയാനായിട്ട് പറ്റില്ല. ബാക്കപ്പ് ഒക്കെ എടുക്കാനായിട്ട് ഇന്ന് പല സാങ്കേതിക വിദ്യകളുണ്ടെങ്കിൽ പോലും അറ്റ് സം പോയിന്റ് ഓഫ് ടൈം ചിലപ്പോൾ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകാനും നമ്മുടെ ഗുഡ് മെമ്മറീസൊക്കെ ഇറേസ് ആയി പോകാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഇതൊരിടത്തു നിന്ന് നമുക്ക് ഇറേസ് ചെയ്യാൻ പറ്റില്ല. അൺലിമിറ്റഡ് ആയിട്ടുള്ള ഈ സ്റ്റോറേജ് സ്പേസ് കൊണ്ട് നടക്കുന്നത് മനുഷ്യൻ തന്നെയാണ്, ഈച്ച് ആൻഡ് എവറി ഹ്യൂമൻ ബീയിങ്. വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനോ 91.7 FM 917 ഇവനിങ്സിന്റെ ടൈംസ് അന്നിവാണ് കൂടെയുള്ളത്. ഒരു വലിയ കാര്യം ഇങ്ങനെ പറഞ്ഞു തീർത്തിട്ട് ഐ വാസ് തിങ്കിങ്, യെസ്, ബ്രെയിൻ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഇന്നത്തെ ബ്രെയിൻ ഡേ സ്പെഷ്യാലിറ്റിയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരാനായിട്ട്. ഓൾമോസ്റ്റ് എനിക്കൊന്ന് രാവിലെ തൊട്ട് തന്നെ ബ്രെയിൻ ഡേ റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ട്സും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ബ്രെയിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോൾ കുറച്ചുകൂടെ ഒരു ഫാക്ച്വലായിട്ടുള്ള കാര്യത്തിൽ പോകുന്നതിനെക്കാട്ടിലും നല്ലത് എനിക്ക് തോന്നിയത് കോൺട്രവേഴ്സി ഉണ്ടാക്കാനല്ല, പക്ഷേ എന്നാലും നമ്മുടെ അഭിപ്രായങ്ങൾ പറയുന്നതിൽ പ്രശ്നമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായം ചോദിക്കാനായിട്ടാണ് ഈ ഒരു പോയിന്റിൽ ഞാൻ എത്തുന്നത്. ഓൾമോസ്റ്റ് നമ്മുടെ ഹെഡിൽ സ്റ്റോർ ചെയ്യുന്ന, നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുന്ന കോണ്ടന്റ് എന്ന് പറയുന്നത് എത്രത്തോളം ആണെന്ന് ഒന്ന് കണക്ക് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ഓൺ ആൻ ആവറേജ് 2.5 മില്യൺ GB ഓളം എത്തും, വിച്ച് ഈസ് നെവർ ഹാപ്പനിങ് ഓൺ എ ഫോൺ. ഒരു രീതിയിലും നമുക്കൊരു സ്റ്റോറേജ് ഡിവൈസ് അങ്ങനെ ഉണ്ടാക്കി എടുക്കാനായിട്ട് ആസ് ഓഫ് നൗ ടിൽ ഡേറ്റ് എന്തായാലും സാധിച്ചിട്ടില്ല. ഇതൊക്കെ സാധിക്കുമായിരിക്കും, പക്ഷേ സാധിക്കുന്നെങ്കിൽ സാധിക്കട്ടെ. ചെറിയൊരു പണിയുമായിട്ടാണ് ഈ ടൈമിൽ ഞാൻ എത്തുന്നത്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു പണിയൽ. ഇത് കെണി

ദ ഗെയിം ഈസ് ആക്ച്വലി ബിറ്റ്വീൻ മെൻ ആൻഡ് വിമൻ. ഓക്കെ, അപ്പോൾ എനിക്ക് വരുന്ന മെസ്സേജസ് ഞാൻ കൗണ്ട് ചെയ്യാൻ പോവുകയാണ്. സോ മെസ്സേജ് അയക്കുന്നതിന് മുമ്പേ ആലോചിച്ചിട്ട് കറക്റ്റായിട്ടുള്ള ആ ഒരു ഡിസ്കഷനൊക്കെ നടത്തിയിട്ട് അയക്കാം. മെസ്സേജ് മാത്രമല്ല, നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ 444-917 വിളിക്കാനായിട്ടും സാധിക്കും. സോ ക്വസ്റ്റ്യൻ ഹിയർ ഇറ്റ് കംസ്, ആരാണ് ബെറ്റർ ഡിസിഷൻ മേക്കർ, മെൻ ഓർ വിമൻ? സോ ആർക്കാണ് ഏറ്റവും നന്നായിട്ട് ഡിസിഷൻ മേക്കിംഗ്, മൾട്ടി ടാസ്കിംഗ് സ്കിൽസൊക്കെ ഉള്ളത് എന്ന് നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്? ആൻഡ് ഇഫ് ദെർ ആർ എനി റീസൺ, ഇതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും റീസൺ കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് ഇടാം 500-00-917. അതല്ലാന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചും പറയാം 444-444-917. ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ ആൻസേഴ്സ്. സോ ഇതിൽ ബോയ്സ് ആണോ ഗേൾസ് ആണോ ജയിക്കാൻ പോകുന്നതെന്നുള്ളത് കണ്ടറിയാം. ലെറ്റ് സീ ഹൂ ഈസ് ഗോയിങ് ടു വിൻ. പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ, ഹൂ ആർ ബെറ്റർ ഡിസിഷൻ മേക്കേഴ്സ്, മെൻസ് ആണോ വിമൻ ആണോ? പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് പോകുന്നോട്ടെ, ഞാൻ വെയിറ്റിംഗ് ആണോ. 500-00-917 മെസ്സേജസും 444-444-917 കോൾസും. ആൻഡ് ഹിയർ വി ഗോ, ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമിങ് അപ്പ് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: 917 evenings.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudengi, authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
1: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ 91.7 എഫ്എംഎൽ 917 ഇവനിംഗ്സ് ഇൻ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 2:26. ഒരു ചോദ്യം, ചെറുതായിട്ടൊരു പണി തരാനുള്ള ചോദ്യമായിരുന്നു. ദെൻ ഒരുപാട് പേർക്ക് വീട്ടിൽ തിരിച്ചു പോകണമെന്നുള്ളതുകൊണ്ട് എനിക്ക് മെസ്സേജിൽ ഒതുക്കിയിരിക്കുകയാണ്. എന്തായാലും ആ ഒരു ചോദ്യത്തിലേക്ക് വീണ്ടും പോകുന്നു.

0: പണിയും കെണിയും ഒന്നും അല്ല കേട്ടോ, ഇത് ബേസിക് ഫാക്റ്റ് ആണ്. ബേസിക് ഫാക്റ്റ് എന്ന് പറയുമ്പോൾ സയൻസ് പരമായിട്ട് തെളിയിച്ചിട്ടുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പൊ അതിലോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ചോദ്യമായിരുന്നു. ചോദ്യം എങ്ങനെയായിരുന്നു, നമ്മുടെ ലൈഫിലെ ലൈഫ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ്, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ഓഫീസിലെ കാര്യമാണെങ്കിലും വീട്ടിലെ കാര്യമാണെങ്കിലും ചെറിയ എന്ത് കാര്യമാണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കാറുണ്ടോ? ഇനി അതല്ല, നമ്മുടെ മൾട്ടി ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് പേഴ്സണലി ആസ് എ മെൻ തോന്നാറുണ്ടോ? അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ പറയണം വിമൻ ഹാസ് ഓൾ ദ എന്താണ് എബിലിറ്റി അങ്ങനെ മൾട്ടി ടാസ്ക് ചെയ്യാനും കാര്യങ്ങൾക്കും ഒക്കെ. അപ്പം എൻ്റെ ചോദ്യം ഇതായിരുന്നു, മെൻ ഓർ വിമൻ ആരാണ് ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ മൾട്ടി ടാസ്കിംഗ് ഒക്കെ ചെയ്യാൻ കഴിവുള്ളവർ എന്ന് ചോദിക്കുമ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സ്പ്ലനേഷൻ ഞാൻ പറയാം. പക്ഷേ നമ്മുടെ ലിസണേഴ്സിൻ്റെ അഭിപ്രായങ്ങൾ വെൽക്കം ചെയ്യായിരുന്നു. എനിക്ക് മെസ്സേജ് ഓൾറെഡി നിഖിൽ നവാസ് അയച്ചിട്ടുണ്ടായിരുന്നു. മെസ്സേജ് ഇങ്ങനെയാണ് കേട്ടോ, ഞാൻ വീടിനോട് ചോദിക്കട്ടെ എന്നിട്ട് പറഞ്ഞാൽ മതിയൊന്നും അത്, പക്ഷേ ഒരു ബെറ്റർ ആൻസർ ആയിരുന്നു കേട്ടോ. വീട്ടിൽ പോയി നമ്മൾ നോക്കണമല്ലോ, ഇറ്റ് ഡിപ്പെൻസ് ഓൺ ഈച്ച് ഹൗസ് ഹോൾഡ്സ്. അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ആരായാലും ലാസ്റ്റ് വൈഫിൻ്റെ പേരേ പറയുള്ളൂ ബ്രോ, ജീവിക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് നിഖിൽ ബ്രോ ഈ ഞാൻ വായിച്ചു പോയ മെസ്സേജ് വൈഫ് കേൾക്കാണ്ടിരിക്കട്ടെ കേട്ടോ. റിയാസ് ബ്രോ ഓൾവേസ് മെൻ എന്നാണ് പറയുന്നത്. അൻസൽ ബ്രോ പറയാനുള്ളതാണ് നമുക്ക് കേൾക്കേണ്ടത്. യെസ്, അപ്പൊ അൻസൽ ബ്രോയുടെ അഭിപ്രായം ദേ പറയുന്നുണ്ട്. അൻസൽ ഹബീബാണ് ഇപ്പൊ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്.
1: നമ്മൾ പുരുഷന്മാരെക്കാൾ എന്തുകൊണ്ടും സ്ത്രീകൾക്കാണ് ഒരു മുൻതൂക്കം കാര്യങ്ങൾ, ഒരു കുടുംബത്തിലെ കാര്യമായത് നമ്മുടെ കുടുംബ കാര്യമാണല്ലോ.
0: ആ പക്ഷെ ഒരു ഡിസിഷൻ മേക്കിംഗിലേക്ക് വരുമ്പോ അത് പലപ്പോഴും ഒരു മെന്നല്ലേ?
1: ഇല്ലില്ല, അവിടെയാണെങ്കിലും ഒരു എച്ച്ആർ, നമ്മുടെ ഒരു മെയിൻ ആയിട്ട് ഒരു ഓഫീസ് എച്ച്ആർ സ്ത്രീ, അവിടെ മെയിൻ ഹെഡ് ഒരു സ്ത്രീ ആയിരിക്കുമ്പോഴത്തേക്ക് അത് എല്ലാവർക്കും ഒരു മുൻഗണന ആണ്. പക്ഷെ ഒരു പുരുഷനാകുമ്പോഴത്തേക്ക് അവിടെ ഒരു പാർഷ്വാലിറ്റി ആണ്, സ്ത്രീകൾക്കൊരു താഴ്ന്ന ഒരിതും ജെന്റ്സിനൊരു മേൽക്കയും കിട്ടുന്നത്. പക്ഷെ സ്ത്രീകളാകുമ്പോഴത്തേക്ക് അങ്ങനെ അവർ ഒരിക്കലും കാണിക്കാറ്. സ്ത്രീകൾ ഉണ്ട്, സ്റ്റാഫ് ഉണ്ടെങ്കിൽ തന്നെയാണെങ്കിലും അവർ
0: ആണുങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ പാർഷ്യാലിറ്റി വരാനുള്ള സാധ്യത കൂടുതലുണ്ടെന്നാണ് അൻസൽ ബ്രോ പറയുന്നത്.
1: തീർച്ചയായിട്ടും.
0: താങ്ക് യു വെരി മച്ച് ഫോർ ദ അപ്ഡേറ്റ്. യെസ്, അപ്പൊ അങ്ങനെ ആ ഒരു അപ്ഡേറ്റ് നമ്മളിവിടെ തീർക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള ഓപ്ഷൻസ് മെസ്സേജ് ബോക്സ് ഒക്കെ ഓൺ തന്നെയാണ്. സോ ഇഫ് യു ഹാവ് സ്റ്റിൽ സംതിങ് ടു സേ, ഐ ബി ബാക്ക് ഓൺ 917 ഈവനിങ്സ്. ആൻഡ് ഇതിന് ഒരു സയന്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിലുമായിട്ട് സയന്റിഫിക് ലോകം എത്തിയിട്ടുണ്ട്. അപ്പൊ അതിലോട്ട് നമുക്ക് വരാം. ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിനെ പറ്റിയിട്ടുള്ള ആലോചനകൾ പലരുടെയും തലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ മെൻ ഓർ വിമൻ ആരാണ് ബെറ്റർ ഡിസിഷൻ മേക്കേഴ്സ്?

0: Going home? Make it rewarding with Kalyan Jewelers.
1: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
2: 2026 ൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: ഹായ് നമസ്കാരം, ഞാൻ ആന്റണി വർഗീസ് പെപ്പെ.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ കൂട്ടുകൂടാ.
6: സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.
7: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
8: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം. സഫ വാട്ടർ, സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
9: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ്.
10: This is Radio Suno
11: 91.7 FM,
10: Qatar's favorite radio station.

0: Joy Alucas 917 Evenings presented by Joy Alucas World's Favorite Jeweler
1: powered by
2: Khattarine Arabic Mandiyude Best Destination Zamzam Mandi Mandi Madbi Madfu Madgut Thudangi Authentic Arabic Cuisine Ruji Ariyam Call 4000-1707
0: and
3: Marza Hypermarket Be Fresh Be You Visit your nearest store today
4: Welcome back once again, Radio Sunna 91.7 FM. 917 evenings in a time. Sandeep Aanu kooda join cheyyunnathu. July 22 budhanaazhcha divasam innathe day specialities ne pattiyittu samsaarichondirikkunnathine idayile brain day ennulla oru topic vannittundayirunnu. And of course, brain related illa oru baadu kaaryangal രാവിലെ തൊട്ട് തന്നെ കേൾക്കുന്നതുകൊണ്ട് ഒരു വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം മേ ബി ചിലപ്പോൾ നമുക്കൊരു പേഴ്സണൽ അഭിപ്രായം പറയാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിരുന്നു. ഒത്തിരി പേര് തന്നെ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ആൻഡ് ഓൾസോ വോയിസ് നോട്ട്സ് അയച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും തന്നെ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക്, ഓഫ് കോഴ്സ് മെൻ ഓർ വുമൻ ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് ഉള്ളവർ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അതിന് നമുക്ക് നൽകാൻ പറ്റുന്ന ഒരു ബെറ്റർ ആൻസർ എന്ന് പറയുന്നത് രണ്ടുപേരും ഇൻഹെറിറ്റഡ് ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻഹെറൻലി മെൻ ആൻഡ് വിമൻ നെയ്ത രണ്ടുപേരും തന്നെ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് സ്കിൽസുമായിട്ട് ജനിക്കുന്നില്ല. ഓവർ ദി ഇയേഴ്സ് ചിലപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ബിഹേവിയറൽ സ്റ്റൈൽസും അതേപോലെ നമ്മുടെ ഡിഫറെൻറ്റ് ടെൻഡൻസീസ് ഒക്കെ ഉണ്ടാവുമല്ലോ. വളർന്ന സാഹചര്യം ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു സ്കില്ല് കൊണ്ടുതരുന്നത്. എസ്പെഷ്യലി കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ഒരു ഡെക്കോറമിൽ കൊണ്ടുപോകാനും ചെയ്യാനും ആസ് എ വിമൻ അവർക്ക് കൂടുതൽ സാധിക്കും എന്നുള്ളത് തന്നെയാണ് സയൻസ് ഈസ് ഓൾസോ എക്സ്പ്ലെയിനിങ്. പലപ്പോഴും മെന്നിന് ആ ഒരു പോയിന്റിൽ, അതായത് ഒരു ഡിസിഷൻ എടുക്കേണ്ട പോയിന്റിൽ സ്ട്രെസ് അധികം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് പല സ്ഥാപനങ്ങളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഡിസിഷൻ മേക്കിംഗ് ആ ഒരു എൻഡിലേക്ക് വരുമ്പോൾ ഇറ്റ് ഈസ് ഓൾവേസ് ഓൾവേസ് എ വിമൻ. അപ്പോൾ ആ അപ്ഡേറ്റ് ആണ് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് നോട്ട് ജസ്റ്റ് നമ്മുടെ വേർഡ്സിലോ അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ആൾക്കാർ വിമൻ ആയതുകൊണ്ട് പറഞ്ഞതല്ല, ദിസ് ഇസ് എന്താണ് സയൻറ്റിഫിക് ഫാക്ട്. ഒത്തിരി റിസർച്ചുകൾ തെളിയിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഹൈ സ്റ്റേക്ക് ഗെയിൻസ് ഒക്കെ തന്നെ നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് മെന്നിന് സാധിക്കും എങ്കിൽ പോലും ഒരു എന്താണ് റിസ്ക് അസസ്മെന്റ് അതിൻ്റെ അവസാനം വരുന്ന ഒരു ഡിസിഷൻ കറക്റ്റായിട്ട് എടുക്കാൻ, എടുത്തു ചാടി ഡിസിഷൻ എടുക്കുന്ന ഒരു സ്വഭാവം വിമന് ഇല്ല എന്നുള്ളതാണ് തെളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി നമ്മുടെ സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ കുറച്ചുകൂടെ കേപ്പബിലിറ്റീസ് ഇൻക്രീസ് ചെയ്താൽ ആ ബ്രെയിൻ ക്യാൻ ബി മേക്ക് ഗുഡ് ഡിസിഷൻസ്. ആ ഒരു ഇൻഫർമേഷൻ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ എൻഡ് ഓഫ് ദ എന്താണ് ആ ഒരു റിസൾട്ട് വിമൻ ആസ് ഓൾവേസ് അവർക്ക് തന്നെയാണ് ആ ഒരു പോയിൻറ്റ് ഇപ്പോഴും അധികമായിട്ട് വരുന്നത്. സോ ഈ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ദർ ഇസ് എ ലോട്ട് ഓഫ് പെർസെപ്ഷൻസ്, എ ലോട്ട് ഓഫ് എന്താണ് കോൺസെപ്റ്റ്സ്. ഇനി കോൺസെപ്റ്റുകളല്ല ബട്ട് ദെൻ ഒരു ഗെയിമുമായിട്ട് ഞാൻ തിരിച്ചെത്തതായിരിക്കും. വി ഹാവ് എ വണ്ടർഫുൾ ഗെയിം കമ്മിങ് അപ്പ് ആൻഡ് ഗെയിമിൽ ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത്, നമ്മളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ജൂലൈ 26 തീയതി കാണാൻ പോകുന്ന ആ വണ്ടർഫുൾ നമ്മുടെ വിജയണ്ണൻ്റെ മൂവിയാണ്. ആ ഒരു മൂവിക്ക് വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് എവറിബഡി ഈസ് വെയിറ്റിംഗ് ബിക്കോസ് ഇറ്റ്സ് അൾട്ടിമേറ്റ്ലി ഹിസ് ലാസ്റ്റ് മൂവി. ആ മൂവിയുടെ വിശേഷങ്ങളും കുറച്ചധികം കാര്യങ്ങളുമായിട്ട് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും. കീപ് ലിസ്ണിംഗ്, കേട്ടുകൊണ്ടേ ഇരിക്കുക റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: Joy Alukas brings you the joy of summer.
3: This summer season, jewelry purchase is eight of the deals. Diamond jewelry purchase team will need free cash vouchers. 3.99% onwards, assured lowest making charges. Old gold exchange is 0% deduction rate. With up to 15% savings on import duty from Joy Alukas in the GCC. This offer is August 8th.
4: Terms and conditions apply.
5: Joy Alukas, world's favorite jeweler.
6: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
7: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
6: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
7: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
8: Water bill. Stay hydrated and stay tuned.
9: Or me pikinu, Radio Suno

0: 917 ഈവനിങ്സിൽ സന്ദീപാണ് കൂടെയുള്ളത്. ബ്യൂട്ടിഫുൾ ഈവനിങ് എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസത്തെ സ്പെഷ്യാലിറ്റീസും ബ്രെയിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുമായിരുന്നു. പക്ഷേ ഒരു ഗെയിമിലേക്ക് കടക്കേണ്ട സമയമായി വരികയാണ്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ബാക്ക് ടു ഗെയിം ബോക്സ്.
1: 917 ഈവനിങ്സ് ഗെയിം ബോക്സ്.
0: ഗെയിം ബോക്സിൽ അങ്ങനെ നമ്മളെത്തുമ്പോൾ ഏറ്റവും അധികം ആൾക്കാർക്ക് അറിയേണ്ടത് എന്താണ് ഗെയിം ബോക്സിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഇന്ന് ബ്രെയിൻ ഡേ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്ന ടിക്കറ്റുകൾ. യെസ്, ജനനായകൻ സിനിമയുടെ ടിക്കറ്റ്സ് ആണ്. ഈ 26th റിലീസ് ആവുന്ന ജനനായകൻ മൂവിയുടെ ടിക്കറ്റ്സ് ആയിരിക്കും നമ്മുടെ ലക്കി വിന്നേഴ്സിനെ കാത്തിരിക്കുന്നത്. സോ മത്സരിക്കാനായിട്ട് എല്ലാവരും റെഡി ആയിക്കോളൂ. ആൻഡ് ദെർ ഇസ് നോ ചീറ്റിംഗ്, ഓക്കെ? അപ്പോൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, കയ്യിൽ നിന്ന് ഫോണ് സംഭവം മാക്സിമം കാൽക്കുലേറ്റേഴ്സ് ഇല്ലാണ്ട് മൈൻഡ് മാത്ത് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് നമ്പേഴ്സ് കൊണ്ടുള്ള ഒരു ഗെയിമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ മാക്സിമം നമ്മുടെ ബ്രെയിനിൻ്റെ ആ ഒരു സ്റ്റെബിലിറ്റി ടെസ്റ്റ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടുള്ള ഗെയിം ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഫോണിൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ ഫോണിൽ മാക്സിമം ചെയ്യാണ്ടിരിക്കാനായിട്ടുള്ള ഒരു സംഭവം ഞാൻ ആദ്യമേ എടുത്ത് പറയുകയാണ്. സോ ഇഫ് അറ്റ് ഓൾ യു ആർ ഡ്രൈവിംഗ്, എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് ഒന്ന് സൈഡാക്കി ആ ഒരു ഗെയിം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ വൺസ് അഗൈൻ ടു ഗെയിം ബോക്സ്.
1: 917 ഈവനിങ്സ് ഗെയിം ബോക്സ്.
0: വളരെ വളരെ സിമ്പിളായിട്ടുള്ള അഡിഷൻ ആണ് കേട്ടോ. സോ അപ്പോൾ ആഡ് ചെയ്ത് അങ്ങ് പോയാൽ മതി. ലാസ്റ്റ് ഫൈനൽ എത്രയാണ് ആൻസർ കിട്ടുന്നത് പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്യണം. ഞാൻ സമയം നോക്കും, ഒരുപാട് സമയം എടുത്ത് ടെക്സ്റ്റ് ചെയ്യാൻ പാടില്ല. സോ അതുകൊണ്ട് തന്നെ നോട്ട് ചെയ്തോളൂ, നോട്ട് ചെയ്യണ്ട, മനസ്സിൽ നോട്ട് ചെയ്താൽ മതി കേട്ടോ. സോ ആദ്യം 1000 + 40 + 1000 + 20 + 1000 + 10 ഈ ഇത്രയും ആഡ് ചെയ്തതിനു ശേഷം പെട്ടെന്ന് ആ നമ്പർ ഒന്ന് എത്രയാണ് ഫൈനലായിട്ട് ഇപ്പോൾ ആൻസർ കിട്ടിയത് പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. 5000 - 917 ഒരിക്കൽ കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് ആരും ചോദിക്കുന്നുണ്ട്. സോ പറഞ്ഞു പോകുന്ന സമയത്ത് തന്നെ ഒന്ന് നോട്ട് ചെയ്ത് കറക്റ്റായിട്ട് മാറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഒരിക്കൽ കൂടി ഞാനത് പറയുകയാണ്. 1000 + 40 + 1000 + 20 + 1000 + 10 എത്രയാണ് കിട്ടിയ ആൻസർ പെട്ടെന്ന് ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ 5000 - 917. ആ ഒരു ബ്രെയിൻ ഗെയിം മൈൻഡ് ഗെയിം ഗെയിം ബോക്സിലൂടെ നമ്മൾ ദാ എത്തിക്കുമ്പോൾ ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത് ജനനായകൻ എന്ന സിനിമയുടെ ടിക്കറ്റ്സ്.
1: 917 ഈവനിങ്സ് ഗെയിം ബോക്സ്.
0: സോ അപ്പോൾ ഇനി കുറച്ച് ടൈം തരണമല്ലോ. അപ്പോൾ ആ ഒരു ടൈമിലേക്ക് ഒരു വണ്ടർഫുൾ ട്രാക്ക് കമ്മിങ് ആപ്പ് ഓൺ കത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. സന്ദീപാണ് കൂടെയുള്ളത്. 917 ഈവനിങ്സിൽ

0: 91.7 FM, Qatar's favorite radio station. Today's Go Rate Update brought to you by Sky Jewelry.
1: Sky Jewelry, now open at Safari Mall, Abu Hamur.
2: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്: 18 ക്യാരറ്റ് ഗോൾഡ് 378 കത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 438 കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 462 കത്തറിയാൽ, 24 ക്യാരറ്റ് ഗോൾഡ് 501 കത്തറിയാൽ. ഗോൾഡ് റേറ്റ് ഇസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.
3: This is Radio Suno
0: 91.7 FM,
3: Qatar's favorite radio station.
1: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും, ഇതെങ്ങനെ കിട്ടി?
4: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
1: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
4: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
1: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
4: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
5: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട്, ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
6: നമസ്കാരം, ഞാൻ സുധീർ കരമന. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 26 മാസത്തിലും
3: നിങ്ങളുടെ കറന്റ് സേവിങ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
5: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
2: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
6: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: 917 evenings. Only on Radio Suno 91.7 FM. Joy Alukas 917 evenings presented by Joy Alukas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine ruji ariyam call 4001707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today.
4: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോണു 91.7 എഫ് എമ്മിൽ 917 ഈവനിംഗ്സിന്റെ ടൈം സന്ദീപാണ് കൂടെയുള്ളത്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ ഗെയിം അല്ലെങ്കിൽ മൈൻഡ് ഗെയിം ഇവിടെ അതിശക്തമായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ലക്കി വിന്നേഴ്സിനെ കാത്തിരിക്കുന്ന ആ സിനിമാ ടിക്കറ്റുകൾ ജനനായകൻ ടിക്കറ്റ്സ് ആർക്കൊക്കെയാണ് സ്വന്തമാക്കാനായിട്ടുള്ള അവസരം വെയിറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ലിസ്റ്റിൽ ഐവ് ഗോട്ട് സോ മെനി ആൻസേഴ്സ്. തെറ്റുത്തരമുണ്ട്, ശരി ഉത്തരമുണ്ട്, ഞാൻ പ്രതീക്ഷിച്ച പോലത്തെ ഉത്തരങ്ങളൊക്കെ തന്നെ ഒരുപാടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ആ ചോദ്യം കംപ്ലീറ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും. But then ഈ ഒരു പോയിന്റിൽ ആരൊക്കെയാണ് ഉത്തരങ്ങൾ അയച്ചേക്കുന്നത് ഞാൻ ശരിയാണോ തെറ്റാണോ എന്നുള്ള ഇപ്പൊ പറയുന്നില്ല കേട്ടോ. ഒന്നുകൂടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്താൽ മതി ഞാനത് പറഞ്ഞു പോകുമ്പോൾ. ഫസ്റ്റ് നമുക്ക് ആൻസർ അയച്ചേക്കുന്നത് ഐ തിങ്ക് മൈക്ക് അത്താർ എന്ന അക്കൗണ്ടിൽ നിന്നും ആൻസർ വന്നിട്ടുണ്ട്. റിയ ആൻസർ അയച്ചിട്ടുണ്ട്. റിയ, ഓക്കെ, ഞാൻ ആ മെസ്സേജിലേക്ക് തിരിച്ചെത്താം. ഷാൻ റൈറ്റ് ആൻസർ, ഐ മീൻ ഷാൻ ആൻസർ അയച്ചിട്ടുണ്ട്. റേയ്സ് പി കെ ആൻസർ പറയുന്നു. ടോഷി തോമസ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അഷ്കർ ആൻസർ റൈറ്റ് ആണോ റോങ് ആണോ എന്നുള്ളത് പറയുന്നില്ല, അതൊരു ശീലമായിപ്പോയി, എന്താവാനാണ്. ബട്ട് ദെൻ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുക എന്ന് എല്ലാവരോടും ഞാൻ പറയുന്നു. അബു ആൻസർ പറഞ്ഞിട്ടുണ്ട്. അനീഷ് ഉണ്ണി ആൻസർ പറയുന്നു. അനിൽ മെനു മെനോത്തിൽ മേനോത്തിൽ, ഓക്കെ, ആൻസർ അയച്ചിട്ടുണ്ട്. കിരൺ രാജ്, മുരളീകൃഷ്ണൻ, ജോളി ടിജോ, ഷെയ്നു വർഗീസ്, എസ് കെ എന്ന അക്കൗണ്ടിൽ നിന്നും ഉത്തരം വന്നിട്ടുണ്ട്. ഷമീർ ഉത്തരം അയച്ചിട്ടുണ്ട്. മുഫീദ് ഉത്തരം പറയുന്നു. പ്രിസ്റ്റി മിഥുൻ, അതേപോലെ തന്നെ നിതിൻ ആൻസർ പറയുന്നു. അൻസൽ ഹബീബ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. പ്രവീൺ ജേക്കബ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് തന്നെ മൈൻഡ് ഗെയിം ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു ഗെയിം എന്താണെന്ന് അറിയാൻ വെയിറ്റ് ചെയ്യുന്നു. ഒന്നുകൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക ഈ ആൻസേഴ്സ് അയച്ചവരൊക്കെ തന്നെ. വൈ? ബിക്കോസ് ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നു നമ്മളൊക്കെ തന്നെ ജൂലൈ 26 തീയതി വെയിച്ചിരിക്കുന്ന ആ ഒരു ഗംഭീരമായിട്ടുള്ള മൂവി ജനനായകൻ എന്ന സിനിമയുടെ ടിക്കറ്റ്സ് ആയിരിക്കും. ലെറ്റ്സ് ഗെറ്റ് ഇൻ ബാക്ക് ടു ഗെയിം ബോക്സ്.
1: 917 ഈവനിംഗ്സ് ഗെയിം ബോക്സ്.
4: സോ ഗെയിം ബോക്സിലെ ആ ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി ഇങ്ങനെ പോകാനായിട്ട് റെഡി ആവുകയാണ്. സോ ഞാൻ പറയുന്ന ആ ഒരു ഡിജിറ്റ്സ് ഒക്കെ തന്നെ ഒന്ന് കൗണ്ട് ചെയ്ത് പോയാൽ മതി, ദർ ഇസ് നോ മച്ച് ഓഫ് ട്രബിൾ. പക്ഷേ ദയവ് ചെയ്ത് കാൽക്കുലേറ്റർ കയ്യിലെടുക്കരുത്, ഓക്കെ? മൈൻഡ് ഗെയിമാണ്, സോ അതുകൊണ്ട് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ആരും ചീറ്റ് ചെയ്യരുത്, ആ ഒരു ഡിസ്ക്ലെയിമർ പറഞ്ഞുകൊണ്ട് നമുക്ക് നോക്കാം. ആദ്യം ഹിയർ വി ഗോ, ടേക്ക് 1000, 1000 കൂടെ 40 ആഡ് ചെയ്യുക, ആഡ് 1000 മോർ, അതിൻ്റെ കൂടെ 30 ആഡ് ചെയ്യുക, അഗെയിൻ ആഡ് 1000, ആഡ് 20, ഒന്നുകൂടെ 1000 ആഡ് ചെയ്യുക, ആൻഡ് അറ്റ് ലാസ്റ്റ് 10 ആഡ് ചെയ്യുക. എത്രയാണ് നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു നമ്പർ? ആ നമ്പർ ഒന്ന് അയക്കാനായിട്ട് മറക്കണ്ട. 5000 0019 17 ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. ശ്രദ്ധിച്ച് കേട്ടോളൂ ദ ഡിജിറ്റ്സ്. 1000 + 40 + 1000 + 30 + 1000 + 20 + 1000 + 10 എത്രയാണ് നിങ്ങൾക്ക് വന്ന ആ ഒരു ആൻസർ? പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ. നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ലക്കി വിനേഴ്സിനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ടിക്കറ്റ്സ്, യെസ്, വിജയുടെ ആ മൂവി കാണാനുള്ള അവസരമാണ്. ആൻഡ് ഹിയർ വി ഗോ, ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് അപ്പ് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station. Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 8 മിനിറ്റും 58 സെക്കൻഡും. യു ഹാവ് ടൂൺഡ് ഇൻ ടു ഖത്താർസ് ഫേവറേറ്റ് എഫ്എം സ്റ്റേഷൻ. കേട്ടുകേട്ട് കൂട്ടുകൂടാ.
2: This is Radio Suno 91.7 FM, Qatar's favorite radio station.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: Going home? Make it rewarding with Kalyan Jewelers.
6: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
7: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
8: ആകെ സെഡാണ് മോനെ.
9: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
7: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്.
2: This is Radio Suno
0: 91.7 FM,
2: Qatar's favorite radio station.

0: Joy Alucas 917 Evenings presented by Joy Alucas World's Favorite Jeweler
1: powered by
2: Khattarine Arabic Mandiyude Best Destination Zamzam Mandi Mandi Madbi Madfood Madgood Thudangi Authentic Arabic Cuisine De Ruji Ariyam Call 4000-1707
0: And
3: Marza Hypermarket Be Fresh Be You Visit Your Nearest Store Today
4: മൈൻഡ് ഗെയിം ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു വലിയ ട്രാപ്പിലോട്ടാണല്ലോ സന്ദീപയെ കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജൊക്കെ ഇവിടെ വന്ന് എത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു ട്രാപ്പ് അവിടെ നിൽക്കട്ടെ. ലെറ്റ്സ് ഗെറ്റ് ഇൻ ബാക്ക് ടു ദി ക്വസ്റ്റ്യൻ. എല്ലാവരും എക്സൈറ്റ്മെന്റോടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഗെയിം ബോക്സിലോട്ട് നമുക്ക് പെട്ടെന്ന് പോവാം.
1: 917 ഈവനിംഗ്സ് ഗെയിം ബോക്സ്.
4: സോ ഇനി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ടൈമാണ്. നമുക്ക് സെക്കൻഡ് ലിസ്റ്റ് വായിച്ചതിന് ശേഷം കോൺസെൻട്രേഷനിലേക്ക് വിട്ടു പോവാം. എന്തായാലും പി എസ് എന്ന അക്കൗണ്ടിൽ നിന്നും നമുക്ക് ഉത്തരം വന്നിട്ടുണ്ട്. വി ഐ എന്ന അക്കൗണ്ടിൽ നിന്നും ഉത്തരം അയച്ചിട്ടുണ്ട്. പക്ഷേ പേര് നോക്കാനായിട്ട് മെസ്സേജ് ഓപ്പൺ ആവുന്നേ ഉള്ളൂ കേട്ടോ. വിനു ഫ്രാൻസിസ് ആൻസർ അയച്ചിട്ടുണ്ട്. സി പി ബി ബി എന്ന അക്കൗണ്ടിൽ നിന്നും ഉത്തരം വന്നിട്ടുണ്ട്. അലി ബിൻ യൂസഫ് എന്നാണെന്നാണ് എൻ്റെ വിശ്വാസം. യെസ്, അലിയും റൈറ്റ് ആൻസറാണ്. ഐ മീൻ ആൻസർ പറഞ്ഞിട്ടുണ്ട്. മിഥുൻ ആൻസർ പറയുന്നു. ജഷീൽ ജാസി ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഹക്കിം കബീർ ആൻസർ പറഞ്ഞിട്ടുണ്ട്. വരുൺ നിഹാസ്, അതേപോലെ തന്നെ അരുൺ തോമസ്, ഹായ് എന്ന അക്കൗണ്ടിൽ നിന്നും ഉത്തരം വന്നിട്ടുണ്ട്. ഇക്ബാൽ മുഹമ്മദ്, എബിൻ തോമസ്, പ്രവീൺ ജേക്കബ്, ഇത്രയും പേര്. ഇപ്പം നമുക്ക് സെക്കൻഡ് ലിസ്റ്റിൽ ആൻസേഴ്സ് അയക്കുമ്പോൾ ആരെങ്കിലും പേര് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരു ഹായ് മെസ്സേജോ ഞാനും അയച്ചിരുന്നു എന്നുള്ളൊരു മെസ്സേജ് ഇട്ടാൽ മതി. നമ്മളിനി ആ ചോദ്യത്തിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് കടക്കുകയാണ്. ചോദ്യം കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ടും ഒന്ന് റീചെക്ക് ചെയ്യണമെന്നുള്ളവർക്കും ഞാനും ഇവിടെ കണക്കൂട്ടാൻ തുടങ്ങാനാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ ആ ഒരു ഡിജിറ്റ് 1000 ആയിരുന്നു. സോ 1000 പ്ലസ് സെക്കൻഡ് പറഞ്ഞിരുന്നത് 40 ആണ്. 40 ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ 40 പ്ലസ് ആകുമ്പോൾ 1040 ആയി. പ്ലസ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് 1000. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 2040 ആവുന്നു. പ്ലസ് 30 ആണ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ 2070 ആവുന്നു. അതിൻ്റെ കൂടെ വീണ്ടും നമ്മൾ ആഡ് ചെയ്യുന്നത് 1000, വിച്ച് മേക്സ് ഇറ്റ് 3070. പ്ലസ് അഗെയിൻ നമ്മൾ ആഡ് ചെയ്യേണ്ടത് 1000 ആണ്, വിച്ച് മേക്സ് ഇറ്റ് 4070 എന്നുള്ള ആ ഒരു നമ്പറിലേക്ക് വരും. ഇവിടെയൊക്കെ എത്തുമ്പോഴാണ് പലർക്കും കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി പ്ലസ് 20 കൂടി ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിച്ച് മേക്സ് ഇറ്റ് 4090. സോ 4090 അവിടെ നിന്ന് ഒരു 10 കൂടി ആഡ് ചെയ്യുമ്പോൾ പലർക്കും കിട്ടിയ ഉത്തരം 5000 അല്ലേ? ആണോ? ആണെങ്കിൽ ആ ഉത്തരം ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി ഗൈസ്. അതാണ് പലരുടെയും മൈൻഡ് ഗെയിമിൽ തന്നെ ഈ ഒരു ഗെയിം കളിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ 5000 അയച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷേ ആൻസർ 5000 അല്ല. ഇനി കാൽക്കുലേറ്റർ എടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ആൻസർ ഈസ് ഗോയിങ് ടു ബി 4100. ഇതിൽ മെയിൻ ആയിട്ടുള്ള പ്രശ്നം വരുന്നത് 4090 എന്നുള്ള ആ ഒരു ഡിജിറ്റിൻ്റെ കൂടെ നമ്മൾ 10 ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ ചെറുതായിട്ടൊന്ന് നമ്മളെ പറ്റിക്കാനായിട്ടുള്ള ശ്രമം നടത്തും. ആ ഒരു പരീക്ഷണത്തിൽ വീഴാത്തവർ കറക്റ്റായിട്ട് തന്നെ 4100 എന്ന റൈറ്റ് ആൻസറിലേക്ക് എത്തിയിട്ടുണ്ട്. സോ ദാറ്റ് വാസ് ദ ഗെയിം. എന്തായാലും റൈറ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും പതിവ് പോലെ തന്നെ പേടിക്കണ്ട. കൺഗ്രാചുലേഷൻസ് മാത്രമല്ല, നമുക്ക് ഞാൻ പറഞ്ഞിരുന്ന ആ ഒരു പ്രൈസ്, യെസ് ഓഫ് കോഴ്സ്, ആ ടിക്കറ്റ്സ് ഒക്കെ തന്നെ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ജനനായകൻ എന്ന സിനിമയുടെ ടിക്കറ്റ്സ് ഞാനത് വിടാറില്ലെന്ന് അറിയില്ലേ. ഞാൻ എന്തെങ്കിലുമൊക്കെ എന്നെ തന്നെ പൊക്കി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം സിസ്റ്റത്തിന് ഭയങ്കര വിഷമമാണ്, കാര്യമില്ല. പക്ഷേ ഞാൻ ടിക്കറ്റ് തരും എന്നുള്ളൊരു കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട. ലക്കി വിന്നേഴ്സിന് ആ കോൾസ് എത്തുന്നതായിരിക്കും. നമ്മുടെ എക്സിക്യൂട്ടീവ്സ് നിങ്ങളെ ഇവിടെ എന്തെങ്കിലും കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. വെയിറ്റ് ഫോർ ദാറ്റ് കോൾ ആൻഡ് റൈറ്റ് ആൻസേഴ്സ് പറഞ്ഞ എല്ലാവർക്കും ഒരു ഹാറ്റ്സ് ഓഫ് കേട്ടോ. ബ്രെയിൻ കിഡിലോ ആയിട്ട് ഒന്നുകൂടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം. ബാക്കിയുള്ളവരൊക്കെ ഇതേപോലുള്ള ഗെയിമുകളുമൊക്കെ ആയിട്ട് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും. ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് പോകാം. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
4: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ മെഡിക്കൽ സെന്റർ.
5: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
6: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
7: ഹായ്, ഞാൻ മാല പാർവതി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 91.7 FM റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
8: നൈൻ വൺ സെവൻ ഈവനിങ്സ്.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ടു റേഡിയോ സോണർ 91.7 FM. സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 29:53. Yet another beautiful ആയിട്ടുള്ള ഈവനിങ് തന്നെയാണ്. കുറച്ച് പഴയ പാട്ടിലേക്ക് ഒന്ന് പോയപ്പം ട്രാക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറിയല്ലേ. നല്ല രസമല്ലായിരുന്നു ഈ നീലരാവിലെ ആ സോങ് കേട്ട് ഇങ്ങനെ ഇരിക്കാൻ. ഈവനിങ് ടൈം നമ്മൾ എല്ലാ ലിസണേഴ്സിനെയും കൺസിഡർ ചെയ്യണമല്ലോ. പഠിച്ചു പൊളിപ്പാട്ട് മാത്രമല്ല, കേൾക്കാൻ ഇഷ്ടമുള്ള ഒരുപാട് പാട്ടുകളുമായിട്ട് ഞാൻ കൂടെയുണ്ട്. ഈ കാര്യം പറഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നടക്കാനായിട്ടും പുറത്തോട്ടൊക്കെ ഇറങ്ങുകയാണ്, കോർണിഷ് സൈഡിലേക്ക്, സൂക്ക് വക്കിഫ്, അതേപോലെ തന്നെ നമ്മുടെ ലുസേൽസ് ബൊളിവേർഡ്, ഈ സ്ഥലങ്ങളിലൊക്കെ നടക്കാൻ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇതാ ഒരു ചെറിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എനിക്ക് ഈ ഒരു ടൈമിൽ പറയാനുണ്ട്. ഓഫ് കോഴ്സ് സംതിങ് റിലേറ്റഡ് ടു ദി വെദർ
6: റിപ്പോർട്ട് പവർഡ് ബൈ കഥ മെറ്റീരിയോളജി ഡിപ്പാർട്ട്മെന്റ്.
5: അപ്പോൾ വെദർ റിപ്പോർട്ടിലേക്ക് ഇന്ന് എത്തുന്നത് ഒരു ഇച്ചിരി ഹീറ്റ് എക്സസീവ് ആയിരിക്കും എന്നറിയിക്കാനാണ്. കഴിഞ്ഞ 2 മണിക്കൂറായിട്ട് തന്നെ നമുക്ക് സിവിയർ ആയിട്ടുള്ള ഹീറ്റ് ഭയങ്കരമായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. അത് ഇന്നത്തെ ദിവസം കുറച്ചധികം ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. നമ്മളൊരു ഈവനിങ് ടൈമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വിറ്റ് ഓൾറെഡി ഫെൽറ്റ് ലൈക്ക് 50+ ഉള്ളതുപോലെ, ബട്ട് ദെൻ ദ ക്ലൈമറ്റ് വാസ് സംവെയർ അറൗണ്ട് 42 ഒക്കെ. പക്ഷേ രാത്രി 8 മണിയിൽ ഒരു 47 degrees വരെ പോകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ചധികം ചൂട് ഭയങ്കരമായിട്ട് അനുഭവപ്പെടാനായിട്ടും ഹ്യൂമിഡിറ്റിക്കുള്ള സാധ്യതയുള്ളതുകൊണ്ട് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ആ ഒരു എന്താണ് പ്രിക്കോഷൻ, വെള്ളം കുറേ കുടിക്കാനായിട്ട് മറന്നു പോകരുത്. ആ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയുണ്ട്, വെള്ളം ദേ കുടിച്ചോളൂ കേട്ടോ.
7: വാട്ടർ ബിൽ. സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.
8: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
5: ഇൻ ഫാക്റ്റ് ഒരുപാട് ഇൻഫർമേഷൻസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു പോയി ആ പാട്ടുകളൊക്കെ കേട്ടിരിക്കുന്ന സമയം. ഇതേപോലുള്ള ഇൻഫർമേഷൻസും നമ്മൾ തള്ളിക്കളയണ്ടല്ലോ. വെള്ളമൊക്കെ കുടിച്ച് ഉഷാറായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുക. നല്ലൊരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് അപ്പ്. ഇതും വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ആണ്. കുറച്ച് അടിച്ചുപൊളിയല്ല, ബദ്ധൻ കേട്ടിരിക്കാൻ പറ്റിയ ഉണ്ണി മീനിൻ്റെ ശബ്ദം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇറ്റ് ഇസ് ദിസ് പെർട്ടിക്കുലർ സോങ്. സ്ഥിതി എന്ന സിനിമയിലെ ഗാനത്തിലേക്ക്.

Once again, welcome back to Radio Suno 91.7 FM 917 evenings into time. Aanu Sandeepaanu koode ullathu santhoshulla mattoru update like. Yes, namukku ivide exhibitions um festivals um okke nadakkumbo oru vaadu santhosham thanneyaanu. Appo angane oru festival da veendum ethaanu. So this edition korchu kaalayittu njan wait cheyidirikkayirunnu. Enthaanu idu vare thodangathathu kaathirippukalkku full stop parannikonde da nammude local dates festival is about to start. Date onnu note cheyyanayittu marakkanda. July 25 mudhal August 10 vareyaanu namukku dates festival എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നത്. സൂക്ക് വാക്കിഫിൽ, ഈസ്റ്റേൺ സ്ക്വയർ സൂക്ക് വാക്കിഫിലേക്ക് പോയി കഴിഞ്ഞാൽ സംവേർ നമ്മുടെ ആ ഒരു മാംഗോ ഫെസ്റ്റിവൽ നടന്ന സ്ഥലത്ത് തന്നെയാണ്. ലോക്കൽ ഡേറ്റ് ഫെസ്റ്റിവൽ നിങ്ങൾ ഇതുവരെ എൻജോയ് ചെയ്തിട്ടില്ല, ആസ്വദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ റൈറ്റ് ടൈം. അപ്പോൾ ജൂലൈ 25 ഡേറ്റ് ലോക്ക് ചെയ്തോളൂ. ഓഗസ്റ്റ് 10 വരെയും നമുക്ക് ലോക്കൽ ഡേറ്റ് ഫെസ്റ്റിവൽ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. വൈകുന്നേരം 4 മണി മുതൽ രാത്രി 9 മണി വരെ, ഫ്രം സൺഡേസ് ടു തേഴ്സ്ഡേസ് ആൻഡ് ഓൾസോ ഫ്രൈഡേ സാറ്റർഡേ, അതായത് നമ്മുടെ ആ ഒരു വീക്കെൻഡ് ഒക്കെ വരുന്ന സമയത്ത് 4 PM to 10 PM വരെ ആയിരിക്കും സമയം എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു 1 hour ഡിഫറൻസ് ആണെങ്കിലും വീക്കെൻഡ്സിൽ നമ്മൾ കുറച്ച് കൂടുതൽ സമയം പുറത്ത് ഇറങ്ങും എന്നുള്ളതുകൊണ്ട് ആ ടൈമൊക്കെ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലോക്കലി ഗ്രോൺ ആയിട്ടുള്ള ഡേറ്റ്സ് വെറൈറ്റീസും ഒരുപാട് ഫാമേഴ്സ് ഒക്കെ എൻഗേജ് ചെയ്ത് വരുന്ന വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫാമിംഗ്

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം മിനിയ.
3: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സുനോ 91.7 FM. കേട്ട്

വെൽക്കം വെൽക്കം വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. യെസ്, എന്താണ് പെട്ടെന്ന് പാട്ടെന്ന് ഒരു സ്വിച്ച് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിമനോഹരമായിട്ടുള്ള ഒരു ചെറിയ ലോഞ്ചൊക്കെ ഇപ്പോൾ നടന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫേസ്ബുക്കിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്ന രണ്ട് മാപ്പിളപ്പാട്ടുകൾ, അതിൻ്റെ പോസ്റ്റർ ലോഞ്ച്, ഒരു പാട്ടിൻ്റെ തന്നെ പോസ്റ്റർ ലോഞ്ചും അതിൻ്റെ കൂട്ടത്തിൽ ഒരു ആൽബത്തിൻ്റെ ലോഞ്ചും ഒക്കെ നടന്നിട്ടുണ്ട്. രണ്ടും മാപ്പിളപ്പാട്ടുകളിൽ തന്നെയാണ്, ബട്ട് വേറെ ജോണേഴ്സിലാണ് ഇറങ്ങുന്നത്. ഒന്ന് ഇച്ചിരി ഡിവോഷണൽ ആയിട്ടുള്ളത്, ഒരെണ്ണം ഇച്ചിരി ഒരു ലവ് റിലേറ്റഡ്, റൊമാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള മാപ്പിളപ്പാട്ട്. ഭയങ്കര രസമുള്ള പാട്ടുകളാണ് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ രണ്ടാമത്തെ ആ ഒരു ആൽബത്തിന് വേണ്ടി, ഒരു മാപ്പിളപ്പാട്ടിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. പക്ഷേ ഏറ്റവും മനോഹരമായിട്ട് തന്നെ എന്തൊക്കെ ആക്ടിവിറ്റീസിലാണ് ഖത്തറിലുള്ളവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന, ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യമാണ് കേട്ടോ. ആ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നമ്മുടെ ഒഫീഷ്യൽ പേജ്, ഫേസ്ബുക്കിലെ ഒഫീഷ്യൽ പേജിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ലോഞ്ച് ചെയ്ത ആ ലൈവ് ഒന്ന് കാണാനായിട്ട് പറ്റും. അതാണ് എൻ്റെ പാട്ട് മാറിപ്പോയത്. പക്ഷേ പാട്ട് മാറിയെങ്കിലും ഒരുപാട് ഒരു വലിയ ക്രൗഡ് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ക്രൗഡിൻ്റെ ഒരു ബേസിക് ഫാക്റ്റ് എന്ന് പറയുന്നത്, ഇത്രയും സമയം എടുത്ത രാത്രിയാണെങ്കിൽ പോലും ഒരു പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്ര വലിയൊരു ക്രൗഡ് ഉണ്ടാവും. വലിയ കുറേ എന്താണ് ഒരു ക്രൗഡ് നമ്മുടെ ആ ഒരു ഫ്രെയിമിൽ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും ക്രൗഡ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒത്തിരി സന്തോഷത്തോടു കൂടി തന്നെ ആ ഒരു എഫേർട്ടിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. എത്തിച്ചേർന്ന എല്ലാവർക്കും തന്നെ വലിയൊരു എന്താണ് ഫ്രം ലോട്ട്സ് ഓഫ് എന്താണ് ലവ്, ഖത്തറിൽ നിന്നുള്ള എല്ലാ സ്നേഹവും അവർക്ക് കിട്ടട്ടെ, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ലെറ്റ് ദിസ് ഹാപ്പൻ, എല്ലാവരിലേക്കും പാസ് ഓൺ ചെയ്യാൻ പറ്റുന്ന നല്ല ശീലങ്ങളിലെ ഒരു ശീലമാണ് നമ്മുടെ വർക്കിന് ശേഷം നമ്മുടെ സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ. ഒരു പക്ഷേ രണ്ട് വർഷവും അഞ്ച് വർഷവും ഒക്കെ പ്ലാൻ ചെയ്ത് വരുന്ന നമുക്ക് 10 വർഷം നിൽക്കാനുള്ള പ്രചോദനം നൽകുന്ന, അല്ലെങ്കിൽ 10-ൽ കൂടുതൽ വർഷങ്ങൾ നിൽക്കാനുള്ള പ്രചോദനം നൽകുന്ന ഒത്തിരി പേര് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മുടെ ഫേസ്ബുക്ക് ലൈവ് ഒന്ന് കണ്ടോളൂ. ആ ഒരു ഇൻഫർമേഷൻ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ മറ്റൊരു ട്രാക്കിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി കേട്ട് കേട്ട് കൂട്ടുകൂടാണ്.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
3: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ 10 മിനിറ്റും 24 സെക്കൻഡും. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്തർസ് ഫേവറേറ്റ് എഫ്എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 എഫ്എം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
4: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
5: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
4: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
6: ഹായ് നമസ്കാരം, ഞാൻ ഷാജു ശ്രീധർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട്

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനർ 91.7 FM. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ പോകുന്ന ഈ ഒരു ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റിലേക്ക്. യെസ്, എസ്പെഷ്യലി നമുക്ക് ഒരുപാട് ട്രെൻഡിങ് ആയിരിക്കുന്ന കാര്യങ്ങൾ അറിയാൻ കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ആയിരിക്കും. അങ്ങനെ ട്രെൻഡിങ് ഒക്കെ സെറ്റ് ചെയ്ത് ഈ ഒരു സമ ടൈമിൽ നമ്മുടെ അരികിലേക്ക് എത്തുന്ന ഒരു ഫാഷൻ ഇൻഡസ്ട്രി. യെസ്, ഓഫ് കോഴ്സ് ഒരുപാട് ട്രെൻഡിങ് ഫാഷൻ സംഭവങ്ങൾ ഇന്ന് നമ്മുടെ ഡിസ്കഷനിലേക്ക് കൊണ്ടുവരാനാണ്. ഇറ്റ്സ് ട്രെൻഡിങ്. അപ്പോൾ ട്രെൻഡിങ്ങിൽ ദാ പൊക്കൊണ്ടിരിക്കുന്ന സമ്മർ ഫാഷൻ എന്ന് പറയുന്നത്, ഒബ്വിയസ്ലി സമ്മർ ടൈം നമുക്ക് ഒരുപാട് ഹെവി ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ തന്നെ ഇടാൻ മടിയായിരിക്കും. എസ്പെഷ്യലി ജീൻസ് ഇടുക എന്ന് പറയുന്ന ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഡെനിമൊക്കെ ഇങ്ങനെ ഓപ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ ഭയങ്കര അധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് കളർ പാലറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാലും എല്ലാവർക്കും ഇപ്പോൾ ഒരു മ്യൂട്ടറായിട്ടുള്ള കളേഴ്സിനോടാണ് താല്പര്യം. ഭയങ്കര ലൗഡായിട്ടുള്ള അല്ലെങ്കിൽ കളർഫുൾ ആയിട്ടുള്ള കളേഴ്സ് ഒന്നും അങ്ങനെ ഓപ്റ്റ് ചെയ്യുന്നില്ല. എസ്പെഷ്യലി ഫാഷൻ ഇൻഡസ്ട്രിയിൽ പല ഡിസൈനേഴ്സും തന്നെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇങ്ങനെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇതിൽ കുറച്ചധികം ശ്രദ്ധേയമായിട്ട് നിൽക്കുന്ന കളർ എന്നുള്ളത് മ്യൂട്ടഡ് ഓറഞ്ച് ആണ് കേട്ടോ. മസ്ക് മെലൻ കളർ എന്ന് വേണമെങ്കിൽ നമുക്ക് മസ്ക് മെലൻ നമ്മുടെ എന്താണ് മസ്ക് മെലൻ എന്ന് പറയുന്നത്, അയ്യോ നമ്മുടെ എന്താണ് മസ്ക് മെലൻ പല ഭാഗത്തും പല പേരിലും അറിയാം. എന്താ സബർജെല്ലിന്നോ, സബർജെല്ലി അല്ലേ കേട്ടോ, വേറെയാണ്, എനിക്ക് മാറിപ്പോയതാണ്. ഓക്കെ, അപ്പോൾ മസ്ക് മെലൻ, ഈ മസ്ക് മെലൻ്റെ അകത്തുള്ള ഒരു ഓറഞ്ച് കളറില്ലേ, അപ്പോൾ ആ ഒരു ഓറഞ്ച് കളറാണ്, മ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഓറഞ്ച് കളറാണ് ഇപ്പോഴത്തെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന കളർ. ഇത് മാത്രമല്ല, നമുക്ക് ഒരുപാട് കളേഴ്സ് ഇപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ഇതൊക്കെ തന്നെ മാച്ച് ചെയ്ത് വരുന്നുണ്ട്. ഒരു കൊബാൾട്ട് ബ്ലൂവും ലൈം ഗ്രീനും ഒക്കെ തന്നെ മാച്ച് ചെയ്തിട്ടുള്ളത് ഭയങ്കര ട്രെൻഡിങ് ആണ്. കാൻഡി ആപ്പിൾ റെഡും ബബിൾ ഗം പിങ്കും അതും ഭയങ്കരമായിട്ട് നടക്കുന്ന ഒരു കോമ്പിനേഷനാണ്. ഇതൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഇങ്ങനെയൊക്കെ കളേഴ്സ് ഉണ്ടോ? യെസ്, ഓഫ് കോഴ്സ് ആ ഈ കളേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ആ കളേഴ്സൊക്കെ ഒന്നുകൂടെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. മസ്ക് മെലൻ്റെ കളർ ഒരു മ്യൂട്ടഡ് ഓറഞ്ച് എന്നാണ് പറയുന്നത്. ഇത് മാത്രമല്ല, ഇത് കൂടാണ്ട് ഇപ്പോൾ ഒരു കളർ കോമ്പിനേഷൻ ടൈപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ കൊബാൾട്ട് ബ്ലൂവും ലൈം ഗ്രീനും ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് ആപ്പിൾ റെഡ്, കാൻഡി ആപ്പിൾ റെഡ്, അതിൻ്റെ കൂടെ തന്നെ ബബിൾ ഗം പിങ്ക് എന്ന് പറയുന്ന കളറാണ് കൂടുതലായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കാണുന്നത്. എനിക്കൊന്ന് അവസാനം പറഞ്ഞ ആ ഒരു കോമ്പിനേഷൻ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട്, സ്പെഷ്യലി ഗേൾസ് വെയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇനി നമ്മുടെ ഫിറ്റിലേക്ക് വരുമ്പോൾ ബലൂൺ ഫിറ്റ്സിലേക്ക് ഇപ്പോൾ മാറുകയാണ്. ഭയങ്കര ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയൽ, അതിപ്പോൾ ആണുങ്ങളാണെങ്കിലും ഗേൾസ് ആണെങ്കിലും ഒക്കെ തന്നെ കൂടുതലും ട്രൗസേഴ്സ് ബാഗി ആയിട്ടുള്ളത് വോള്യൂമസ് ആയിട്ടുള്ള പാൻസ് ആണ് ഇത് ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ആ ഒരു കാറ്റും കാര്യങ്ങളും ഒക്കെ തന്നെ ഇത് ചെയ്യാനും ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ഇടുമ്പോൾ ഈ ഒരു ചൂടത്ത് പല പ്രശ്നങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്. സോ ക്ലോത്തും മെറ്റീരിയലും ഒക്കെ തന്നെ നമ്മൾ നോക്കി സെലക്ട് ചെയ്തിട്ട് ഏറ്റവും ടൈറ്റ് ആവാതെ അല്ലെങ്കിൽ ബോഡിയെ നമുക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ക്ലോത്ത്സ് സെലക്ട് ചെയ്യാൻ പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ടൈം കൂടിയാണ്. സോ സമ്മർ ടൈമിൽ യെസ്, ക്ലോത്ത്സ് ആർ വെരി ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ആ ഒരു ഫാഷൻ ട്രെൻഡോട് കൂടി നടന്നു കഴിഞ്ഞാൽ 10 പേര് നമ്മൾ നോക്കൂലേ? ആൻഡ് വി നോ ദാറ്റ് ഇറ്റ് വിൽ ബി ട്രെൻഡിങ്. ട്രെൻഡിങ് വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ മറ്റൊരു ഗംഭീരമായിട്ടുള്ള പാട്ട് കമ്മിങ് അപ്പ് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. എൻ്റെ എനർജി ഡൗൺ ആവാനുള്ള സമയമായിട്ടില്ല, കുറച്ച് നേരം കൂടിയുണ്ട്. സോ ഹിയർ വി ഗോ, ശിവാജി എന്ന സിനിമയിലെ പാട്ടിലേക്ക്. ആൻഡ് ദിസ് ഇസ് ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: You're listening to 917 Evenings, presented by Joy Alukas, world's favorite jeweler,
5: powered by
6: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000 1707.
4: And
7: Marza Hypermarket, be fresh, be you. Visit your nearest store today.
8: You are listening to Radio Suno 91.7 FM.
9: Qatar's happiness frequency.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
10: ഹലോ, നമസ്കാരം, ഞാൻ സുദേവ് നായർ.
11: 500 മൈക്കിളുടെ അടുത്ത് നിന്ന് ഞാൻ കുറച്ചുകൂടി മര്യാദ പ്രതീക്ഷിച്ചു.
12: യു ആർ ലിസണിംഗ് ടു
10: റേഡിയോ സുനോ 91.7 FM. കേട്ടു.

0: Joy Alucas 917 Evenings presented by Joy Alucas World's Favorite Jeweler
1: powered by
2: Khattarine Arabic Mandiyude Best Destination Zamzam Mandi Mandi Madbi Madfood Madgood Thudangi Authentic Arabic Cuisine Rizhi Ariyam Call 4000-1707
0: and
1: Marza Hypermarket Be Fresh Be You Visit your nearest store today
3: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനോ 91.7 FM 917 ഈവനിങ്സ് ഇൻ്റെ ടൈമാണ് സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത് യെറ്റ് അനദർ അപ്ഡേറ്റുമായിട്ട് ഒരുപാട് സന്തോഷം തരുന്ന ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് ഈ റാങ്കിങ് സംഘടനകളൊക്കെ മാറുമ്പോൾ ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ബട്ട് ദെൻ ദിസ് ഇസ് സംതിങ് റിലേറ്റഡ് ടു ട്രാവൽ

ബിസിനസ് പരമായിട്ടുള്ള ആവശ്യങ്ങൾക്കും അതേപോലെ തന്നെ ഒരുപാട് ട്രാവൽസ് ഒക്കെ നടത്തുന്ന ഒത്തിരി പേര് ഉണ്ട്, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ട്രാവലിംഗ് അറൌണ്ട് ദ ഗ്ലോബ്. ഖത്തറിലെ ബിസിനസ് ചെയ്യുന്ന ഒത്തിരി പേർക്ക്, പക്ഷേ യെസ്, യു ഷുഡ് ബി എ ഖത്തർ പാസ്പോർട്ട് ഹോൾഡർ. ഇത് അവർക്കൊക്കെ തന്നെ സന്തോഷിക്കാൻ പറ്റുന്ന ആൻഡ് ഓൾസോ നമുക്കും സന്തോഷിക്കാൻ പറ്റുന്ന ഒരു ന്യൂസ് ആണ് ഇപ്പോൾ വരുന്നത്. അക്കോർഡിംഗ് ടു ഹെൻലീസ് പാസ്പോർട്ട് ഇൻഡെക്സ് 2026 ജൂലൈയിൽ അപ്ഡേറ്റ് ആയ ഈ ഒരു ഇൻഡെക്സ് പ്രകാരം ഗൾഫ് റീജിയനിലെ സെക്കൻഡ് പൊസിഷനും അതേപോലെ തന്നെ ഖത്തർ പാസ്പോർട്ടിന് റാങ്കിങ്ങിൽ വലിയൊരു ചേഞ്ച്. ഗ്ലോബലി നോക്കിക്കഴിഞ്ഞാൽ 48-ാമത്തെ സ്ഥാനമാണ് എത്തിയിരിക്കുന്നത്. സോ വിച്ച് ഈസ് എ വെരി ഹാപ്പി ന്യൂസ്. ഇനി ഈ ഒരു ഹാപ്പിനെസ് ഇരട്ടിയാകാൻ പോകുന്നത് ട്രാവൽ ഡെസ്റ്റിനേഷൻസിൻ്റെ കാര്യം പറയുമ്പോഴാണ്. നമുക്ക് പല രാജ്യങ്ങളിലേക്കുള്ള ആക്സസ്, ഫ്രീ വിസ, അവിടെ എത്തിയിട്ടുള്ള വിസ ആക്സസ് ഒക്കെ തന്നെ പോസിബിൾ ആക്കുന്ന രീതിയിലാണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ 48-ാമത്തെ റാങ്കിൽ ഇപ്പോൾ എത്തിയിരിക്കുന്ന ഖത്തർ പാസ്പോർട്ട്സിന്, ശരിക്കും പറഞ്ഞാൽ ആ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് വിസ ഫ്രീ, വിസ ഓൺ അറൈവൽ ആക്സസ് 112 ഡെസ്റ്റിനേഷനിലേക്കാണ് അറൌണ്ട് ദ വേൾഡ്. ആൻഡ് ദിസ് ഓൾസോ ഇൻക്ലൂഡ്സ് യൂറോപ്പ് ആൻഡ് ഷെങ്കൻ ഏരിയ. ശരിക്കും സന്തോഷമുള്ളൊരു കാര്യം തന്നെയല്ലേ. സോ ഇഫ് അറ്റ് ഓൾ ഇതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഖത്തർ പാസ്പോർട്ട് ഹോൾഡേഴ്സ് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ഹാവ് ഗോട്ട് ആക്സസ് ടു എ ലോട്ട് ഓഫ് പ്ലേസസ് നൗ. ഏതൊക്കെ സ്ഥലങ്ങളാണെന്നുള്ളതൊന്ന് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അറിയാനായിട്ട് സാധിക്കും. ആ ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ഇന്ന് ബോർഡിംഗ് പാസിൽ പറയാനുണ്ടായിരുന്ന ആ ഒരു ട്രാവൽ അപ്ഡേറ്റ് ഇതാണ്.

ഓപ്ഷൻസും പോസിബിലിറ്റീസും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ ഒരുപാട് തുറന്നു വെക്കുകയാണ് പല രാജ്യങ്ങളും. അതേപോലെ തന്നെ നമ്മളുടെ ആ ഒരു എനർജിയും കാര്യങ്ങളൊക്കെ ഇനി സെറ്റാക്കാനായിട്ട് നമ്മൾ തന്നെ വിചാരിക്കണം. പോസിറ്റീവായിട്ടുള്ള എൻവയോൺമെന്റിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു അടുത്ത സ്റ്റെപ്പ് നമ്മുടെ പോസിറ്റിവിറ്റിയിലേക്ക് മാത്രമല്ല നമ്മുടെ സക്സസ്സിലേക്കുള്ള ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിരിക്കും. അതിന് ഇനിയിപ്പോൾ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പ്രത്യേകിച്ച് ഒരു കീഡ് ആവശ്യമില്ല. ലെറ്റ്സ് സ്റ്റാർട്ട് ഇറ്റ് ടുഗെദർ. മറ്റൊരു അടിപൊളി പാട്ടിലേക്ക്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Texas. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Google Play Store and App Store.
1: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: ചൂട് കാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
3: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
1: 917 Evenings.
5: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ടു റേഡിയോ സുനോ 91.7 FM. 917 ടൈംസ് സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ 45 മിനിറ്റ് 35 സെക്കൻഡും. ആൻഡ് ഓഫ് കോഴ്സ് സ്വയം സമയം ഒന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോകേണ്ട ടൈമൊക്കെ ആവുന്നു. ഈ ഒരു ടൈമിൽ തീർച്ചയായിട്ടും എല്ലാവരും വളരെയധികം എനർജറ്റിക് ആയിട്ട് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ബട്ട് ദെൻ യെസ്, എനർജി ഇസ് ടു ദി പീക്ക്, മറന്നു പോകരുത് എന്ന് എപ്പോഴും ഓർമ്മിക്കുന്ന ഒരു കാര്യം.
6: Water bill. Stay hydrated and stay tuned.
7: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
5: ഈ ഒരു കാര്യം എപ്പോഴും ഓർമ്മപ്പെടുത്തലോടുകൂടി ഞങ്ങൾ കൂടെയുണ്ട്. ഓർമ്മപ്പെടുത്താൻ മാത്രമായിട്ടല്ല, തീർച്ചയായിട്ടും അതിനൊരു ചെറിയ ആക്ഷൻ കേൾക്കുമ്പോൾ തന്നെ വെള്ളം എടുത്ത് കുടിക്കാനായിട്ട് മറന്നു പോകരുത്. ബോഡിയിലെ ആ ഒരു വാട്ടർ കണ്ടൻറ്റൊക്കെ തന്നെ മാക്സിമം റിട്ടെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ആ ഒരു അപ്ഡേറ്റ് പറഞ്ഞു പോകുമ്പോൾ കുട്ടികളൊക്കെ തന്നെ പുറത്ത് പോകാനും അതേപോലെ ഒരു ഒത്തിരി ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് പ്ലാനിങ്സിലുണ്ടാവും. വെക്കേഷനും കാര്യങ്ങളും സമ്മർ ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പ്ലാനിങ്സ് ഉള്ള ഒരു സമയം തന്നെയാണ്. പക്ഷേ അവർക്കിങ്ങനെ ബോറടിക്കുമ്പോൾ അവരുടെ ആ ഒരു സന്തോഷമില്ലായ്മ ഒരു പക്ഷേ നമ്മളെ നെഗറ്റിവിറ്റിയിലേക്ക് അല്ലെങ്കിൽ നമുക്കൊരു വിഷമം കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മാക്സിമം അവരെയും കൊണ്ട് പുറത്ത് പോകുക എന്നുള്ളതാണ്. അതും എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള സ്പേസസ്, അവർക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ. സ്പെഷ്യലി ഐ എം റെഫറിങ് ടു ദോഹയിൽ വന്നിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു ഖത്തർ ടോയ് ഫെസ്റ്റിവൽ. ഒത്തിരി ഒത്തിരി ഇന്നോവേഷനോടുകൂടി ഈ വർഷത്തെ ഖത്തർ ടോയ് ഫെസ്റ്റിവലും മനോഹരമായിട്ട് നടക്കുകയാണ്. ഓൾറെഡി ജൂലൈ 1st സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി 31st വരെ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ള. ഇഫ് യു ഹാവ് നോട്ട് എക്സ്പീരിയൻസ്ഡ്, തീർച്ചയായിട്ടും നമ്മുടെ DCC ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെൻറ്ററിലേക്ക് പോകാനായിട്ട് മറന്നു പോകണ്ട. ജൂലൈ 31 വരെയാണ് നമുക്ക് DCC ഖത്തർ ടോയ് ഫെസ്റ്റിവൽ എൻജോയ് ചെയ്യാനായിട്ട് പറ്റുക. ടൈമിങ്സ് ഒന്ന് നോക്കിക്കോളൂ. വീക്ക് ഡേയ്സ് ഒക്കെ തന്നെ 2 മണി മുതൽ, ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 മണി വരെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. വീക്കെൻഡ്സ് 1 മണിക്കൂർ കൂടുതലുണ്ട്. സോ ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 11 മണി വരെ കുറച്ചുകൂടെ സമയം കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനായിട്ട്. ഇൻസൈഡ് ആയിട്ടുള്ള ഇൻഡോർ സ്പേസ് ആയതുകൊണ്ട് ആ ചൂടിൻ്റെയും ആ ടെൻഷനും കാര്യങ്ങളും ഒന്നും വേണ്ട. ഇത് തേഴ്സ്ഡേ ടു സാറ്റർഡേ ആണ് കേട്ടോ. സോ വീക്കെൻഡ് കൺസിഡർ ചെയ്തിരിക്കുന്നത് തേഴ്സ്ഡേസ് ടു സാറ്റർഡേ ആണ്. 2 PM to 11 PM and weekdays till 2 PM to 10 PM. ആ ഒരു അപ്ഡേറ്റോടുകൂടി ഇന്നത്തെ ദിവസം ഞാൻ 917 ഈവനിങ്സിൽ നിന്നും ഒന്ന് വൈൻഡപ്പ് ചെയ്യുന്നു. നാളെ ഒരുപാട് ഫണ്ണും എൻ്റർടൈനിങ്ങും ആയിട്ടുള്ള അപ്ഡേറ്റ്സുമായിട്ട് നിങ്ങളുടെ കൂടെ കൂടുന്നതായിരിക്കും. ഇപ്പം എന്തായാലും എനർജി ഞാൻ ഡൗൺ ആക്കുന്നില്ല. കീപ് ഇറ്റ് റിയലി ഹൈ. സന്ദീപാണ് കൂടെ ഉണ്ടായിരുന്നത്. And this is Qatar's happiness frequency. Ellarkum good night. See you tomorrow. Love you all.

0: നമ്മുടെ രംഗച്ചേട്ടൻ കാണിക്കും എന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ തുറസി ഓടി മക,
1: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ 91.7.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station. Action.
2: Mona Dinesha, Adi Mohamana, Adi Moham.
3: Horror. Thanikku pogan anuvada illa.
0: Or drama.
4: Ente kudumbam, ente swargaraj.
0: Ishta genre idanengilum ivide ticket ready. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷാ ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
5: ബ്രോട്ട് യു ബൈ സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ദോഹ ഖത്തർ ആൻഡ്
6: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
7: ഹായ്, ഇത് വിജയ് ബാബു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിലെ ഫേവററ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കൂട്ടുകൂടാ.

0: This is Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Spotify
1: and
0: Ghana. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
2: This is Radio Suno
1: 91.7 FM,
2: Qatar's favorite radio station.

0: Radio Suno 91.7 FM, Qatar's favorite radio station. നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ. Joy Alukas 917 evenings presented by Joy Alukas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfoon Madgut thodangi authentic Arabic cuisine ruchi ariyam call 4001707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: This is Aishwarya Lakshmi.
5: You're listening to Radio Suno 91.7.

91.7 FM. 91.7 FM. Qatar's favorite radio station.

Radio Suno 91.7 FM. Qatar's favorite radio station.

0: सुनो 91.7 FM,
1: कतर्स फेवरेट रेडियो स्टेशन।